നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 10, 2026 May 24, ഞായർ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 25 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 MHz, musically yours.
1: News Rainbow. നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കളക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നോഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് കൽപ്പറ്റയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5-ന് നട തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാദിനം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റജിൻലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 wicketsന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. News Rainbow.

പറഞ്ഞു തന്നാൽ ഞാൻ മറക്കും, കാണിച്ചു തന്നാൽ ഒരു പക്ഷേ ഓർത്തു വച്ചെന്ന് വരും. എന്നാൽ എന്നെ ഉൾപ്പെടുത്തിയാൽ എനിക്ക് മനസ്സിലാവും. അറിവ് സമ്പാദിക്കുന്നതിനെ പറ്റിയുള്ള ചൈനീസ് പഴമൊഴിയാണ് കേട്ടോ. ഓക്കെ, അറിവ് അനുഭവത്തിൻ്റെ തീച്ചുളയിൽ നിന്നും ഉരുത്തിരിയുന്നു എന്ന് പറയുന്ന ഒരു കഥ കൂടിയായാലോ, ഒരു സെൻ കഥ. ആ പറയാട്ടോ. അതിനു മുൻപ് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്, നമ്മുടെ ബെഡ് കോഫിയാണ്, കേട്ടുകൊണ്ടിരിക്കാം 7 മണിവരെ. ഓക്കെ, ഇനി കഥയിലേക്ക് പോവാം. പ്രശസ്തനായ ഒരു സെൻ ഗുരു, അദ്ദേഹത്തിനടുത്ത് ധ്യാനം പരിശീലിക്കാൻ ധാരാളം പേരെത്തുമായിരുന്നു. അവരെ എല്ലാം ഗുരു എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്ന് അദ്ദേഹം കുട്ടിക്കാലത്തെ എടുത്തു വളർത്തിയ ആരോരുമില്ലാത്ത ഒരു ബാലൻ അവൻ ശ്രദ്ധിക്കുമായിരുന്നു. ഓക്കെ, 12 വയസ്സായ സമയത്ത് ആ പയ്യന് ചിന്തകളെ ഇല്ലാതാക്കി നിശബ്ദതയിൽ അലിഞ്ഞു ചേരുന്ന ധ്യാനം ശരിക്കും പഠിക്കാൻ താല്പര്യം തോന്നി. കാര്യം ഗുരുവിനോട് ചെന്ന് നേരിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ ചെറുപ്പമാണ്, കുറച്ചുകൂടി കഴിയട്ടെ. പക്ഷെ പയ്യൻസിന് അത് പിടിച്ചില്ല, അവൻ പിടിവാശി കാണിച്ചു. നിർബന്ധം സഹിക്ക വയ്യാതായപ്പോൾ ഗുരു സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, 2 കൈയും കൂട്ടിയടിക്കുമ്പോഴുള്ള ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ, എന്നാൽ ഒറ്റക്കൈ കൊണ്ടുള്ള ശബ്ദം അല്ലെങ്കിൽ സംഗീതം അത് ഗുരുവിന് കേൾപ്പിച്ചു കൊടുക്കണം, എന്നാൽ ധ്യാനം പഠിപ്പിച്ചു തരും. പയ്യൻ വേഗം മുറിയിൽ ചെന്ന് ഗുരു പറഞ്ഞതിനെ പറ്റി ചിന്തിച്ചു. ഒറ്റക്കൈ കൊണ്ട് സംഗീതം അല്ലെങ്കിൽ ശബ്ദം, ഇതെങ്ങനെയായിരിക്കും? കുറേ ചിന്തിച്ചപ്പോൾ പയ്യന് തോന്നി, ജപ്പാനിലെ യുവതികളെ സംഗീതവും നൃത്തവും ഇടകലർത്തി ഒരു കലാരൂപം പ്രദർശിപ്പിക്കാറുണ്ട്, ആ സംഗീതമായിരിക്കും ഗുരു ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെയുള്ള ഒരു യുവതി ഈ ആശ്രമത്തിനടുത്ത് താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അവർ പാടുന്നത് ഇവൻ കേൾക്കാറുണ്ടേ, അത് കുറച്ചൊക്കെ അറിയുകയും ചെയ്യാം. കക്ഷി നേരെ പോയി ഗുരുവിനടുത്ത് ചെന്ന് അത് പാടി കേൾപ്പിച്ചു. ഇതെങ്ങനെ കുട്ടി, ഒറ്റക്കൈ കൊണ്ടുള്ള ശബ്ദമാവുന്നേ? ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിരാശയോടെ ബാലൻ തിരിച്ചു മുറിയിലേക്ക് പോയി. എന്നിട്ട് നിശബ്ദമായിരുന്ന് ആലോചിക്കാൻ പറ്റിയ ഒരിടത്തെപ്പറ്റി ചിന്തിച്ചു. ആശ്രമത്തിൽ അങ്ങനൊരിടത്തെപ്പറ്റി ഓർമ്മ വന്നപ്പോൾ വൈകാതെ അവിടെ പോയി കണ്ണടച്ചിരുന്ന് ആലോചിച്ചു. ചിന്തകൾ ആർത്തലച്ചു വന്നു. അലകൾ പതിയെ അടങ്ങിയപ്പോൾ അവൻ തൊട്ടടുത്ത അരുവിയിലേക്ക് പാറ മുകളിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം ശ്രദ്ധിച്ചു. ആ, ഇത് തന്നെ സംഗതി. വേഗം പോയി ഗുരുവിനടുത്തേക്ക്. വെള്ളം വീഴുന്ന ശബ്ദം അനുകരിച്ച് കാണിച്ചു. ഇത് വെള്ളം വീഴുന്ന ശബ്ദമല്ലേ, ഇതെങ്ങനെ ഒറ്റക്കൈ കൊണ്ടുള്ള ശബ്ദമാവുന്നേ? നീ പരിശ്രമം തുടരൂ. ബാലൻ ഇത് കേട്ട് പിന്നെയും ധ്യാനത്തിലേക്ക് പോയി. ഇടയ്ക്കെപ്പോഴോ അവൻ ഒരു മൂങ്ങയുടെ കുറുകൽ കേട്ടു. ഗുരുവിനടുത്ത് ചെന്ന് പറഞ്ഞു. ഗുരു അതും നിഷേധിച്ചു. അങ്ങനെ പല പല ശബ്ദങ്ങളുമായി പലവട്ടം അവൻ ഗുരുവിനടുത്തെത്തി. എല്ലാം തന്നെ ഗുരു തിരസ്കരിക്കുകയും ചെയ്തു. പക്ഷേ ഓരോ പ്രാവശ്യവും അവൻ്റെ ധ്യാനത്തിൻ്റെ ദൈർഘ്യവും ആഴവും കൂടിക്കൂടി വന്നു. ശബ്ദങ്ങൾ കേൾക്കുന്ന പരിപാടി കുറയാനും തുടങ്ങി. ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദവും കേൾക്കാത്ത വിധം ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിഞ്ഞു അവന്. ഒരു ദിവസം ആള് ഗുരുവിനടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഗുരു ഞാനിപ്പോൾ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇത് കേട്ടതും ഗുരു സന്തോഷത്തോടെ പറഞ്ഞു, ഇപ്പോൾ നീ ശരിക്കും ഒറ്റക്കൈയുടെ സംഗീതം കേൾക്കുന്നു. നിശബ്ദതയാണ് ആ സംഗീതം. അത് നീ അനുഭവത്തിലൂടെ മനസ്സിലാക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. യെസ് ഫ്രണ്ട്സ്, എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യവും നമ്മുടെ ഉള്ളിൽ നിന്നും പോകില്ല അല്ലേ. സോ ചിന്തയിലൂടെ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അനുകരണത്തിലൂടെ അല്ലാതെ. ബെഡ് കോഫി കേട്ടുകൊണ്ടിരിക്കാം ടിൽ 7 o'clock.

Burning desire to be or to do something gives us staying power. A reason to get up every morning or to pick ourselves up and start in again after a disappointment. എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോ ഏതെങ്കിലും

0: എന്തെങ്കിലും നേട്ടത്തിലെത്തുന്നതിനോ ഉള്ള ഉൽക്കടമായ ആഗ്രഹം നമുക്ക് വലിയ കരുത്ത് നൽകും, സഹനശക്തി നൽകും. ഓരോ പ്രഭാതത്തിലും ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേൽക്കാനോ അതുപോലെ ഒരു നിരാശാബോധത്തിൽ നിന്നും ആത്മവിശ്വാസത്തോടെ തുടങ്ങാനോ ഉള്ള കാരണവുമാകും ആ ആഗ്രഹം. അധ്യാപികയും കോർപ്പറേറ്റ് അഡ്വൈസറും നല്ലൊരു എഴുത്തുകാരിയും കൂടിയായ ഡോക്ടർ മാർഷ സൈനറ്റർ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ, വ്യക്തിത്വ വികസനത്തിന് സഹായകമായ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവർ. ഏതാനും ബുക്സിന്റെ പേര് പറയാം. ദ മെന്റോസ് സ്പിരിറ്റ്, ലൈഫ് ലെസൺസ് ഓൺ ലീഡർഷിപ്പ് ആൻഡ് ദ ആർട്ട് ഓഫ് എൻകറേജ്മെന്റ്, ടു ബിൽഡ് ദ ലൈഫ് യു വോണ്ട് ക്രിയേറ്റ് ദ വർക്ക് യു ലവ്, ഓർഡിനറി പീപ്പിൾ ആസ് മോങ്സ് ആൻഡ് മിസ്റ്റിക്സ്, എലഗൻ ചോയ്സസ് ഹീലിംഗ് ചോയ്സസ്, എ വേ വിതൗട്ട് വേർഡ്സ്, a guide for spiritually emerging adults. ee vivarangalum aayithathu bed coffee yude second segment aanu kettondirikkam ee program 7 mani vare.
1: You are listening to 107.5 rainbow fm Kochi. Musically yours.

0: News, views, entertainment. This is Rainbow FM 107.5. Musically yours. പ്രിയപ്പെട്ടവർ, ട്യൂൺ ചെയ്തിരിക്കുന്നത് റെയിൻബോ എഫ് എം 107.5 ആണ്. ആൻഡ് ദ നെയിം ഓഫ് ദിസ് ഷോ ഇസ് ബെറ്റ് കോഫി. തിരക്ക്, സമയമില്ല എന്നതൊക്കെ നമ്മുടെ പതിവ് പല്ലവിയാണ്. പക്ഷേ അത് എല്ലാത്തിനും ഒരു എക്സ്ക്യൂസായി എടുക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും നമ്മൾ ബോധപൂർവം തന്നെ സമയം കണ്ടെത്തിയേ മതിയാവൂ. പ്രസിദ്ധ ഗ്രന്ഥകാരനും യൂണിവേഴ്സിറ്റി പ്രൊഫസറും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ജോൺ എർസ്കിൻ തൻ്റെ ഒരു ജീവിതാനുഭവം ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 14 വയസ്സുള്ള സമയം. സ്കൂളിലെ പഠനത്തിന് പുറമേ പിയാനോ വായിക്കാനും എർസ്കിൻ പഠിക്കുന്നുണ്ടായിരുന്നു. അത് പുള്ളിക്കാരന് വലിയ താല്പര്യമുള്ള ഒരു സംഗതിയായിരുന്നു. ഒരു ദിവസം പിയാനോ അധ്യാപകൻ എർസ്കിനോട് ചോദിച്ചു, ദിവസം എത്ര സമയം പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. മിക്കവാറും എല്ലാ ദിവസവും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ തുടർച്ചയായി വായിക്കാറുണ്ട് എന്നായി എർസ്കിൻ. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നിനക്കേ പ്രായമാകുമ്പോൾ മറ്റ് തിരക്കുകളൊക്കെ വരുമ്പോൾ ഇത്രയധികം സമയം ഒരുമിച്ച് പിയാനോ വായിക്കാൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നീ 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ വായിച്ച് ശീലിക്കുക. സ്കൂളിൽ പോകുന്നതിന് മുൻപ്, പിന്നെ തിരിച്ചു വന്നിട്ട്, അതുപോലെ ആഹാരത്തിന് മുൻപ്, പിൻപ് കുറച്ച് സമയം വീതം പിയാനോ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ എത്ര തിരക്കുള്ളപ്പോഴും പിയാനോ വായനയ്ക്ക് നീ തീർച്ചയായും സമയം കണ്ടെത്തും. ചെറിയ ചെറിയ ഇൻ്റർവെൽസ് അല്ലേ? യെസ്, ടീച്ചറുടെ ഈ ഉപദേശം പിയാനോ വായനയിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും തന്നെ സഹായിച്ചെന്ന് ജോൺ എർസ്കിൻ ലേഖനത്തിൽ പറയുന്നു. തൻ്റെ തിരക്കേറിയ അധ്യാപക ജോലിക്കിടയിലും നിരവധി പുസ്തകങ്ങൾ രചിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ പരിശീലനമാണത്രേ. എർസ്കിനെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ദ പ്രൈവറ്റ് ലൈഫ് ഓഫ് ഹെലൻ ഓഫ് ട്രോയ് എന്ന പുസ്തകവും രചിച്ചത് ജോലി തിരക്കുകൾക്കിടയിൽ അവിടെയും ഇവിടെയുമൊക്കെ സമയം കണ്ടെത്തിയാണ്. ഫ്രണ്ട്സ്, ജീവിതത്തിൽ പല തിരക്കുകളുള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ ഒരു കാരണം പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട, അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും കടമകളും ചെയ്യാതെ പോകരുത്. വേണമെന്ന് വെച്ചാൽ എർസ്കിൻ ചെയ്തതുപോലെ തിരക്കുകൾക്കിടയിലും നല്ല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനാവും. അപ്പോൾ നമ്മളറിയാതെ സമയം നമ്മളെ കടന്നു പോകില്ല. ഇങ്ങനെ എത്രയോ എത്രയോ നല്ല ഉപദേശങ്ങൾ അധ്യാപകർ നമുക്ക് തന്നിട്ടുണ്ട്, തരുന്നുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവയെല്ലാം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ നല്ലത്. ഓൾറൈറ്റ്, ബെഡ് കോഫി ഈ അടുത്ത സെഗ്മെന്റിലെ വർത്തമാനങ്ങളിലേക്ക് വരുന്നത് ഈ സോങ് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.
1: മ്യൂസിക്കലി യോഴ്സ്, FM Rainbow 107.5. സ്റ്റേ ട്യൂൺഡ്.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും തേടിയുള്ള യാത്ര തുടങ്ങാൻ ധൈര്യം അത്യാവശ്യമാണ്. പിന്നീട് ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കാനുള്ള സമർപ്പണവും വേണം. യെസ്, വളരെ ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ ആദ്യം ഒരു ലക്ഷ്യം ഉണ്ടാവണ്ടേ? സ്വപ്നം ഉണ്ടാവണ്ടേ? അതൊന്നുമില്ലാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ എവിടെ എത്തും? നോ ഐഡിയ. ഓക്കെ, അപ്പോൾ യാത്രകൾക്ക് ദിശാബോധം ഉണ്ടാക്കാനായിട്ടുള്ള 4 ചോദ്യങ്ങളുമായിട്ടാണ് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് വന്നിരിക്കുന്നത്. കേൾക്കാൻ റെഡിയല്ലേ? ഹിയർ വി ഗോ. ആ ചോദ്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് ഈ ഒരു സംഗതി കൂടി ഒന്ന് കേട്ടു നോക്കൂ. ഒരു എയർലൈൻ പൈലറ്റ്, അദ്ദേഹം വിമാനം പറക്കുന്നതിനിടയിൽ ഇന്റർകോമിലൂടെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ കയ്യിൽ ഒരു നല്ല വാർത്തയും ഉണ്ട്, മോശം വാർത്തയും ഉണ്ട്. മോശം

0: പ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദിശ നഷ്ടപ്പെട്ടിരിക്കുന്നു, എവിടേക്കാണ് പറക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഇസ് നമ്മൾ നല്ല വേഗത്തിലാണ് പറക്കുന്നത്, എവിടേക്കായാലും വേഗം എത്താൻ കഴിയും. ലക്ഷ്യബോധമില്ലാതെ പോകുന്നവരെ പറ്റി പാശ്ചാത്യ നാടുകളിൽ പറയാറുള്ള ഒരു ശൈലിയാണിത്. ഇത്തരത്തിൽ ജീവിക്കാൻ വളരെ ഈസിയാണല്ലേ, മാക്സിമം സ്പീഡിൽ മുന്നോട്ട്. എന്നാൽ ശരിയായ ദിശയിലാണോ എന്ന് യാതൊരു തിരിച്ചറിവുമില്ലാതെ. എഴുത്തുകാരിയായ സൂസൻ ഏർട്സ് പറഞ്ഞതുപോലെ, ലക്ഷക്കണക്കിന് ആളുകൾ അനശ്വരതയ്ക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന സമയം എങ്ങനെ ചെലവഴിക്കണം, എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. വളരെ പ്രധാനപ്പെട്ട എന്തോ നേടിയെടുത്താലോ അല്ലെങ്കിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നാലോ മാത്രമേ അനശ്വരതയിലെത്തൂ എന്നറിയാം. എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവർ കുഴങ്ങിപ്പോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദിശാബോധം നഷ്ടപ്പെട്ടവരായി മാറുന്നു. യെസ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മളും ആദ്യം പറഞ്ഞത്. വളരെ വേഗത്തിൽ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓക്കെ, സീസ് ദ ഡേ എന്നൊരു പുസ്തകമുണ്ട്, പ്രാസംഗികനായ ഡാനി കോക്സ് എഴുതിയത്. അതിൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ കടന്നുവന്ന് വലിയ വിജയങ്ങളിലെത്തിയ ഒരാളുടെ കഥ പറയുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് 4 ചോദ്യങ്ങളാണ്. തൻ്റെ ലക്ഷ്യങ്ങൾ നിർവചിക്കപ്പെടുന്നതിന് മുൻപ് ആള് ഒരു ദിവസം സ്വസ്ഥമായിരുന്ന് ആ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു. ആ ചോദ്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതാണ് നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. സോ ഇനി ചോദ്യങ്ങൾ കേട്ടോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയുണ്ടല്ലോ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച ആ വ്യക്തി, അദ്ദേഹം ജീവിതത്തിലൂടെ ഒരു സ്വപ്നാടകനെ പോലെ അലഞ്ഞു നടക്കാൻ ആഗ്രഹിച്ചില്ല. അതുപോലെ ഏറെ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി പശ്ചാത്തപിക്കാനും താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിലൂടെ കൃത്യമായി ലക്ഷ്യങ്ങൾ നിർവചിക്കാൻ ശ്രമിച്ചത്. ഓക്കെ, 2-ാമത്തെ ചോദ്യം, ആ ലക്ഷ്യത്തിലെത്താൻ, കണ്ടുപിടിച്ച ആ ലക്ഷ്യത്തിലെത്താൻ എന്ത് ചെലവ് വരും? സമയത്തിൻ്റെയും പണത്തിൻ്റെയും കോണുകളിലൂടെ നോക്കുമ്പോൾ, അതായത് എത്ര സമയം കൊണ്ട് ലക്ഷ്യം നേടാൻ കഴിയും, അതിനെത്ര കണ്ട് പണം ആവശ്യം വരും. റൈറ്റ്, ഈ 2 ഉത്തരങ്ങളും കിട്ടിയാൽ പിന്നെ 3-ാമത്തെ ചോദ്യത്തിൻ്റെ വരവായി, ആ വില കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? സമയത്തിൻ്റെയും പണത്തിൻ്റെയും വില കൊടുക്കാൻ, യെസ്, പല ത്യാഗങ്ങളും വേണ്ടിവരും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ. അതിനെല്ലാം ഒരുക്കമാണോ എന്ന് സ്വയം ചോദിച്ച് ഉറപ്പിക്കുന്നു. ഇത്രയുമായി കഴിഞ്ഞാൽ, ഉറപ്പുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 4-ാമത്തെ ക്വസ്റ്റ്യൻ, ലക്ഷ്യം നേടാനുള്ള ചെലവുകൾ തുടങ്ങാൻ, ത്യാഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? സൗകര്യങ്ങളെല്ലാം ഒത്തുവരുന്ന സമയം, ഒരു കാൽ മുന്നോട്ട് വച്ച് തുടക്കമിട്ടാൽ പിന്നെ തിരിച്ചു കയറേണ്ടി വരാത്ത സമയം. ഇതാണ് ആ 4 ചോദ്യങ്ങൾ കേട്ടോ. ഇതിൽ ഉത്തരം കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്ന ചോദ്യം ഏതാണെന്നാ തോന്നിയത്? മിക്കവാറും എല്ലാവരും ബുദ്ധിമുട്ടുക, എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള ആദ്യത്തെ ചോദ്യമായിരിക്കും അല്ലേ. ആ ഉത്തരം കണ്ടെത്താൻ വേണ്ടത്ര സമയമെടുത്തോളൂ. അത് ഉറപ്പിച്ചു കഴിഞ്ഞാലേ പിന്നെ ബാക്കി 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും താരതമ്യേന ഈസി ആയിരിക്കും. സോ ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട കൃത്യവും വ്യക്തവുമായ ദിശ തെളിഞ്ഞു വരും മുന്നിൽ. സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ആ ഉത്തരങ്ങൾ കണ്ടെത്തിയാൽ മാത്രം കേട്ടോ. വെറുതെ ചെയ്യാനോ ആളുകളോട് പറയാനോ വേണ്ടി ആൻസർ കണ്ടെത്തിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ആ ആശംസയോടൊപ്പം ഈ ദിവസം ഏറ്റവും സുന്ദരമാകാനുള്ള മറ്റൊരു ആശംസ കൂടി പറഞ്ഞുകൊണ്ട് ബെറ്റ് കോഫി നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സുരേഷ് കാഞ്ഞിരക്കാട്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ടേക്ക് കെയർ, ബൈ ഫോർ നൗ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ?
2: സീറോ.
1: ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സമയം 7 മണി കഴിഞ്ഞ് 1:15. ഇന്ന് ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം ശ്രോതാക്കൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. പത്തുമണിക്ക് വാട്സാപ്പ്, 11 മണിക്ക് കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്. ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവ ചോയ്സ്. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 3 മണി മുതൽ 5 മണി വരെ വിവിധ് ഭാരതി റിലേ പ്രോഗ്രാം, വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് പ്രോഗ്രാം, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8 മണിക്ക് ഹിന്ദി ഗാനങ്ങളുമായി ഗീത് ബഹാർ, 9 മണിക്ക് കേൾക്കാം ബാക്ക് ടു ബാക്ക് സോങ്സ്, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 3:32 ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അശ്വതിയാണ്. തൃശൂർ സ്വദേശി പുരുഷൻ

മേച്ചേരി തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം കേൾക്കാം. 1978 റിലീസായ അഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ശകുന്തള രാജേന്ദ്രൻ വരികളെഴുതി, എ ടി ഉമ്മർ സംഗീതം നൽകി, എസ് ജാനകിയും സംഘവും പാടിയ ഗാനം.

1979 റിലീസായ അന്യരുടെ ഭൂമി എന്ന സിനിമയ്ക്ക് വേണ്ടി പീർ മുഹമ്മദ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.

1977 റിലീസായ യത്തീം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. പി ഭാസ്കറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. അടുത്ത ഗാനം കേൾക്കാം, ഐരൂർ സദാശിവൻ പാടിയത്. 1973 റിലീസായ മരം എന്ന ചിത്രത്തിൽ നിന്നാണ് ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജി ദേവരാജൻ.

എസ്കേപ്പ് ഒറ്റക്കാടിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് മൂടുപടം. ഈ നോവലിനെ ആസ്പദമാക്കി കെ ടി മുഹമ്മദ് തിരക്കഥ എഴുതി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് 1963 റിലീസായ സിനിമയിൽ നിന്നാണ് അടുത്ത ഗാനം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് MS ബാബുരാജാണ്. വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫലി കേച്ചേരി. സംഗീതം MS ബാബുരാജ്.

എസ്കേപ്പ് ഒറ്റക്കാടിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് മൂടുപടം. ഈ നോവലിനെ ആസ്പദമാക്കി കെ ടി മുഹമ്മദ് തിരക്കഥ എഴുതി രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് 1963 റിലീസായ സിനിമയിൽ നിന്നാണ് അടുത്ത ഗാനം. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം എസ് ബാബുരാജാണ്. വരികൾ എഴുതിയിരിക്കുന്നത് യൂസഫലി കേച്ചേരി. സംഗീതം എം എസ് ബാബുരാജ്.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ശിനിക്കുറി.

0: തൃശൂർ സ്വദേശി പുരുഷൻ മേച്ചേരി തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഗാനങ്ങൾ ആവശ്യപ്പെട്ട് സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കാവുന്നതാണ്. 1980 മുൻപ് പുറത്തിറങ്ങിയ സിനിമകളിൽ നിന്നുള്ള ഗാനങ്ങളാണ് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്. ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി, കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് കത്തുകൾ അയക്കാവുന്നതാണ്. FM റെയിൻബോ ഇൻബോക്സ് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്കും കത്തുകൾ അയക്കാം. 85 47 34 10 75 എന്ന വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലി, തുടർന്ന് സ്വാഗതം കൊച്ചി 7:35 കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 സന്ദർശനത്തിന് എത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച $20 ബില്യണിലും പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
2: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർക്ക് എനർജി കാ ഉപയോഗ ആവശ്യം ഇസ്ലിയെ പോളിസി റിലേറ്റഡ് റിഫോർമ്സ് നീതിഗത് സുധാർ ഭി കിയ ഗെ FDI കോ ഫോറൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കോ ലിബറലൈസ് കിയ ഗയ പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് ലൈ ഹം ലോഗോ നെ എക് ലംബി ലിസ്റ്റ് മോർ ദാൻ 5000 ഐറ്റംസ് കി തയ്യാർ കിയ ഇസ് പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് മേ ഐറ്റംസ് ഹൈ ഹം ഉൻകോ നിർധാരിത സമയ കെ അന്ദർ ഹം ഭാരത് കി ധർത്തി പർ ബനായേംഗേ ഹം ദുനിയാ കെ കിസി ദേശ് സേ ഉസ്കോ ഇംപോർട്ട് നഹി കരേംഗേ.
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേലിന് പുറമെ സൌദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിനെ 7 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസാണ് ലക്നൌവിന്റെ ടോപ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ U23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തിൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ K ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാ ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കിലാ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജുല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ

0: ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: This is Rainbow FM 107.5. Musically yours.

തൃശൂർ സ്വദേശി പുരുഷൻ മേച്ചേരി തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങളുമായുള്ള സ്വാഗതം കൊച്ചിയുടെ യാത്ര തുടരുകയാണ്. അടുത്ത ഗാനം കേൾക്കാം. കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിൽ നിന്ന് 1976 ഈ ചിത്രം റിലീസായത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. പാടിയത് യേശുദാസ്.

1979 റിലീസായ സിനിമയായിരുന്നു തുറമുഖം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. പാടിയത് പി ജയചന്ദ്രൻ, സി ഒ ആന്റോ.

0: സന്തോഷം.
1: അപ്പൊ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയൂ, ആകാശവാണി
0: കൊച്ചി
1: എഫ് എം റെയിൻബോയുടെ അന്വേഷണം പറയൂ. എല്ലാവരോടും ഒരു എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഈ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ കലാരംഗത്ത് നിൽക്കുന്നതിന്.
0: സി ആർ ദാസ് എന്ന് പറഞ്ഞ വ്യക്തി എഴുതുന്ന നോവലാണ് ആളാക്കി
1: മാറ്റിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ.
0: നോവലെ മാറ്റി സംവിധാനം ചെയ്തിട്ട് ഞങ്ങൾ അറിയില്ല എന്നിട്ട് അങ്ങനെ
1: കളിച്ചിട്ടുണ്ട്. അടിപൊളി.
0: അങ്ങനെ പല നോവലുകളും ആളാക്കിട്ട് കളിക്കുന്നു.
1: കൊള്ളാം. എന്തായാലും എപ്പോഴെങ്കിലും എനിക്ക് അത് നാടകം ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ ഇന്ന് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന പാട്ടുകളിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ?
0: അത് മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാല് എന്റെ വൈഫ് കാലിന് പരിക്ക് പറ്റിട്ടേ, കാലിന്റെ എല്ലൊടിഞ്ഞു പൊട്ടിട്ട് ചികിത്സയിലാണ്. അപ്പൊ അവരൊക്കെ പോയപ്പോ എനിക്ക് അദ്ദേഹത്തെ സൂക്ഷിച്ചു വന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അങ്ങോട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. രണ്ടു കൂടി ഒരുമിച്ച വന്നെ, അത് കാരണം കേൾക്കാൻ പറ്റിയില്ല.
1: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അധികം സമയം കളയുന്നില്ല, താങ്കൾക്കും തിരക്കാണെന്ന് അറിയാം. അപ്പൊ ഒരുപാട് സന്തോഷം. പാട്ടുകൾ തുടർന്ന് കേൾക്കുക, പരിപാടികളൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.
0: ശരി ശരി.
1: താങ്ക് യു. ശരി.

അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. 1975 റിലീസായ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിൽ നിന്നാണ് ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് MK അർജുനൻ, പാടിയത് PV ജയചന്ദ്രൻ, KP ബ്രഹ്മാനന്ദൻ, ലതാദേവി എന്നിവർ.

ആണ്. 1964 റിലീസായ കുട്ടിക്കൊപ്പായം എന്ന ചിത്രത്തിനു വേണ്ടി എല്ലാരീശ്വരിയും സംഘവും പാടിയ ഈ ഗാനം കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: ಬಾರಿ ಪಾತು ತಡಗದಿ ಸಾನ ಕಂಡಪ್ಪಂ.
1: ആയിരത്തി തൊള്ളായിരത്തി 1975 റിലീസായ ക്രിമിനൽസ് എന്ന ചിത്രത്തിനുവേണ്ടി സീറോ ബാബു പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ശ്രീമൂലനഗരം വിജയന്റെ വരികൾക്ക് ഈണം നൽകിയത് എം എസ് ബാബുരാജ്. അടുത്ത ഗാനം കേൾക്കാം. 1977 റിലീസായ അവൾ ഒരു ദേവാലയം എന്ന ചിത്രത്തിൽ നിന്ന് ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം, ഗായകർ പി സുശീല, ജിൻസി.

ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 14ാം രാവ് എന്ന ചിത്രത്തിനു വേണ്ടി എരഞ്ഞോളി മൂസയും വിളയിൽ ഫസീലയും സംഘവും പാടിയ ഗാനം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ രാഘവൻ ഈണം നൽകിയിരിക്കുന്നു.

ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം മൂവാറ്റുപുഴ സ്വദേശി ഹുസൈൻ തെരഞ്ഞെടുത്തയച്ച ഗാനങ്ങൾ. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 24 സെക്കൻഡും. നമ്മുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുൻപ് 2-3 വാർത്തകളൊന്ന് നോക്കിയിട്ട് പോവാട്ടോ. പാലക്കാടുള്ള ശ്രോതാക്കൾ, നമ്മുടെ റെയിൻബോ ശ്രോതാക്കൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആലത്തൂരിൽ പെൺകുട്ടികളുടെയും വടക്കഞ്ചേരിയിലെ ആൺകുട്ടികളുടെയും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റിന്റെ 10% അവർക്കും ഒഴിവുണ്ട്, അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ

0: പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ മെയ് 26 മുൻപായിട്ട് ആലത്തൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, 85 47 63 01 31. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 47 63 01 31. അപ്പോൾ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. അവസാന തീയതി മെയ് 26. ഇനി കെൽട്രോണിൽ 1 വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, അതിന് വേണ്ട യോഗ്യത +2 ആണ്. PGDCA യോഗ്യത ബിരുദം, ഗ്രാഫിക് ആൻഡ് വിഷ്വൽ എഫക്ട്സ് യോഗ്യത SSLC, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2. ഈ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കാൻ ഉള്ളത്. അപേക്ഷകർ പാലക്കാട് മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് എത്തണമെന്ന് കെൽട്രോണിന്റെ സെന്റർ മേധാവി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം, 85 90 60 52 73. നമ്പർ ഒരിക്കൽ കൂടി, 85 90 60 52 73. മറ്റൊരു വാർത്ത, പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട് എന്നതാണ്. 179 ദിവസത്തേക്കാണ് നിയമനം. DCA ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി 18-40 മധ്യേ. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം മെയ് 28 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം, 81 29 54 98. സമയം 8 കഴിഞ്ഞ് 34 മിനിറ്റും 30 സെക്കൻഡും.
1: Blast your mornings with blistering music. Sawari time.

സമയം അങ്ങനെ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ സവാരി ടൈമിന്റെ നേരമാണിപ്പോൾ. ഇന്ന് സവാരി ടൈമിൽ നിങ്ങളുടെ സാരഥിയായി കൂടെയുള്ളത് ഞാൻ അശ്വതിയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തങ്ങളുടെ യാത്രാവിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യാനും ആശംസകൾ അറിയിക്കാനും ഒക്കെയുള്ള സമയമാണിപ്പോൾ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഫോൺ എടുത്തോളൂ, വിളിക്കാം. 04842418101 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒരിക്കൽ കൂടി, 04842418101. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തമിഴ്, ഹിന്ദി, മലയാളം പാട്ടുകൾ ചോദിക്കാം. പാട്ടുകൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുതിയ പാട്ടുകൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഒരു 1980 ശേഷമുള്ള പാട്ടുകളൊക്കെ ചോദിക്കുക, കാര്യം നമ്മളിപ്പോൾ സ്വാഗതം കൊച്ചിയിൽ പഴയ പാട്ടുകളൊക്കെ കേട്ട് വന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പുതിയ പാട്ടുകളിലേക്ക് പോവാം. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തോളൂ, നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 04842418101.

നമ്മുടെ ഇന്നത്തെ കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ. ഓ ഇല്ല, കോൾ കട്ടായിപ്പോയി. മാളയിൽ നിന്നും ഇന്ദിരചേച്ചി ആയിരുന്നു നമ്മളെ വിളിച്ചിരുന്നത്, പക്ഷേ കോള് ഡ്രോപ്പായിപ്പോയി. അപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ നമ്മളെ വിളിക്കാവുന്നതാണ്, 0484242481 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ അതും നമ്മളോട് പങ്കുവയ്ക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇഷ്ടമുള്ള മലയാളം, ഹിന്ദി, തമിഴ് പാട്ടുകൾ ചോദിക്കാവുന്നതുമാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം, വേഗം തന്നെ ഫോൺ എടുത്തോളൂ. 0484242481 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ലിറ്റിൽ ജോൺ എന്ന

0: ഇന്നത്തെ സവാരി ടൈമിലെ കോളർ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ആ നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് സുശീല.
0: സുശീല, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കടവന്ത്ര ചിലവന്നൂർ. അറിയാം. അപ്പൊ ഇങ്ങോട്ടാണ് യാത്ര പോകുന്നത്?
1: ഇന്ന് യാത്ര പോകുന്നത് ഞങ്ങള് വൈക്കം കാട്ടിക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്.
0: വൈക്കത്തെ കാട്ടിക്കുന്ന്, എന്താണ് അവിടെ വിശേഷമുള്ളത്?
1: എന്റെ ചേട്ടന്റെ മോളുടെ സ്ഥിരതാമസമാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും കൂടി ഹൗസ് വാമിങ്ങിന് പോവാണ്. ആരൊക്കെ ഉണ്ട്
1: അവിടുത്തെ? അവരുടെ പേര് പറയട്ടെ.
0: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: വിനീഷ് കുമാർ.
0: ആ
1: കണ്ടനാട് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷനില് പോലീസുകാരനാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ വിനീഷിന്റെയാണ് വീട്?
1: വിനീഷിന്റെയാണ് വീട്. ചേട്ടന്റെ മോളാണ് രമ്യ.
0: ഓക്കെ ഓക്കെ.
1: അവരുടെ രണ്ട് മക്കള് സാവി സാറാമ. ഇവർക്ക് എല്ലാ ഒരു 100 വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു ആശംസ കൊടുക്കുക.
0: ഓക്കെ. അപ്പൊ പേരെന്ന് പറഞ്ഞ പാവി
1: സാവി
0: മക്കളുടെ പേര് സാവി പറവേ
1: സാറാമ്മ
0: സാറാമ്മ. അത് കൊള്ളാലോ.
1: വിനീഷ് കുമാർ അവരുടെ അച്ഛന്റെ പേര്
0: രമ്യ. അപ്പൊ വിനീഷിനും രമ്യക്കും സാവിക്കും സാറാമ്മയ്ക്കും സന്തോഷത്തോടെ ഒരുപാട് നാള് ആ വീട്ടിൽ കഴിയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ അറിയിച്ചേക്കുന്നു കേട്ടോ.
1: എന്റെ പേര്
0: സുശീല. ഓക്കെ. അപ്പൊ സുശീലയാണ് അറിയിക്കുന്നത്, ആശംസകൾ അറിയിക്കുന്നത്. ഓക്കെ. അപ്പൊ ആരൊക്കെ കൂടിയാണ് വൈക്കത്തേക്ക് പോവാൻ പോകുന്നത്? എല്ലാരും കൂടിയാണ്
1: എന്റെ രണ്ട് മക്കളും മരുമക്കളുടെ പേര് പറയട്ടെ.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ.
1: എന്റെ മോന്റെ പേര് അനീഷ്, അനീഷിന്റെ വൈഫ് അനാമിക. എന്റെ രണ്ടാമത്തെ മോൻ ശ്യാം, ശ്യാമിന്റെ വൈഫ് അജീഷ.
0: അജീഷ. ഓക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് പറഞ്ഞത് കുക്കു കുക്കു കുയിലെ അല്ലേ? കുക്കു കുക്കു ആ പാട്ടല്ലേ? പാട്ടാണ്. അപ്പൊ ഈ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: സന്തോഷം.
0: ഓക്കെ ഓക്കെ. താങ്ക് യു.

0: നമ്മുടെ ഫസ്റ്റ് കോളർ ആയിരുന്നു ഇന്ദിര ചേച്ചി, ആ കോള് കട്ടായി പോയായിരുന്നു. നമുക്ക് എന്തായാലും രണ്ടാമത് ഇന്ദിര ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ആ ഇന്ദിര ചേച്ചി. ആ
1: നമസ്കാരം.
0: അപ്പൊ ഭാഗ്യമുണ്ട്, രണ്ടാമത് വിളിച്ചപ്പോഴും കിട്ടി അല്ലേ. ആദ്യം വിളിച്ചപ്പോ കോള് ഡ്രോപ്പ് ആയി പോയിരുന്നു.
1: ആ
0: പറയൂ, എന്തൊക്കെയുണ്ട്? മാളയിലാണ് വീട്,
1: ഐരാണിക്കുളം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞോളൂ.
1: നല്ല വിശേഷം. എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ചേച്ചി മരിച്ചു. അവർക്കൊക്കെ പിള്ളേരുണ്ട്, അവരുടെ മക്കളാണ് എന്റെ മക്കള്.
0: ഓക്കെ.
1: അപ്പൊ നന്ദനത്തിലെ പാട്ട് എല്ലാവർക്കും വേണ്ടിട്ട്, ഞങ്ങളുടെ കൂരിക്കൽ ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
0: നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ എന്നുള്ള പാട്ടല്ലേ.
1: അതെ അതെ,
0: ഈ പാട്ടാണ് വേണ്ടത്. ഇത് കൂരിക്കൽ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. റെയിൻബോ, റെയിൻബോയിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഇന്ദിര ചേച്ചിയുടെ വക സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ പാട്ട്. പോരെ, സന്തോഷായില്ലേ? ഓക്കെ. അപ്പൊ അപ്പൊ പാട്ട് കേട്ടോളൂ കേട്ടോ. ആ പറഞ്ഞോളൂ. ഓക്കെ ശരി. അപ്പൊ ഇനി പരിപാടി കേൾക്കാം, ഇനി തുടർന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. 10 മണി വരെയാണ് സവാരി ടൈമിന്റെ നേരം. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ആ നമസ്കാരം, ഇതാരാണ്? വിദ്യുഷ്. എവിടെ നിന്നാണ് വിദ്യുഷ് വിളിക്കുന്നത്? എവിടെ പോണു? വടക്കുന്നാഥൻ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ വീട് എവിടെയാണ്? തൃശ്ശൂര്. ഓക്കെ, അപ്പൊ ആരൊക്കെ കൂടിയാണ് യാത്ര? ഫാമിലി മൊത്തത്തിലുണ്ട്. അപ്പൊ അവരൊക്കെ പേര് പറഞ്ഞോളൂ, ഹാപ്പി ആവട്ടെ.
1: അച്ഛന്റെ പേര് വിശ്വാസ്, അമ്മയുടെ പേര് ദീപ,

0: ദീപ ആ
1: മുത്തച്ഛന്റെ പേര് അംബിക.
0: ഓക്കെ.
1: അനിയന്മാരുടെ പേര് ധ്രുവിനും പിന്നെ
0: പേര് പറഞ്ഞോയോ? അനിയന്റെ ഇത് ഇടിയിട്ടുട്ടോ.
1: അനിയന്മാരുടെ പേര്
0: ആ
1: ധ്രുവിനും ശിവദും.
0: ധ്രുവിനും ശിവദും. അപ്പൊ വിദ്യുഷ ധ്രുവിൻ ശിവ കിട്ടില്ല, ലാസ്റ്റത്തെ പേര് കിട്ടിയില്ല. ശിവദ്. ആ ഹാ ഹാ കൊള്ളാം, എല്ലാം വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോക്ക് മാത്രമേ ഉള്ളോ അതോ അത് കഴിഞ്ഞ് വല്ല കറക്കം ഉണ്ടോ? വേറൊന്നുമില്ല, തിരിച്ചു വീട്ടിലേക്ക് പോരും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ദുരന്തറിലെ ടൈറ്റിൽ ട്രാക്കാണ്. ദുരന്തർ കണ്ടോ? കണ്ടു അല്ലേ. ഓക്കെ, അപ്പോ അവധിയൊക്കെ തീരാറായി, ഇനി ഏത് ക്ലാസ്സിലേക്കാണ്? ക്ലാസ് തുടങ്ങിയോ? ഓഹോ. ഏത് സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. മിടുക്കനായിട്ട് പഠിക്കണ്ടല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ എന്തായാലും സന്തോഷമായിട്ട് പോയി തൊഴുതിട്ടൊക്കെ വരൂ, പാട്ട് കേട്ടോളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, ബൈ.
2: Ladies and gentlemen, you are not ready for this.

0: സവാരി ടൈമിലെ അടുത്ത കോളർ ചേരുന്നു. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ ശ്രീദേവി മോഹനൻ.
0: ശ്രീദേവി, ശ്രീദേവി ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ? താനശ്ശേരി. എവിടെയാണ്? മാളക്കടുത്ത് അല്ലേ, താനശ്ശേരി. ഓക്കെ, അപ്പൊ എങ്ങോട്ടാണ് യാത്ര?
1: ചേച്ചിയുടെ
0: വീട് എവിടെയാണ്?
1: കൊരട്ടി.
0: അന്നമനട കൊരട്ടി, കേട്ടിട്ടുണ്ട്, അറിയാം. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ വിശേഷം?
1: വിശേഷമൊന്നുമില്ല, അവിടെ മകന്റെ കുട്ടിയൊക്കെ
0: കാണാൻ പോവാണ് അല്ലേ. ചെറിയ കുട്ടിയാണോ?
1: ആറുമാസം
0: കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ കുഞ്ഞുവാവിയെ കാണാനുള്ള പോക്കാണ്. വേറെ ആരൊക്കെ ഉണ്ടോ ഇപ്പം?

0: ഞാൻ ഹസ്ബൻഡും മാത്രം
1: മാത്രമേ
0: പോകുന്നുള്ളൂ.
1: ഉള്ളൂ. ഓക്കെ കുഞ്ഞു, അവിടെ പേരെന്താ? പേരിട്ടോ?
0: പേര് നൈതൽ.
1: നൈഗൽ?
0: നൈതൽ തനു.
1: നൈതൽ. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ വെറൈറ്റി പേരുകളാട്ടോ, നമ്മളധികം കേൾക്കാത്ത പേരുകളാണ്. നമ്മുടെ നേരത്തെ കോളേഴ്സിലെ ആ കുട്ടികളുടെ പേര് പറഞ്ഞോട്ടെ, എല്ലാം വെറൈറ്റി പേരാ. ഓക്കെ ഓക്കെ. അപ്പോൾ പാട്ട് ഏതാണ് വേണ്ടത്? സജന സജന സജന, ഹിന്ദി പാട്ടല്ലേ? ഓക്കെ ഓക്കെ. ആ പാട്ട് എന്താണ്, ആ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നാൻ കാര്യം? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ആ ഒരു വെറൈറ്റി പാട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ തിരിച്ചു പോരൂ, അവിടെ പോയിട്ട് എന്തെങ്കിലും നിക്കുവോ? വൈകിട്ട് തിരിച്ചു വരും. ഓക്കെ ഓക്കെ. അപ്പോ എല്ലാരോടും, വീട്ടിലെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം കൂടി പറയാം. ആ മകൻ ശിവനന്ദൻ അല്ലേ? ദേവനന്ദൻ. ആ ഹാ ഹാ, ദേവനന്ദൻ. ഓക്കെ. മകൻ വന്നില്ല ഒപ്പം? ടൂർണമെന്റ്? എന്തിന്റെ ടൂർണമെന്റ് ആണ്? ചെസ്സിന്റെ. ആഹാ, മിടുക്കനാണല്ലോ. രാവിലെ പോയി. ഓക്കെ ഓക്കെ. മത്സരമാണോ? ഓക്കെ. അപ്പൊ മകന് വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ, എല്ലാ വിജയാശംസകളും നേരാം.
0: ഓക്കെ.
1: കുഞ്ഞുവാവയ്ക്കും മകനും വേണ്ടിട്ട്, ദേവനന്ദനും നൈതലിനും വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ. അപ്പൊ ഇതാ പാട്ട് കേട്ടോളൂ. എന്റെ പേര് അശ്വതി. ഓക്കെ. ആ ഓക്കെ. താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो भाई 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: സമയം 9 മണി കഴിഞ്ഞ് 16:29 ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം, ഞാൻ വടക്കൻ പറവൂരിൽ നിന്ന് വിളിക്കുന്നത്.
3: വടക്കൻ പറവൂരിൽ നിന്ന് ആരാണ് വിളിക്കുന്നേ?
4: ബിന്ദു.
3: ബിന്ദു, ഓക്കെ.
4: അമ്പലത്തിൽ
3: പോയിട്ട് വരുന്ന വഴിയാണ്. ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ? ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് പോരുന്ന വഴിയിൽ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നില്ല. ശ്രീജിത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ശ്രീജിത്തിന്റെ ഒരു ആരാധിക ഇവിടെ ഫോൺ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞേക്കാട്ടോ.
4: എന്തായാലും അതന്നല്ല, എല്ലാവരും, അതായത് എല്ലാവരും മൂത്തതാണ് ഏതാണെന്ന് അറിയില്ല, ഞാൻ പേര് പറയുന്നു.
3: അതൊന്നും കുഴപ്പമില്ല.
4: ജുവലി, കന്യ, മണികണ്ഠൻ,
3: എല്ലാരും അറിയാലോ.
4: എല്ലാരും അറിയാം, പ്രത്യേകിച്ച് ശ്രീജിത്ത്.
3: ശ്രീജിത്ത്
4: ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.
3: അതൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പോ എല്ലാവരുടെ പേരും പറയാൻ പറ്റില്ലല്ലോ, ഒരുപാട് പേരില്ലേ.
4: ശ്രീജിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്നലെ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്, അപ്പൊ പിള്ളേര് ഉച്ചക്ക് ചോറ് ഞാൻ വിളിച്ചപ്പോ ഞാൻ അപ്പൊ മൂത്ത വെച്ച് പറയാണ്, ഏ അമ്മച്ചി ഇപ്പൊ വരുമല്ലോ ശ്രീജിത്തെയാണ് വിളിക്കണത്.
3: അപ്പൊ ഇന്നലെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല.
4: കിട്ടിയില്ല, കിട്ടിയില്ല. ഇപ്പൊ ഞാനൊന്ന് കിട്ടി,
3: ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ കിട്ടി.

0: അപ്പൊ ഇന്ന് എന്നോട്
1: തിലകത്തില
0: സംസാരിക്കാനാണ്.
1: തിലകത്തില മറ്റേ മോഹൻലാലും ജഗതിയും ജയവതിയും കൂടി
0: ഊട്ടിപ്പട്ടണം.
1: അതെ
0: ആ പാട്ടാണ് വേണ്ട അല്ലെ, അടിപൊളി പാട്ട്.
1: ശ്രീജിത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു.
0: ഓക്കെ, ഞാൻ ശ്രീജിത്ത് ശ്രീജിത്തിനോട് പ്രത്യേകം പറഞ്ഞോളാം കേട്ടോ, ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ശ്രീജിത്തിന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടോളൂ, പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ശ്രീജിത്ത്. ഓക്കെ ശരി, ബൈ, താങ്ക് യു ഫോർ കോളിംഗ്.
2: ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ക് ചക്കിടി ചിങ്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റും 29 സെക്കൻഡും. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നില്ല, കോള് ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈമിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 0484248101 ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കായി നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സവാരി ടൈം സ്പെഷ്യലി വെച്ചിരിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന ശ്രോതാക്കൾ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. യാത്രയിലായിരിക്കുന്നവർ കാറിലോ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കണം എന്ന് തോന്നുകയാണ്, അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. 0484248101 ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്രാവിശേഷങ്ങളും പങ്കുവയ്ക്കാം. ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, വിഷസ് അറിയിക്കാം, ഇതെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു കോളർ ചേരുന്നുണ്ട്, നമുക്ക് നോക്കിയാലോ. ഹലോ, ഇതാരാണ്?
1: സാബി. സാബി
0: സാബി എവിടെന്നാണ് വിളിക്കുന്നേ?
1: പറമ്പേത്തുനിന്ന് വിളിക്കുന്നു. പറമ്പേത്തുനിന്ന് ഞാൻ എന്റെ ഇടവനക്കാർക്ക് പോരാൻ നിൽക്കുന്നു. നല്ല മഴ,
0: നല്ല മഴയാണ്.
1: പറ്റാണ്ട് നിൽക്കണേ, യാത്രയും നിൽക്കണേന്ന്.
0: യാത്രയും നിൽക്കുകയാണ്, പക്ഷെ യാത്ര തുടരാൻ സാധിക്കുന്നില്ല. എന്താണ് പരിപാടി?
1: വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നലെ രാത്രി, ഇന്നലെ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഞാൻ തിരിച്ച് എന്റെ ഇടവനക്കാർക്ക് പോരാൻ നിക്കണ്.
0: തിരിച്ചു പോരാൻ നിക്കാണ്.
1: മഴ കാരണം ഇങ്ങനെ
0: മഴ കാരണം പെട്ട് നിക്കാണ്.
1: ആങ്ങളെ കൊണ്ടുവന്ന് റോട്ടിലാക്കി തരാന്ന് പറഞ്ഞു, പക്ഷെ മഴ കാരണം ഇങ്ങനെ.
0: ഓക്കേ ഓക്കേ. നല്ല മഴയാണല്ലേ?
1: നല്ല മഴ, നല്ല ശക്തിയായിട്ടുള്ള
0: ശക്തിയായിട്ടുള്ള മഴ. അടുത്ത 5 ദിവസത്തേക്ക് നല്ല മഴ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ
1: നല്ല മഴ.
0: ഒറ്റയ്ക്കാണോ? കൂടെ ആരെങ്കിലും ഉണ്ടോ?
1: ഒറ്റയ്ക്കാണ്.
0: ആരെയും കൊണ്ടുവന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: എനിക്ക് 3 മക്കളുണ്ട്, 2 ആണും 1 പെണ്ണും. മൊത്തം മോനും 3 കുട്ടികള്, 2-ാമത്തെ മോനിക്ക് 3 കുട്ടികള്, ഇളയ മോൾക്ക് 4 കുട്ടികള്.
0: അപ്പൊ ഒരു അമ്മൂമ്മയാണ് എന്നോട് സംസാരിക്കുന്നത്.
1: അമ്മൂമ്മയാണ്,
0: പക്ഷേ ശബ്ദം കേട്ടാ തോന്നില്ല കേട്ടോ.
1: 10 പേരക്കുട്ടികളുണ്ട്.
0: 10 പേരക്കുട്ടികളുടെ അമ്മൂമ്മയാണ്.
1: എന്റെ ഭർത്താവിന്റെ പേര് ജബ്ബാർ. മോന്റെ പേര് അസ്ലം, മൂത്ത മോന്റെ പേര്. 2-ാമത്തെ മോന്റെ ഹാഷി.
0: ഞാൻ പേര് മറന്നുപോയി, ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി.
1: സാബി. സാബി
0: സാബി. ഓക്കെ ഓക്കെ ഓക്കെ.
1: മോളുടെ പേര് ഹസ്നത്ത്.
0: ഹസ്നത്ത്. ഓക്കെ.
1: 2-ാമത്തെ മോന്റെ ഭാര്യയുടെ പേര് റംസീന.
0: റംസീന.
1: മൂത്ത മോന്റെ ഭാര്യയുടെ പേര് അൻസില.
0: ഓക്കെ.
1: പേരക്കുട്ടികളുടെ പേര് പറയാനുണ്ടെങ്കിൽ കുറെ.
0: അപ്പൊ എല്ലാ പേരക്കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് പാട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വെക്കാം. ഏത് പാട്ടാ വേണ്ടേന്ന് ഒന്ന് പറഞ്ഞോളൂ. കഹോന പ്യാർഹേല പാട്ടാണ് വേണ്ടത് അല്ലേ? കഹോന പ്യാർഹേല, കഹോന പ്യാർഹേ എന്നുള്ള പാട്ടാണ് വേണ്ടത്.
1: എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ.
0: എല്ലാവർക്കും വേണ്ടിയിട്ട്
1: റേഡിയോ എഫ്എമ്മില് എല്ലാവർക്കും. ഞാൻ രാവിലെ മറ്റേ സുരേഷ് കാഞ്ഞിരക്കാടിന്റെ പരിപാടി തുടങ്ങണം നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് ഓഫ് ആക്കൂല.
0: ഓഫ് ആക്കില്ല.
1: മക്കള് ടി വി കാണുമ്പോ ഞാൻ അടുക്കളയിൽ പാട്ട് വെച്ചോണ്ട് വാതിലടിച്ചിട്ടുണ്ട്.
0: അത് കൊള്ളാം. അപ്പൊ നമ്മുടെ ഒരു കട്ട ഫാനാണ്.
1: അതെ അതെ. അതെ മക്കള് വേണം. ഉമ്മിക്ക് റേഡിയോ സൗണ്ട് ഒക്കെ കുറച്ച് വെച്ചൂടിയെന്ന് ചോദിച്ചു.
0: ഓ, അപ്പൊ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മക്കളോട് പറയാം, ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു പറയൂ. ഒരു മറ്റേ
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഞാൻ
0: ഫുൾ വോളിയത്തിൽ വെക്കും. അങ്ങനെ പറ്റില്ലല്ലോ. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത്
1: കൊള്ളാം.
0: കളിക്കും. അടിപൊളി. അപ്പൊ നല്ലൊരു യോയോ അമ്മൂമ്മയാണ്. കൊള്ളാം, എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ പാട്ട് എല്ലാ കൊച്ചുമക്കൾക്കും ആയിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ. ഓക്കെ, പാട്ട് കേൾക്കാം.

0: സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആവുന്നു. നമ്മളുടെ അടുത്ത കോളർ ചേരുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം.
0: ആ, പേര് പറഞ്ഞോളൂ.
1: പേര് ഫിലോമിന.
0: ഫിലോമിന, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: അങ്കമാലി.
0: അങ്കമാലി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ, അപ്പോ പെരുന്നാളിന് പോവാണ്?
1: പോണു. എന്റെ മകന്റെ വീട്ടില്, വീടിന്റെ അടുത്ത് ഒരു കപ്പേളപ്പള്ളിയില് മാതാവിന്റെ പെരുന്നാളാണ്.
0: ഓക്കെ. അപ്പൊ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, ഹസ്ബൻഡ് ജോയി എന്നാണ് പേര്.
0: ആ, ഹസ്ബൻഡും ഫിലോമിൻ ചേച്ചിയും കൂടിയാണ് പോകുന്നത് അല്ലേ?
1: പോണു. എനിക്ക് രണ്ട് മക്കളാണ്.
0: ആ, പേര് പറഞ്ഞോളൂ.
1: മോളുടെ പേര് പ്രിയ, ഹസ്ബൻഡിന്റെ പേര് ആൻഡ്രു.
0: ആൻഡ്രു
1: ആൻഡ്രു ആൻഡ്രു
0: ആൻഡ്രു ആൻഡ്രു. ഓക്കെ ഓക്കെ.
1: അവർക്ക് രണ്ട് കുട്ടികളാണ്.
0: ആ,
1: മോന്റെ പേര് അക്ഷയ്, മോളുടെ പേര് ആഷ്നി.
0: അക്ഷയും ആഷ്നിയും. ഓക്കെ.
1: പിന്നെ എനിക്കൊരു മോനായുള്ളത്.
0: ആ,
1: അവൻ ഇന്ത്യൻ എയർഫോഴ്സ് ആണ്.
0: ഓ, മോന്റെ പേരെന്താണ്?
1: മോന്റെ പേര് വർഗീസ് പ്രജീഷ്.
0: വർഗീസ് പ്രജീഷ്.
1: മരുമകളുടെ പേര് അനു.
0: അനു.
1: അവർക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. അവന്റെ പേര് എയ്ഡൻ വർഗീസ്.
0: എയ്ഡൻ വർഗീസ്.
1: എന്നിട്ട് ഞങ്ങൾ വിളിക്കുന്ന ജോയ്സ് മോൻ.
0: ജോഷി മോൻ.
1: ജോയ്സ്.
0: ജോയ്സ്. ജോയ്സ്. ഓക്കെ.
1: അപ്പൂപ്പന്റെ പേര് കുട്ടിയെ വിളിക്കണം. അപ്പൂപ്പന്റെ പേര് ജോയി.
0: ആ, അപ്പൊ ജോയ്സ് എന്നല്ലേ. ഓക്കെ ഓക്കെ, മനസ്സിലായി.
1: അങ്ങനെയാണ് എന്റെ ഒരു ചെറിയ കുടുംബം മോനെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. നല്ലൊരു പാട്ട് നോക്കി. ആ, പുതിയ പാട്ടുകൾ വേണം. നമ്മളിപ്പോ സ്വാഗതം കൊച്ചിയിൽ പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ട് വന്നാലേ. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിൽ പഴയ പാട്ടുകളോടാണ് ഇഷ്ടം അല്ലേ.
1: എന്റെ പേരക്കിടാവിന് 23 വയസ്സായി മൂത്തവൻ.
0: ആഹാ.
1: അവൻ പുറത്തേക്ക് പോവാൻ നിൽക്കണ്.
0: ഓക്കെ.
1: മോളുടെ കുട്ടി എഞ്ചിനീയറിന് പഠിക്കണ്.
0: ഓക്കെ.
1: മോന്റെ മോൻ 10ാം ക്ലാസ് പാസ്സായി.
0: പാസ്സായി.
1: അപ്പൊ
0: എല്ലാ പേരക്കുട്ടികൾക്കുമായിട്ട് നമുക്ക് പാട്ട് ഇട്ടാലോ?
1: മാതാവിന് പ്രത്യേകിച്ച്.
0: മാതാവിന്. ആ, മാതാവിനോട്, മാതാവിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് അല്ലേ? ഞാൻ നോക്കട്ടെ. നല്ലൊരു പാട്ട് ഞാൻ ഇട്ടുതരാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ വിളിച്ചാലും ഒരുപാട് സന്തോഷം. എല്ലാരോടും അന്വേഷണം പറയും. പറഞ്ഞേക്കാം പറഞ്ഞേക്കാം.
1: പ്രത്യേകിച്ച് നമ്മുടെ വിട്ടുപോയിട്ടാ.
0: കിട്ടുന്നില്ല.
1: പിന്നെ മാഷുണ്ടായിരുന്നല്ലോ, ആ ചെറുക്കന്റെ പേര് മറന്നു.
0: രതീഷാണോ?
1: അല്ലല്ല,
0: ശ്രീജിത്ത്.
1: പഴയതാണ്, പഴയ ചെറുക്കനാണ്. സംസ്കൃതം
0: പഠിച്ച ശരത്ത്.
1: ശരത്ത് മോൻ എന്റെ മോനാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: എപ്പോഴെങ്കിലും അന്വേഷണം
0: പറഞ്ഞേക്കാം കേട്ടോ. പറഞ്ഞേക്കാം. ഓക്കെ ശരി. പാട്ട് കേൾക്കാം?
1: കേൾക്കാം.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സമയം 9 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നു. ഹലോ,

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ രവീന്ദ്രനാഥാണ് സംസാരിക്കുന്നത്.
0: രവീന്ദ്രനാഥ്, എവിടെ നിന്നാണ് ചേട്ടാ വിളിക്കുന്നത്?
1: ഞാൻ ഇപ്പം യാത്രയിലാണ്.
0: ആ,
1: പൂച്ചാക്കൽ വരെ എത്തി.
0: പൂച്ചാക്കൽ വരെ എത്തി.
1: അതെ, ഞാനൊരു കൂട്ടുകാരനും കൂടെ കുമരകം വരെ ഒന്ന് പോവാണ്.
0: കുമരകം?
1: അതെ.
0: ആ, എന്താണ് പ്രോഗ്രാം?
1: മഴയൊക്കെ ഇല്ലേ, ഒന്ന് കാണാം.
0: ഓക്കെ, മഴ ആസ്വദിക്കാൻ പോവാണ്, മഴ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അല്ലേ? ബീച്ചിലൊക്കെ പോകുന്നുണ്ടോ? ആ ഹാ, ഓക്കെ ഓക്കെ. എറണാകുളത്താണ് താമസം അല്ലേ? ഓക്കെ. ആ, കൂട്ടുകാരൻ്റെ പേരും കൂടി പറഞ്ഞോളൂ. രണ്ടുപേരും ഇല്ലേ യാത്രയില്?
1: സജീവ് കുമാർ.
0: സജീർ. ആ ഹാ, കൊള്ളാലോ. അപ്പോൾ ഇന്ന് ഇന്ന് തന്നെ തിരിച്ചു പോരുമോ, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ഉണ്ട്? പോരും, ഇന്ന് തന്നെ തിരിച്ചു പോരും. ഓക്കെ ഓക്കെ. മഴയുണ്ടോ? എങ്ങനെയാണ്?
1: പിന്നെ
0: നല്ല മഴയുണ്ട് അല്ലേ? ഇവിടെ
1: അതെ,
0: ഇരിക്കുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നല്ല മഴയാണ്. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ടൊക്കെ പോയിട്ട് വരും. ഏത് പാട്ടാ വേണ്ടത്? അടിപൊളി പാട്ട്. ഇതാരാ പാടിയേ? സജീർ കുമാറാണോ പാടിയത്? അടിപൊളി, നന്നായി പാടിയിട്ടോ. എന്താ ചെയ്യണേ? ടൈൽസിന്റെ ബിസിനസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ടുകാരനാണെന്ന് പറഞ്ഞു ആണല്ലേ? ഓക്കെ ഓക്കെ. ആഹാ, കൊള്ള, നല്ല ശബ്ദാണ്. ഓക്കെ, അപ്പോ അപ്പോ എന്തായാലും നന്നായി. ആ, പറഞ്ഞോളൂ. ഓ, നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. നല്ല വിശേഷങ്ങൾ. ആ, വിളിക്കാറുണ്ട് അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഓക്കെ ഓക്കെ. ആ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ. ആ, ഓക്കെ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: സമയം അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളോടൊപ്പം അടുത്ത കോളർ ചേരുന്നുണ്ട്. ഹലോ ഹലോ
4: ഹലോ
3: നമസ്കാരം. ഇതാരാണ്?
4: മെഹ്സിൻ.
3: എവിടുന്നാണ് മെഹ്സിൻ വിളിക്കുന്നേ?
4: മാള.
3: ഇന്ന് മാളയിലുള്ളവരുടെ ദിവസമാണെന്ന് തോന്നുന്നു. 3 കോളേഴ്സ് ഉണ്ടായിരുന്നു മാളയിൽ നിന്ന് കേട്ടോ. പറഞ്ഞോളൂ, എന്താ, ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ആറാം ക്ലാസ്സില്. എങ്ങോട്ടാണ് യാത്ര?
4: അമ്മായിടെ
3: വീട്ടിലേക്ക് പോവാണ്. എവിടെയാണ് അമ്മായിടെ വീട്?
4: ചേന്നമംഗലം.
3: ഓക്കെ, അപ്പൊ ഇവിടെ നിക്കാൻ പോവാണോ? ഇന്ന് പോരും.
4: വെറുതെ
3: കാണാൻ പോവാണ്. അപ്പൊ ആരൊക്കെ ഉണ്ട് ഒപ്പം? മേസിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ട്? ഇത്താത്തയുടെ പേരെന്താണ്? എന്താണ്? ഫസന. ഫസനയും മെഹസിനു അല്ലേ. ഓക്കെ. ചേച്ചി എന്താ ചെയ്യണേ? ഇത്താത്ത എന്താ ചെയ്യുന്നേ? പഠിക്കുവാണോ? ആ, ഇത്താത്തക്ക് ജോലിയാണ്. വലിയ ഇത്താത്തയാണ് അല്ലേ. എന്നിട്ട് ഇത്താത്ത പോക്കറ്റ് മണിയൊക്കെ തരാറുണ്ടോ? ഇല്ലേ. ഇത്താത്ത കേക്കണ്ടോ അത്? ഇത്താത്തയുടെ നിന്ന് ഇടിയിട്ടുട്ടോ. കുഴപ്പമില്ല അല്ലേ, നല്ല സ്നേഹമുള്ള ഇത്താത്തയാണ്. ഏത് പാട്ടാ വേണ്ടെന്ന് പറയൂ മെസ്സിൻ. വാഴാറ്റൂല പാട്ടാണ് വേണ്ടത് അല്ലേ. വാഴാറ്റൂ കണ്ടോ? കണ്ടു. ഓക്കെ. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ക്ലാസ് ഓർക്കാറായല്ലോ. ഇനിയിപ്പോ 7-ലേക്ക്. ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും ഇത്താത്തോടും അന്വേഷണം പറയൂ കേട്ടോ. അപ്പൊ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.
4: താങ്ക് യു. വെൽക്കം.
3: ഓക്കെ.

അപ്പോൾ സമയം 9:56 ആയിരിക്കുകയാണ്. ഇന്നത്തെ സവാരി ടൈമിന്റെ സമയം ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വതിയാണ്. കേട്ടുകൊണ്ടേയിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനമറിയിച്ച പ്രധാനമന്ത്രി. കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജി റാംജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം. ആറന്മുള എംഎൽഎ അബിൻ വർക്കി, പാലക്കാട് എംഎൽഎ രമേഷ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദുകൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും 2 മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. സമയം 10 മണി കഴിഞ്ഞ് 4:22 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ മഴയൊക്കെ നനഞ്ഞ്, ഞാൻ തന്നെ ഇങ്ങോട്ട് നല്ല മഴ നനഞ്ഞാണ് ഇങ്ങ് വന്നത്. നല്ല മഴയുടെ അറ്റ്മോസ്ഫിയർ ആണ്, വെയിലൊന്നും ഇല്ല. അപ്പം അങ്ങനെ മഴ നനഞ്ഞിരിക്കുമ്പോൾ നമ്മൾക്കിപ്പോൾ വാട്സാപ്പിൻ്റെ സമയമാണ്. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാലോ, 8547341075, 8547341075. ഈ നമ്പറിലേക്ക് ഇപ്പോൾ മുതൽ 11 മണി വരെയാണ് വാട്സപ്പിൻ്റെ സമയമുള്ളത് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പേരും സ്ഥലവും കൃത്യമായിട്ട് വെക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, ആശംസകൾ അറിയിക്കാം, ചെറിയ വലിയ വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 11 മണി വരെ സമയമുണ്ട്. 8547341075 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ വെച്ച് തരാനായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആരാന്നറിയാമോ? പറയട്ടെ? അല്ല, വേണ്ട, എൻ്റെ പേര് ആരൊക്കെ ഗസ് ചെയ്യുമെന്ന് നോക്കാം. എൻ്റെ ശബ്ദം ആരൊക്കെ തിരിച്ചറിയണമെന്ന് നോക്കാം അല്ലേ. ആരാ പേര് ആദ്യം കണ്ടുപിടിച്ച് പറയുന്നത് നോക്കട്ടെ. എന്തായാലും നല്ലൊരു അടിപൊളി പാട്ട് വരുന്നുണ്ട്. മഴയൊക്കെ ആയിട്ട് നമ്മൾ എനർജി ഇത്തിരി കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാട്ട് ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ പാട്ട് കേട്ടോണ്ട് എല്ലാവരും മെസ്സേജ് അയച്ചോളൂ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: വാട്സപ്പിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ വാട്സപ്പിലേക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു ആരാണെന്ന് കണ്ടുപിടിക്കാമോ, അങ്ങനെ കുറച്ച് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച ആദ്യം അയച്ച ആൾ ദീപ ചേച്ചിയാണ്, ദീപ ഇടത്തലയിൽ നിന്ന്. ഹായ് വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? എവിടെയൊക്കെ മഴയുണ്ട്? ഞങ്ങൾക്കിവിടെ നല്ല മഴ കിട്ടി, പക്ഷെ ഇപ്പം മഴ എന്താ പറയുക, ഇങ്ങനെ ചാർന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് മഴയില്ല, രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഒരു ഹിന്ദി സോങ്ങാണ് ചോദിച്ചിട്ടുള്ളത്, ഷരാര ഷരാര എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ചേരാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കുന്നതായിരിക്കും. നമസ്കാരം പറഞ്ഞുകൊണ്ട് ആരാണ് ഷാജു മടത്തുംപടിയിൽ നിന്ന് നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാണ്, ഇന്നും മുടങ്ങാതെ മറക്കാതെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കിഴക്ക് വാസൽ എന്ന തമിഴ് ചിത്രത്തിലെ വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം എന്ന ക്ലാസിക് ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമുക്ക് രേണു കോട്ടയത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. പക്ഷെ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ആഹാ, അപ്പോൾ ആദ്യമായിട്ട് മെസ്സേജ് അയച്ചത് എൻ്റെ കയ്യിൽ കിട്ടി. ആദ്യത്തെ മെസ്സേജ് തന്നെ ഞങ്ങൾ വായിക്കുകയും ചെയ്തിരിക്കുന്നു. സിന്ദൂര രേഖയിലെ പ്രണതോസ്മി എന്ന പാട്ടാണ്, എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്, ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ട് എന്തായാലും വെച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണ് രേണു ചേച്ചി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു കുടുംബ ചിത്രമൊക്കെയാണ്, ഫാമിലി ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിട്ടുള്ളത്, നന്നായിട്ടുണ്ട്. അതുപോലെ പ്രസാദ് കളമശ്ശേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ് വിശേഷം? തൊടുപുഴയിൽ ഇന്ന് വിവാഹിതയാകുന്ന സുഹൃത്ത് ജിന്നയുടെ മകൾ മെഹറിന് ആശംസകൾ നേർന്നുകൊണ്ടാണ്. ഷാൻ എന്ന സിനിമയിലെ പ്യാർ കർണേ വാലേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മറക്കാതെ മെഹറിന് ഒത്തിരി ഒത്തിരി വിവാഹ മംഗള ആശംസകൾ അറിയിക്കുകയാണ്. വരൻ്റെ പേര് വെച്ചിട്ടില്ല, വരൻ്റെ പേര് അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ. അത് സാരമില്ല, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ മെഹറിനും അതുപോലെ സുഹൃത്ത് ജിന്നയൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമുക്ക് ആദ്യം തന്നെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാർ നിന്നാണ് കേട്ടോ. ആഹാ, ഏറ്റവും നല്ല നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണല്ലേ. നമ്മളൊക്കെ ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന വാക്കാണ് മൂന്നാർ. എത്രയോ തവണ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നെയും പിന്നെയും പോകാൻ ഇഷ്ടമുള്ള സ്ഥലവുമാണ്. ഇപ്പോൾ ഈ മഴയും തണുപ്പിലും പോകാൻ ഏറ്റവും അടിപൊളിയായിരിക്കും മൂന്നാറിൽ. അപ്പോൾ മൂന്നാർ എന്താണ് വിശേഷം എന്നും കൂടി ഞങ്ങൾക്ക് എഴുതി അറിയിക്കാമായിരുന്നു കേട്ടോ അനൂപേ. മൂന്നാറിൽ ഇപ്പോഴത്തെ വിശേഷങ്ങളും കൂടി ഒന്ന് എഴുതി അറിയിച്ച സന്തോഷമായിരിക്കും. അപ്പോൾ എന്തിന് വേറൊരു സൂര്യോദയം എന്ന ക്ലാസിക് സോങ്ങ് ആണ് അനൂപ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കൂ, മെസ്സേജുകൾ അയക്കൂ 8547341075.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: വാട്സപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 10 മണി കഴിഞ്ഞ് 24 മിനിറ്റും 6 സെക്കൻഡും ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിയാറായി, കുറച്ച് സമയം കൂടിയേ വാട്സപ്പിലുള്ളൂ. ഒത്തിരി മെസ്സേജുകൾ പതിവ് പോലെ തന്നെ വന്നിട്ടുണ്ട്. മെസ്സേജുകൾ ഓരോന്നായിട്ട് വായിക്കാട്ടോ. ഇന്ന് വിവാഹ നിശ്ചയം നടക്കുന്ന പ്രിയ സുഹൃത്തിൻ്റെ മകൾ സഹന മോൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അച്ചുവിൻ്റെ അമ്മ സിനിമയിലെ താമരക്കുരുവിക്ക് തട്ടമിടുന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന സ്ഥലത്തു നിന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിവാഹ നിശ്ചയമാണ് കേട്ടോ, അപ്പോൾ വിവാഹം ഉടനെ ഉണ്ടാവും. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ റെയിൻബോ ഫാമിലി എന്ന് അറിയിക്കുകയാണ്. സഹന മോൾക്ക് എന്താ പറയുക, നല്ലൊരു കുടുംബജീവിതമാവട്ടെ, കല്യാണമൊക്കെ ഗംഭീരമാവട്ടെ, അപ്പം മഴയൊന്നും വിവാഹ നിശ്ചയത്തിനെ ബാധിക്കാതിരിക്കട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. അതുപോലെ നമുക്ക് ഇടത്തല NAD ഇടത്തലയിൽ നിന്ന് സുരേഷ് CG മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ഞായറാഴ്ചയിൽ വാട്സപ്പ് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും നമസ്കാരം. എന്താ പറയുക, കൊച്ചി FM നിന്ന് ഒരു സുഹൃത്ത് സ്ഥലം മാറിപ്പോകുന്നതിൽ വിഷമമുണ്ട് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പാട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഞാനപ്പോൾ അടുത്ത പാട്ട് താങ്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വിധുനയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, വിധുന ഫ്രം പൂനെയാണേ. ഓക്കെ, ഇന്ന് ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. ബ്രദറിൻ്റെ പേര് വിനിൽ, വിനിൽ വിധുന. ഓക്കെ, നല്ലൊരു പാട്ട്, ഒരു തമിഴ് സോങ് ആണ്. നീയും ഞാനും എന്ന നീ റൗഡിദാൻ ഞാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാട്ട് തന്നെ വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. കുമാർ മുടപ്പല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു യാത്രാമൊഴിയിലെ ഒരു പാട്ട് വെച്ച് തരാമോ? ഒരു യാത്രാമൊഴിയിലെ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എനിക്കതിലൊരു പാട്ട് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് വെച്ച് തന്നാൽ മതിയോ? ഓക്കെ, പാട്ടിതാണ്. ഓക്കെ, ഒരു പാട്ടെന്ന് പറഞ്ഞിട്ട് SPB പാടിയ പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഭർത്താവ് ജസ്ലിൻ ജോസഫിനൊരു പാട്ട് വെച്ച് തരുമോ? ജോമോൻ്റെ സുവിശേഷങ്ങളിലെ നോക്കി നോക്കി നോക്കി നിന്നു എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നീറിക്കോട് നിന്ന് ആൻസി ജസ്റ്റിൻ സാൽവിയോ ഇവ മരിയ. ഓക്കെ, ഞാൻ ഈ ആൻസി ജസ്റ്റിൻ എന്ന് വായിച്ചപ്പോൾ ഇത് ഒരാളുടെ പേരാണെന്ന് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല, ഇത് പല ആളുകളുടെ പേരാണ്. ആൻസി ജസ്റ്റിൻ സാൽവിയോ ഇവ മരിയ, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഹസ്ബൻഡിനും പപ്പയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ പാട്ട് ചോദിച്ചേക്കുന്നതാണ് തോന്നുന്നത്. എന്തായാലും ജസ്റ്റിൻ ജോസഫിന് ഒത്തിരി ഒത്തിരി ഒരു വലിയൊരു ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ അറിയിക്കുന്നു. പിന്നെ അടുത്തൊരു മെസ്സേജ്, വിജയശ്രീ മോഹനൻ ഞർലേലി, അങ്ങനെയാണ് ഞർലേലി മാല മാള. ഓക്കെ, തൃശ്ശൂരായിരിക്കും അല്ലേ. ഓക്കെ, കുറച്ച് പാട്ടുകൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. സോണിക മോഹൻ പതിവ് പോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് പാട്ട് വെച്ച് തന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, മഴയുണ്ടോ? ഇവിടെ ഇപ്പോൾ മഴയില്ല. ഓക്കെ, പറവൂർ എന്നാണ്, അപ്പോൾ പറവൂർ ഇപ്പോൾ മഴയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്? സുന്ദരിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാട്ട് വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ പാട്ടുകൾ ഇതാ പറയുക പറയുക വരുന്നുണ്ട്. മെസ്സേജ് അയക്കുന്ന നമ്പർ 8547341075.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: വെൽക്കം ബാക്ക് ടു വാട്സാപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 37 മിനിറ്റും 54 സെക്കൻഡുമായി. 38 മിനിറ്റ് ആകുമ്പോഴാണ് വാട്സപ്പിലേക്ക് പതിവ് പോലെ തന്നെ ഒത്തിരി ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാ മെസ്സേജുകളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനിയും മെസ്സേജ് അയക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ മടിക്കേണ്ട, അയച്ചോളൂ. എല്ലാ പാട്ടുകളും എല്ലാ ഇഷ്ടഗാനങ്ങളും തന്നെ വെച്ചു തരാൻ പറ്റിയില്ലെങ്കിലും മെസ്സേജുകളെല്ലാം തന്നെ വായിക്കുന്നതായിരിക്കും. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. വോയിസ് മെസ്സേജ് അയക്കരുത് കേട്ടോ, വോയിസ് അല്ലാതെ ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ 10 മണിക്ക് ശേഷം തന്നെ മെസ്സേജ് അയച്ചൊരു ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ശരത്താണ് തൃപ്പൂണിത്തുറയിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ശരത്, പൂവേ ഒരു മഴമുത്തം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സിനിമ എനിക്ക് മനസ്സിലായി, കയ്യെത്തും ദൂരത്ത് അല്ലേ, കയ്യെത്തും ദൂരത്തിലെ പാട്ടാണ്. ഡെഡിക്കേഷൻ അശ്വതി ചേച്ചിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അശ്വതി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്, ചേച്ചിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. എന്തായാലും ശരത്ത് സുഖമായിട്ടിരിക്കുന്നു.

വിശ്വസിക്കുന്നു. വേറെ എന്തൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ ചേർത്തലയിൽ നിന്നും കളവങ്കോടം എന്ന സ്ഥലത്ത് നിന്ന് സിബിയുടെ മെസ്സേജ് ഉണ്ട്. സ്വപ്ന മകൾ അദ്വൈത, ഓക്കെ. ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ നീലാകാശം നീരണിഞ്ഞ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ടിൻ്റെ ഒന്ന് രണ്ട് വരി അങ്ങ് എഴുതിയിട്ടുണ്ട് കേട്ടോ, മുഴുവൻ വായിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട്. നീലാകാശം, ഓക്കെ, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം എന്നുകൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം, പാട്ട് വച്ചിരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഹരിമുരളീരവൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്ലാസിക്കൽ സോങ്സ് ലവറാണെന്ന് തോന്നുന്നു. സജീവ് പാണാവള്ളി എന്ന സ്ഥലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സമർപ്പിക്കുന്നു ഹരിത, ഹരിതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സജീവ് ഹരിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം സിംഗറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാടുന്ന എന്താ പറയുക, മൈക്കിന് മുന്നിലിരുന്നിട്ട് ക്ലാസിക്കലൊക്കെയാണോ അതൊരു ഭജനാണോ അങ്ങനെ ഒരു കൺസേർട്ടിന് പാടുന്ന രീതിയിലുള്ള ഒരു പ്രൊഫൈൽ പിക്കൊക്കെയാണ്. അപ്പോൾ സജീവ് ചേട്ടൻ ഒരു ഗായകനാണെന്ന് മനസ്സിലാക്കുന്നു. ഹരിമുരളീരവം വെച്ച് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് വാട്സപ്പിൽ വെക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അങ്ങ് ബാക്ക് ടു ബാക്ക് സോങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ആരോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതെന്തായാലും കഷ്ടമായിപ്പോയി, എൻ്റെ മനസ്സ് കുറച്ച് വിഷമിച്ചു. ആരാണ് നമുക്ക് ഷഹീബ, നമുക്ക് മുൻപ് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ്. എന്താണ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തത്, തെറ്റിപ്പോയോ, അയച്ചപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, സാരല്ല, ഇനി അയല അയച്ചോളൂ, കുഴപ്പമില്ല. ആൻസി എന്ന ആൾക്ക് വേണ്ടിയിട്ട് ഒരു സോങ് വേണം, മലരെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ബാക്കി, എന്താ വിശേഷങ്ങളെന്നൊന്നും പറഞ്ഞിട്ടില്ല. നീത, അത്രേ ഉള്ളൂ. ആൻസിക്ക് വേണ്ടി ഒരു പാട്ട് വേണം, മലരെ എന്ന പാട്ടാണ് വേണ്ടത്. ആവശ്യപ്പെടുന്നു നീർക്കോട്, ആൻസി ജസ്ലിൻ. ഓക്കെ, നീതയുടെ മെസ്സേജ് ഉണ്ട്, വെച്ച് തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. വാട്സാപ്പ്, നല്ല മഴയുള്ള സമയത്ത് നല്ലൊരു മഴപ്പാട്ട് തരുമോ. ഓക്കെ, ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം ഒരു മഴയുടെ പാട്ടിടാം എന്നൊക്കെയാണ് വിചാരിച്ചത്. ഓക്കെ, മഴ വരുത് എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ചൂട് മാറി നല്ല മഴ വന്ന ദിവസം എല്ലാവർക്കുമായിട്ട് ഈ ഗാനം സമർപ്പിക്കുന്നു. ഇന്ന് വന്ന ആർജി വിഷ്ണുപ്രിയ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണ്, ആണ്, അതെ, വിഷ്ണുപ്രിയ തന്നെയാണ്. ഓക്കെ, കണ്ടുപിടിച്ച് ഞാൻ മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്, സോറി. എന്തായാലും കണ്ടുപിടിച്ചല്ലോ, ഒത്തിരി സന്തോഷം. ജയങ്കർ സലിത ശ്രീനന്ദ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളുകളാണ്. എന്തായാലും എൻ്റെ പേര് കണ്ടുപിടിച്ചു, ഒത്തിരി സന്തോഷം. പാട്ട് വെച്ചുതരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഒത്തിരി മെസ്സേജിൻ്റെ കുറച്ച് മെസ്സേജുകൾ കൂടി ഞാൻ വായിക്കാം. 2015 ശേഷം ആദ്യമായി ഒരു മെസ്സേജ് അയക്കുകയാണ്. ഓക്കെ, അതാരാണ് അങ്ങനെ ഒത്തിരി വലിയൊരു ഇടവേള എടുത്തിട്ട്? 15 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു അല്ലേ. ഓക്കെ, 10-11 വർഷമാവുന്നു സ്ഥിരമായി റെയിൻബോ കേൾക്കുന്ന ഒരാളാണ്. ധ്വനി എന്ന ചിത്രത്തിലെ ഏതെങ്കിലും ഒരു ഗാനം വെച്ച് തരുമോ? പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി വെച്ച് തരണമെന്നാണ് രമാദേവി കുമ്പളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുമ്പളം, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള കുമ്പളമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഓക്കെ, രമാദേവി നല്ല രസമുള്ള പേരാണ്. അപ്പോൾ ഈ 10 വർഷം എടുത്ത് എന്താണ് ആ കഥയും കൂടി ഒന്ന് പറയാമായിരുന്നു അല്ലേ. 10 വർഷം കഴിഞ്ഞിട്ടിപ്പോൾ ഇന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ തോന്നിയത് എന്താണ് എന്നറിയില്ല. എന്തായാലും ഒത്തിരി സന്തോഷം. വലിയൊരു ഗ്യാപ്പ് എടുത്തെങ്കിലും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചല്ലോ, എപ്പോഴും കേൾക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഒത്തിരി സന്തോഷം. അതുകൊണ്ട് എന്തായാലും ധ്വനിയിലെ പാട്ട് ഞാൻ എന്തായാലും വെച്ചിരുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. വാട്സപ്പാണ്, കൂടെ വിഷ്ണുപ്രിയാണ്.

ബാക്ക് ടു വാട്സപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 28 സെക്കൻഡും ആയി. 10 മിനിറ്റ് കൂടെ വാട്സപ്പിന് സമയമുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്സപ്പിലെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് 10 വർഷം ഗ്യാപ്പ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ടുകൾ കേട്ട് സന്തോഷത്തിൽ അങ്ങനെ ആറാടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പിന്നീട് ഒറ്റയ്ക്കുള്ള ജീവിതം തുഴഞ്ഞു പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ തിരക്കുകളുടെയൊക്കെ ഇടയിൽ ഒന്നിന് സമയമുണ്ടായിരുന്നില്ല. പിന്നെ ആ സങ്കടത്തിലൊക്കെയാണ് മെസ്സേജ് അയക്കാതിരുന്നതെന്നാണ് രമാദേവി ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, എപ്പോഴും റെയിൻബോ കേൾക്കുക, ഇടയ്ക്കൊക്കെ ഇനി മെസ്സേജുകൾ അയക്കുക. എന്തായാലും ധ്വനിയിലെ പാട്ട് കേട്ട് ഒത്തിരി സന്തോഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു പഴയ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ് എനിക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ മോളുടെ വിവാഹ നിശ്ചയമായിരുന്നു ഇന്നലെ. ഓക്കെ, അപ്പോൾ ബിലേറ്റഡ് വിഷസ് അറിയിക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. വേണുഗോപാൽ കോയമ്പത്തൂരിൽ നിന്നാണ്. പോയി, ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒറ്റപ്പാലത്ത് വെച്ചായിരുന്നു. നമുക്ക് ക്ഷണക്കത്തൊക്കെ അയച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. ക്ഷണക്കത്ത് ചേർത്തിട്ടാണ് ഇത് എന്നെയും കൂടി ക്ഷണിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. എന്നാണ് കല്യാണം? ഓക്കെ, അപ്പോൾ 23 മെയ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞല്ലോ. അത് വെഡിങ്ങിൻ്റെ കാർഡല്ല, നിശ്ചയത്തിൻ്റെ കാർഡാണ്. ഓക്കെ, ഞാൻ വെഡിങ്ങിൻ്റെ കാർഡാണെന്ന് വിചാരിച്ചു, ഒരു സദ്യയൊക്കെ കഴിക്കാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. എന്തായാലും ഒത്തിരി ഒത്തിരി ആശംസകൾ. പഴയ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ബാക്ക് ടു ബാക്ക് സോങ്സിൽ ഞാൻ പഴയ പാട്ട് എന്തായാലും ഉൾപ്പെടുത്തും. വോയിസ് മെസ്സേജ് അയക്കരുതെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരാൾ, കൊടുങ്ങല്ലൂർ എറിയാട് എന്ന സ്ഥലത്ത് നിന്നിട്ടാണ്. ഫാത്തിമ കാബൂളിവാലയിലെ പാൽനിലാവിലൊരു നൊമ്പരം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് സങ്കടമുള്ളൊരു പാട്ടാണ്, എന്നാലും വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ആ വോയിസ് എന്താണെന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് ഒത്തിരി ഹൃദയമൊക്കെ ചേർത്തിട്ട് ആഴിത്തിലമാലകൾ അഴകിൻ്റെ മാലകൾ എന്ന പാട്ട് വേണം. നസീറ പള്ളിനടയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇക്കാക്ക ജസീറിൻ്റെ ബർത്ത്ഡേ ആണ്, ഇക്കാക്കയ്ക്ക് ആശംസകൾ പറയണേ. ഒത്തിരി ഒത്തിരി ആശംസകൾ, ഞങ്ങൾ കുറേ പേരുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെ വക ആശംസകൾ. ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നാണ്. 10:05 തൊട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ കണ്ടില്ല കേട്ടോ, നമുക്ക് ഒരുപാട് മെസ്സേജുകളുണ്ട്. മെസ്സേജ് ആദ്യം അയക്കുന്ന മെസ്സേജ് ഒത്തിരി താഴേക്ക് പോകുമല്ലോ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു റിമൈൻഡർ അയച്ചത് ഒത്തിരി സന്തോഷം. അങ്ങനെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഒരു റിമൈൻഡർ അയച്ചേക്കണേ, അതാണ് കുറച്ച് കാത്തു നിൽക്കേണ്ടി വന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തെങ്കിലും ഞാൻ വായിക്കാതിരിക്കില്ല, വായിച്ചിരിക്കുന്നു. ഒത്തിരി ഒത്തിരി ആശംസകൾ. ബർത്ത്ഡേ ആയിട്ട് എന്താണ് പരിപാടി എന്നും കൂടി പറയാമായിരുന്നു. നമുക്ക് കുറച്ച് ദൂരെ നിന്ന് കുവൈറ്റ് എന്ന ദിലീപിൻ്റെ മെസ്സേജ് ഉണ്ട്. വാട്സപ്പിലെ പിറന്നാൾ ആഘോഷിക്കുന്ന ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് ദിലീപിൻ്റെ മെസ്സേജ്. ആ മെസ്സേജ് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് മെസ്സേജ്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സിന് വലിയൊരു കൈയടി. അപ്പോൾ അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് വരുന്നത്. വാഴയിലെ മകനെ സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കും ഇസുക്കുട്ടിക്കും ഐസാൻ മോനും വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എല്ലാവരും വാട്സപ്പ് കേട്ടുകൊണ്ടിരിക്കുന്നു, ഒത്തിരി ഒത്തിരി സന്തോഷം. വാഴയിലെ പാട്ടും ഞാൻ ബാക്ക് ടു ബാക്ക് സോങ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ

ഒരു മലയാളി എന്ന പാട്ടാണ് ജിലേബിയിലെ. ജിലേബിയിലെ നല്ല എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടാണ് ഇന്ദു വൈക്കം. ഓക്കെ, നമുക്ക് മുൻപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡിയർ ആർ ജെ മാർക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ പതിവുപോലെ തന്നെ ഗോവിന്ദൻ പുതുമന കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒലഞ്ഞാലി കുരുവി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ശ്രീ, ഹായ് വിഷ്ണുപ്രിയ, അതിരടിയിലെ അമ്മപ്പുതപ്പ എന്നൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ടാണ്. ടൊവിനോയെ ഓക്കെ, ടൊവിനോയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ടൊവിനോ നമ്മുടെ ലൈവ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, എന്തായാലും ടൊവിനോയെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ. സോണിക മോഹൻ നന്ദി അറിയിച്ചിട്ടുണ്ട്. സിനി ശിവദാസ് കോതപ്പറമ്പ്, വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. ആ, ഇന്ന് മഴ പെയ്തതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി കട്ടത്തുരുത്ത് നോർത്ത് പറവൂർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൂപ്പർ മഴയാണ്. ഓക്കെ, ആരോ പാടുന്നു ദൂരെ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അമ്മ രാധ, പിന്നെ ഫാമിലിക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു പാട്ട് കഴിഞ്ഞ് വേഗം തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമയം 10:55:40 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ടിനും കൂടെ ഉള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവരും കേട്ടുകൊണ്ടേ ഇരുന്നോളൂ, ബാക്കി മെസ്സേജുകളോട് ഞാൻ വായിക്കുന്നതായിരിക്കും. ഒരു പാട്ടിൻ്റെ കാലത്ത് തിരിച്ചു വരാം.

ഈ നല്ല മഴ ഗാനത്തോടെ ഇന്നത്തെ പാർട്സപ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷെ ഞാൻ വാക്ക് പാലിച്ചിരിക്കും, ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. ബാക്ക് ടു ബാക്ക് സോങ്സിലൊക്കെ നമുക്ക് ആവശ്യപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് കുറച്ച് സമയമല്ലേ പാർട്സപ്പിലുള്ളൂ, അപ്പം ക്ഷമിച്ചേക്കും കേട്ടോ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അനീഷ്, എല്ലാ ആർജെമാർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട്. അതുപോലെ അച്ഛൻ ഹരിദാസിന് വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞുകൊണ്ട് ഹിരണ്യയും മരുമകൻ അനുരാഗിയും ചേർന്നിട്ട്, സോറി തിരിച്ചാണ് കേട്ടോ, മരുമക ഹിരണ്യയ്ക്കും മരുമകൻ അനുരാഗിനും വേണ്ടിയിട്ട് അച്ഛൻ ഹരിദാസിന്റെ മെസ്സേജിന്റെ പെരിഞ്ഞനത്ത് നിന്ന്. അതുപോലെ ബീനാരാജ്

ജായിക്കാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയായി എന്ന് പറഞ്ഞിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഓക്കെ, വൈഷ്ണവിയുടെ മെസ്സേജ് ഉണ്ട്. അതുപോലെ ജസ്റ്റിൻ്റെ മെസ്സേജ് ഉണ്ട്, ആൻസി ജസ്റ്റിൻ്റെ മെസ്സേജ് ഉണ്ട്. പിന്നെ ശ്രീമൂല നഗരത്തു നിന്നും ശാരിക രവിയുടെ മെസ്സേജ് ഉണ്ട്. അപ്പോൾ കഴിയുന്ന അത്ര മെസ്സേജുകൾ വായിച്ചിട്ടുണ്ട്. തുടർന്ന് എല്ലാവരും മെസ്സേജുകളൊക്കെ അയയ്ക്കുക. ഇതോടുകൂടി ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ജൂലൈയിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനം അറിയിച്ചത്. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡേയ്ക്ക് ലീഡ്. 9,534 വോട്ടിനാണ് പാണ്ഡേ മുൻപിട്ട് നിൽക്കുന്നത്. യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ആരംഭിച്ചു. ദേശീയതലത്തിൽ 820,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. സംസ്ഥാനത്തെ തൊഴിൽക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ എണ്ണ മില്ലിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. കൊപ്രയും തേങ്ങയും 2,000 ലിറ്ററോളം വെളിച്ചെണ്ണയും കത്തിയതോടെ ഓയിൽ മില്ലും പൂർണ്ണമായി തകർന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഗർ .gov.in.
2: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 6:21 ആയിട്ടുണ്ട്. ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞപ്പോഴായിരിക്കും അല്ലെ ചിലരെങ്കിലും അയ്യോ ഇത്ര വേഗം 12 മണിയായോ, ഉച്ചയായോ, ജോലിയൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ക്ലോക്കിലേക്ക് ആശങ്കയോടുകൂടി ഞെട്ടലോടുകൂടി നോക്കുന്ന കുറച്ച് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അല്ലേ. ഇനി ഊണിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, സമയം കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്യുമ്പോഴേ സമയം പോകണം നമുക്ക് അങ്ങനെ കറക്റ്റ് അറിയാനും പറ്റില്ല. ആകെ ഇരുണ്ടുകൂടിയൊക്കെ നിൽക്കുമ്പോൾ എത്ര മണിയായി എന്നൊക്കെ പെട്ടെന്നൊന്നും അറിയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ദാ ശ്രദ്ധിച്ചോളൂ, 12 മണി കഴിഞ്ഞ് 6 ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ അറിയാലോ യുവ ചോയ്സിന്റെ ടൈമാണ്. യുവ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 2 അങ്ങനെ സമയം നോക്കിയിരുന്ന് കൃത്യമായിട്ട് രാവിലെ വിളിച്ചിട്ട് കിട്ടാതിരുന്ന ഒരു ശ്രോതാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആകാംക്ഷയോടെ ഇരിപ്പുണ്ട്. ഹലോ, ആരാണ്? അഷ്റഫ്. സ്ഥലവും കൂടി പറയോ. തെക്കുംപുറം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? ഭയങ്കര ശബ്ദം കേൾക്കുന്നല്ലോ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കോ, വോളിയം കുറച്ചിട്ട് എനിക്ക് എക്കോ കേൾക്കുന്നു. ആ കുറെ അങ്ങ് ദൂരെ മാറി നിൽക്കേ. ഓക്കെ, ഇപ്പൊ ബെറ്റർ ആയി. നല്ലൊരു എക്കോ, അത് മഴയുടെ ആയിരിക്കും അല്ലെ എക്കോ കേൾക്കുന്നേ. ആ ഓക്കെ ഓക്കെ. രാവിലെ മഴ പെയ്തു, ഇപ്പോഴും വീണ്ടും പെയ്യുന്നുണ്ടോ? അത് ശരി. ആ ഹാ ഹാ, എല്ലാരും ഉണ്ടോ വീട്ടിൽ ഇന്ന് മഴയൊക്കെ ആയിട്ട്? ഉണ്ട്. ആ ആരൊക്കെ ഉള്ളത്? ഈരാറ്റുപേട്ട. ഓക്കെ. അത് ശരി. ആ വെക്കേഷൻ ആണല്ലോ അല്ലേ. ഓക്കെ. റേഡിയോയുടെ അടുത്താണോ നിക്കുന്നേ, അതോ ശബ്ദം കൂടുതലാണോ റേഡിയോക്ക്? അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഭയങ്കര എക്കോ ആയിട്ട് പുറത്തേക്ക് കേൾക്കും. ആ ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അത് ശരി. അപ്പൊ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അല്ലേ. ആ അപ്പൊ മഴ ആയതുകൊണ്ട് ഓടി കളിക്കാൻ പറ്റാത്തോണ്ട് പ്രശ്നമായിരിക്കും. അപ്പൊ ഈ മഴയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? അകത്തിരുന്ന് കളിച്ചോളൂ. ടിവിയും ഫോണൊക്കെ ആയിട്ടിരിക്കും അല്ലേ. അത് ശരി. ആ ഹാ ഹാ, എന്തൊക്കെയായിരുന്നു വിശേഷം? പുറത്തേക്ക് പോവാൻ പറ്റില്ലല്ലോ. ഓഹോ ഹോ ഹോ, അത് ശരി. ആ ഹാ, അതിനൊക്കെ പോണം അല്ലേ. അപ്പൊ ഏത് പാട്ടായിരുന്നു വേണ്ടേ? ആ ഡെഡിക്കേഷൻ ആർക്കാണ്? ആരാണ് ഹംസ? അത് ശരി. അല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടേ എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും ആണോ? അതല്ലാതെ ഇഷ്ടപ്പെട്ട പാട്ടാണ്, സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. ആ ഹാ ഹാ, അത് ശരി. ആ അപ്പൊ എന്താ, ഈ ഹിന്ദി പാട്ടുകളോടാണോ പുള്ളിക്കാരന് ഇഷ്ടം? അത് ശരി. ആ ഹാ ഹാ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇപ്പൊ ഹംസ അളിയൻ അല്ലേ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവോ? പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നുണ്ടാവും. ആ അപ്പൊ ദാ താങ്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അഷ്റഫ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ വക ഒരു ഹായ് അറിയിക്കുന്നു. അപ്പൊ ഇഷ്ടഗാനം കേട്ടോളൂ, ഇടയ്ക്കൊക്കെ വിളിക്കുക കേട്ടോ. ആ പ്രോഗ്രാമൊക്കെ കേൾക്കൂ, മഴയത്തൊക്കെ എല്ലാരും സേഫ് ആയിട്ടിരിക്കൂ. ഓക്കെ ഓക്കെ ഓക്കെ. അഷ്റഫിക്കാണ് നമ്മളെ

0: സമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റും 35 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് യുവർ ചോയ്സിലേക്ക് അടുത്ത കോളർ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷോഫിനാണ് പേര്.
0: പാലക്കാട് അല്ലേ? ഓക്കെ, പാലക്കാട് എങ്ങനെ മഴയുണ്ടോ?
1: പാലക്കാട് അറിയില്ല, ഞങ്ങളിപ്പോ തൃശ്ശൂർ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അത് ശരി, തിരിച്ചു വീട്ടിലേക്ക് പോവാണോ? അത് യാത്രയില്ല.

0: യാത്രയിലാണ്. എങ്ങോട്ടാണ് വിശേഷങ്ങൾ? കല്യാണം അങ്ങനെ എന്തെങ്കിലുമാണോ? അത് ശരിയാ. എന്തൊക്കെയാ, വേറെന്തൊക്കെയാ വിശേഷം? ആ, ഇവിടെയോ? ഇവിടെ അതേ, രാവിലെ നല്ല മഴ. ഇപ്പൊ മഴ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിന്റെ ഉള്ളിലായതുകൊണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു, അതാണ് ഇപ്പോഴത്തെ വിശേഷം.
1: പിന്നെ വിളിക്കാനുള്ള മെയിൻ കാരണം ജ്യേഷ്ഠന്റെ വിവാഹ ആനിവേഴ്സറി ആണ്.
0: ഓഹോ, എന്നാണ്?
1: ഇന്ന്.
0: ആ, അപ്പൊ ഞങ്ങളുടെ വക, ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഷാനവാസും ഫാത്തിമയും അല്ലേ? ഇപ്പൊ ഷാനവാസും ഫാത്തിമയും കേൾക്കുന്നുണ്ടാവോ? ആണല്ലേ. ആ, നമ്മുടെ നമ്മുടെ സ്ഥിരം ലിസണേഴ്സ് ആണോ, കേൾക്കുന്ന ആൾക്കാരാണോ? ഓക്കെ, അപ്പൊ ഷാനവാസ്, ഫാത്തിമ, ചേച്ചി, ചേട്ടൻ രണ്ടുപേരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാ, ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ ഞങ്ങളുടെ വക.
2: ഓക്കെ,
0: അപ്പൊ അവർക്ക് വേണ്ടിട്ടാണോ ഇന്ന്? ഓ, അവർക്ക് വേണ്ടിട്ടാണോ ഇന്ന് പാട്ട്? ആ, ഏത് പാട്ടാ വേണ്ടേ? ആ, ഒത്തിരി പഴയ പാട്ടാണ് അല്ലേ? അത് ശരി. ആ, ഓക്കെ ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ആ, ഞങ്ങള് ഞങ്ങളുടെ ജനറേഷൻ ഒത്തിരി അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണിത് അല്ലെ, കുറച്ച് പഴയ പാട്ടാ. അതെ അതെ. ഓ, അതെ അതെ, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ. ഓൾഡ് ഇസ് ഗോൾഡ് അല്ലേ? പഴയ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ജീവനാണ് കേട്ടോ, തീർച്ചയായും. അപ്പൊ ആരൊക്കെ ഉണ്ട് വണ്ടിയിൽ ഇപ്പോ? കുട്ടികളൊക്കെ ഉണ്ടോ? ആ ഹാ ഹാ, അത് ശരി. അപ്പൊ റേഡിയോ കേട്ടോണ്ട് പോവാണല്ലേ? ആ, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ, എല്ലാവർക്കും വേണ്ടിട്ട്, പ്രത്യേകിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രണ്ടുപേർക്ക് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ, ഷാനവാസിനും ഫാത്തിമയ്ക്കും വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് പാട്ട് വരുന്നത്. ഓക്കെ, ഹാപ്പി ജേർണി. ഷൗഫിയാണ് വിളിച്ചത്, പാലക്കാട് നിന്ന് യാത്രയിലാണ്. അപ്പോ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ഷാനവാസിനും ഫാത്തിമയ്ക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നല്ല ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കൃത്യം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തിരക്കിലായിരിക്കും എന്നറിയാം, ഊണ് റെഡിയാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ തിരക്കുകളുടെ ഇടയിലും വിളിക്കാൻ മറക്കണ്ട, 0484-2-4281. നമുക്കൊരു കോളർ ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഹലോ.
1: ഹലോ നമസ്കാരം.
0: ഹലോ നമസ്കാരം. ആരാണ് ഈ ഘനഗംഭീരമായ ശബ്ദത്തിനുടമ? ശബ്ദം കുറച്ച് എന്താ പറയാ, കുറച്ചൊന്ന് ഇത്തിരി ബാസ് കൂട്ടി അങ്ങനെയാണോ? അല്ല ആണോ? അല്ല നല്ല ശബ്ദമാണ്, കുറച്ചൊന്ന് എന്താ പറയാ, കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി, അതാ ഞാൻ ചോദിച്ചേ. രസായിരുന്നു അത്, അതുകൊണ്ട് പറഞ്ഞതാ. രസായിരുന്നു.
1: വേറെ റേഡിയോ നിങ്ങൾക്കൊക്കെ അനൗൺസ്മെന്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട്, ഇങ്ങനെ കുറിച്ച് വിലയിരുത്തിട്ടേ.
0: അത് ശരി.
1: തിരുവനന്തപുരം കാഞ്ചീരവം
0: റേഡിയോ
1: അനൗൺസ്മെന്റ് ചെയ്യാനായിട്ട് വോയിസ് മെസ്സേജ് വിളാൻ പറയും.
0: അത് ശരി.
1: അപ്പം പറയും ഇങ്ങനെ നമസ്കാരം, സ്വാഗതം. അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അതെങ്ങനെ പറഞ്ഞു പറഞ്ഞ ഇടക്ക് ഇങ്ങനെയും പറഞ്ഞു പോകും.
0: ഇങ്ങനെയും പറയും. അപ്പൊ ഞങ്ങളെ പോലെ ഒരു ശബ്ദ കലാകാരനാണ് അല്ലേ?
1: അതെ. പഴയൊരു ഗായകനും
0: അല്ല, ഗായകനിൽ പഴയത് പുതിയതൊന്നുമില്ല. വൺസ് എ ഗായകൻ എപ്പോഴും ഗായകൻ. നമ്മൾ ഗായകനായിട്ട് ഗായികയായിട്ട് ജനിച്ചാൽ നമ്മൾ എന്നും ഗായകനും ഗായികയാണ്. അപ്പൊ ഒരു പാട്ട് പാടാതെ വിടില്ല.
1: ഞാൻ കൊച്ചി എഫ്എമ്മിലെ റെയിൻബോന്റെ പ്രോഗ്രാമുകളിൽ രണ്ട് മൂന്നാല് പ്രാവശ്യം വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്.
0: അത് ശരി.
1: അവിടെ ഈ തെന്നല് മറ്റേ സൗമ്യ മാഡം ഒക്കെ ഇങ്ങനെ ഒരു വിട്ടുപോകുമ്പോഴേ.
0: ഓക്കെ. വന്നിട്ടുണ്ട് അല്ലേ?
1: അങ്ങനെ ഒരു മൂന്നാല് പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്.
0: അത് ശരി. ആഹാഹാ. അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടാതെ വിടില്ല.
1: ആയിക്കോട്ടെ.
0: ഒരു നാല് വരി.
1: താളമയഞ്ഞു ഗാനമം പൂർണം തരളലയം താഴും രാഗധാര മന്ദം വായും നൂപുരനാദം മാനസമോഹന ശമായമാനം ൂർണം. ഈ ഗാനമാണ് എനിക്ക് വേണ്ടത്.
0: ഈ ഗാനം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗാനം തന്നെ ഞാൻ വെച്ചു തരും. നന്നായിട്ട് പാടി.
1: ഓക്കെ.
0: അതിമനോഹരായിരുന്നു.
1: ആ ഒഴുക്കില് അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൻബോയുടെ എല്ലാ പഴയതും പുതിയതുമായ എല്ലാ ആർജേസിനും കൂടി ഞാൻ ഈ ഗാനം പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഓക്കെ. ഞങ്ങളൊക്കെ പുതിയ ആർജേസ് ഞങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ പ്രത്യേകം ഡെഡിക്കേഷൻ.
1: താങ്കൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പുതിയ പുതിയ ടീമുകാരാണ്, നല്ല എന്താണ് എല്ലാ ഞങ്ങള് റേഡിയോ ശ്രോതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറുണ്ട്. ഇപ്പൊ പുതിയ ആർജേസ് വന്നിട്ടുണ്ട്, നല്ല അവതരണമാണ്, നല്ല ശബ്ദമുണ്ട്. ഞാൻ ജോഷിയൊക്കെ പറയാറുണ്ട്.
0: അത് ശരി. ഞങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കണം.
1: ജോഷി അങ്കമാലി അറിയില്ല? ജോഷി അങ്കമാലി
0: ഞാൻ മെസ്സേജ് ഒക്കെ അയക്കുന്ന തോന്നുന്നല്ലേ.
1: റെയിൻബോന്റെ മെയിൻ.
0: അത് ശരി.
1: ശ്രോതാക്കള്.
0: അത് ശരി. വലിയ ശ്രോതാക്കള് അല്ലേ.
1: വലിയ അവരാണ്. ഞാൻ റേഡിയോ റെയിൻബോ കേട്ട് തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഈ ജോഷി അങ്കമാലി, രമാദേവി കുമ്പളം, സരിത കുമ്പളം, നിസാ ഹസൻ പള്ളുരുത്തി ഇവരൊക്കെ ആയിരുന്ന ഇവരെ ഇങ്ങനെ വോയിസ് കേട്ട് കേട്ടാണ് ഞാൻ വീണ്ടും റെയിൻബോ ഇനി കേൾക്കാനൊരു ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്.
0: ഇപ്പൊ രമാദേവി കുമ്പളം എന്ന് പറഞ്ഞപ്പോ എനിക്ക് രാവിലെ മെസ്സേജ് അയച്ചിരുന്നു, 10 വർഷത്തിന് ശേഷം ഇന്ന് അയക്കുകയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. മെസ്സേജ് അയക്കുന്നത്
1: ഇപ്പോഴും എനിക്ക് മറ്റേ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ വിടാറുണ്ട്.
0: അയക്കാറുണ്ട് അല്ലേ. ഓക്കെ. അങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ നമുക്ക് എപ്പോഴും മെസ്സേജ് വരും. റേഡിയോ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നെന്ന് പറഞ്ഞ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമാണ്.
1: റെയിൻബോയില് ലൈവ് പ്രോഗ്രാം വന്നതിന് ശേഷമാണ് റേഡിയോ ശ്രോതാക്കളുടെ ഭയങ്കര ഒരു കൂട്ടായ്മ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി സന്തോഷം അതിൽ. അല്ലെ, എന്താ ചെയ്യുന്നേ ഇപ്പൊ? എന്താ ചെയ്യുന്നേ വീട്ടിലെ വിശേഷം?
1: ചെറിയൊരു പെട്ടിക്കട അടുത്ത്.

0: കട നടത്തുകയാണ്. ഓക്കെ, അപ്പൊ സൺഡേയും തുറക്കുവോ?
1: എല്ലാ ദിവസവും ഇങ്ങനെ ഓണായാലും വിഷുവായാലും എന്തായാലും വേണ്ടില്ല, ഇവിടെ ഉണ്ടാവും, ഇവിടെ പാട്ടും കേട്ടിരിക്കും, അതന്നെ
0: റേഡിയോ കേൾക്കും,
1: തീർച്ചയായിട്ടും
0: ബിസിനസ് നടക്കും അല്ലേ?
1: വന്നോളൂ.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് താളമയഞ്ഞു തന്നെ കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു,
0: വീണ്ടും വിളിക്കാം കേട്ടോ ഇടയ്ക്ക്. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഷംസുദ്ദീൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. നല്ലൊരു പാട്ടാണ്, പാട്ട് അത്ര അതിഭംഗിയായിട്ട് പാടിത്തന്നു. അതേ പാട്ട് തന്നെയാണ് റേഡിയോയിലൂടെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ആ പാട്ട് തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. യുവർ ചോയ്സ് ആണ്, കൂടെ വിഷ്ണുപ്രിയ ആണ്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ് എഗെയിൻ. സമയം 12 മണി കഴിഞ്ഞ് 31 മിനിറ്റും 28 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, സമയം ഒട്ടും കളയണ്ട. ഹലോ.
2: ഹലോ.
1: ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം. ആരാണ്, പേരും സ്ഥലമൊക്കെ ഒന്ന് പറയൂ.
2: ഒറ്റപ്പാലം.
1: ആ ഹാ, അതാണ് ആർ കെ നായർ അല്ലേ?
2: ഓക്കെ.
1: നമ്മളല്ലേ, എനിക്കും എനിക്കും പെട്ടെന്ന് തോന്നി, പക്ഷെ കൊറേ നാളായും തോന്നുന്നു അല്ലേ സംസാരിച്ചിട്ട്. സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കും സംശയം തോന്നി. ഓക്കെ, എന്താണ് അവിടെ വിശേഷം? ഒറ്റപ്പാലത്ത് മഴ പെയ്തോ, ചൂടാണോ?
2: മഴ ഒറ്റപ്പാലത്ത്, ഞാൻ താമസിക്കുന്ന നെല്ലികുറിച്ചി ഭാഗത്ത്, നെല്ലികുറിച്ചി ഭാഗത്ത് മഴയില്ല.
1: ഇല്ല,
2: ചെറിയ മഴയുണ്ട്.
1: ഓ,
2: വലിയ മഴയൊന്നുമില്ല.
1: അത് ശരിയാ. നമുക്കിവിടെയൊക്കെ നല്ലോണം മഴ പെയ്തു,
2: നല്ല ചൂടുണ്ട്.
1: ആ, പൊതുവെ അവിടെ കുറച്ച് ചൂട് കൂടുതലാണല്ലോ, അതാ ഞാൻ അങ്ങനെ എടുത്തു ചോദിച്ചു അവിടെ മഴ പെയ്തോന്ന്.
2: ഞാൻ താമസിക്കുന്നതിന് ചുറ്റും മഴയുണ്ട്.
1: അത് ശരി. അതാണ് അവിടെ മാത്രം പെയ്തില്ല,
2: ഇവിടെ മാത്രം പെയ്യുന്നില്ല. രാത്രികളിൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു.
1: അത് ശരി. അപ്പൊ എന്താ ചെയ്യുന്നേ, എന്തൊക്കെയാ വിശേഷം?
2: ഞാന് ഇപ്പൊ തൽക്കാലം തിരിച്ചു വന്ന പ്രവാസിയാണ്. തനിയെ താമസിക്കുന്ന ആളെ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെ,
1: മറന്നു പോകും. മറന്നു
2: പോലെയാണ്.
1: എന്തോ,
2: മോള് മാത്രമേ ഉള്ളൂ, ഒരു മോളും വരുന്നവരുണ്ട്. അവര് ആഴ്ചയ്ക്ക് ഒരിക്കൽ വീട്ടിലേക്ക് വരാറുള്ളൂ.
1: ഓക്കെ, ആഴ്ചയിൽ വരും അല്ലേ? അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്കാണ് താമസിക്കണേ?
2: ഇപ്പൊ തന്നെയാണ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ റേഡിയോ ആണോ ഏറ്റവും എന്റർടൈൻമെന്റ്?
2: ഒറ്റയ്ക്കിരിക്കുമ്പോഴും എല്ലാ സമയത്തൊക്കെ റേഡിയോ എന്റെ ഒരു
1: കൂട്ടുകാരനാണ്,
2: കൂട്ടുകാരിയാണ്.
1: അത് ശരി. ഞങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ. അല്ലാതെ റേഡിയോ അല്ലാതെ എന്താ ഹോബീസ് ചെയ്യാ?
2: വീട്ടിലെ ജോലികൾ ചെയ്യാൻ നമുക്ക് വളരെ വലിയ ഹോബിയാണല്ലോ.
1: അതെ അതെ, അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ.
2: പാത്രം കഴുകലും അടുത്തുപോലും വീട്ടിലെ പണി ഉണ്ടല്ലോ.
1: അതെ അതെ അതെ, വീട്ടിലെ ജോലികൾ നമ്മൾ ഹോബി ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങ് ചെയ്യാണല്ലേ.
2: അതെ,
1: വേറെ അതാണ്, വേറെ നിവൃത്തിയില്ല. ഇതൊക്കെ എല്ലാവരും കേൾക്കണം. അതായത് ചിലർക്കൊക്കെ ഈ പറഞ്ഞ പോലെ മടിയാണ് അത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ആ ചെയ്യണതിനെ അങ്ങ് മടി അങ്ങ് മാറ്റി അതങ്ങ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ചെയ്യാറുണ്ടായിരുന്നു അല്ലേ?
2: അതുകൊണ്ട്
1: ട്രെയിൻഡ് ആണ് അല്ലേ, ട്രെയിനിങ് ആയി. അതെ, പ്രവാസികൾ എല്ലാവരും കുക്ക് ചെയ്യാൻ പഠിക്കും എന്നാണ് പറയുന്നത്. എവിടെയായിരുന്നു താങ്കൾ, പുറത്ത് എവിടെയായിരുന്നു?
2: ദുബായിലായിരുന്നു കമ്പനി, പക്ഷെ ഞാൻ ജിസിസിയിലെ മിക്ക ഭാഗത്തും വർക്ക് ചെയ്യാൻ
1: പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം എല്ലാം ഉണ്ടാക്കോ, എല്ലാ ഭക്ഷണങ്ങളും?
2: അത്ര ഇല്ല, കൂടുതൽ വെജിറ്റേറിയൻ ആണ്.
1: വെജാണ് കൂടുതലും.
2: നോൺ വെജ് ഫിഷ് മാത്രമേ കഴിക്കുള്ളൂ, അതും മരുമകന്റെ വീട്ടിൽ പോകുമ്പോൾ വല്ലപ്പോഴും കഴിക്കും.
1: കഴിക്കും. മോളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണോ, വേഗം വരാവുന്നവരാണോ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അല്ലെങ്കിലും പച്ചക്കറി അല്ലേ നമുക്ക് ശരീരത്തിന് നല്ലത്, കൂടുതൽ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്ന ഈ മുരിങ്ങയും പപ്പായയൊക്കെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗുണങ്ങളുള്ള സാധനങ്ങളാണ് അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം, കാരണം സോഴ്സ് ഇങ്ങനെ കയ്യിൽ ഫോൺ ഇങ്ങനെ ഉള്ളതുകൊണ്ട്.

0: എല്ലാം ഉണ്ട്, പക്ഷെ ചെയ്യാൻ മടിയാണ്. അതാണ് നമുക്ക് ഒരിടയ്ക്കായിരുന്നു ഇതിനെക്കുറിച്ച് ധാരണകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് എല്ലാ ഇങ്ങനെ ഇത്രയും ഇന്റർനെറ്റും സ്മാർട്ട് ഫോൺ നമ്മുടെ കൈകളിൽ ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാനുള്ള സോഴ്സ് തൊട്ട്, അതാണ് അതിൽ എഫേർട്ട് എടുക്കാനുള്ള മടിയാണെന്ന് തോന്നണേ. അറിവെന്ന് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം പോലെയാണ്. ഇനി എന്തെങ്കിലും അറിഞ്ഞ് ഓർത്തിരിക്കുന്ന ആവശ്യം പോലല്ലോ, നമുക്ക് ഫോണിൽ നോക്കി കിട്ടുമല്ലേ. അതെ അതെ അതെ, പ്രയോഗിക്കാൻ ഇച്ചിരി മടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ മുരിങ്ങയില എടുത്ത് അത് വൃത്തിയാക്കി എടുക്കുന്ന എനിക്കടക്കം, ഈ പറയുന്ന എനിക്കടക്കം, കുറച്ച് മെനക്കിടണം. അപ്പൊ അത് ഇപ്പൊ നമുക്കായാലും ഞാനായാലും ഇപ്പൊ രാവിലത്തെ സമയത്ത് ചെയ്യണോ, നമുക്ക് അങ്ങനെ മടി വരും, അത്രേ
1: ഉള്ളൂ,
0: സമയം എടുക്കണം. അതെ, കുഴപ്പമില്ല, സമയമുണ്ട് ഒത്തിരി. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. ഓ, വിഷ്ണുപ്രിയ,
1: ലക്ഷ്മിപ്രിയ,
0: വിഷ്ണുപ്രിയ, വിഷ്ണു, ലക്ഷ്മി അല്ല, വിഷ്ണു, വി പി, വി പി, അതെ. എന്തോ ആണല്ലേ, നമ്മള് കോൾ ഇല്ലാതിരുന്ന സമയത്തല്ലേ. ആ, ഞാൻ വായിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ കേട്ട് കേൾക്കാറുണ്ട്, എന്റെയും കേട്ടിട്ടുണ്ടാവും, മുമ്പ്
1: കേട്ടിട്ടുണ്ടാവും.
0: ആ, പൊതുവെ സൺഡേസ് ഒക്കെ ആയിരിക്കും. രാത്രി വരെ,
1: രാത്രി വരെ കണ്ടിന്യൂ ഇല്ല, ഇടയ്ക്ക് ഉച്ചക്ക് പരമാവധി ഒരു 3 മണി ആ സമയം വരെയാണ്.
0: ആ, അത് ഓക്കെ ഓക്കെ,
1: പിന്നെ ഗ്യാപ്പ് കിട്ടുമ്പോ കൊല്ലം,
0: ആ പിന്നെ കുറച്ച് വിശ്രമിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ട് ഇന്ന് കേൾക്കണ്ടേ?
1: കണ്ണോട് കണ്ണോരം നീ കണി മലരല്ലേ, അങ്ങനെ പാട്ടുണ്ട്.
0: ഓക്കെ, മാമാട്ടിക്കുട്ടിയമ്മയല്ലേ അല്ലേ.
1: മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഡെഡിക്കേഷൻ എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ. വിപിക്കും, ആ എനിക്കും പ്രത്യേകം, അത് അത് കൊള്ളാം, അത് കൊള്ളാം. വിപിക്ക് ആർക്കേടെ വക ഡെഡിക്കേഷൻ അല്ലേ. ആ ഓക്കെ, അടിപൊളി, സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ റേഡിയോ ഒക്കെ കേട്ട് അവിടെ സന്തോഷമായിട്ട് ഇരിക്കൂ, മഴയും വെയിലൊക്കെ ആസ്വദിച്ച്, കൃഷികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കൂ, ആരോഗ്യമായിട്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് മെസ്സേജ് ഒക്കെ അയക്കാം, ഇടയ്ക്കൊക്കെ വിളിക്കണേ. ഓക്കെ, അപ്പൊ ഇഷ്ടഗാനം കേൾക്കാട്ടോ. മാമാട്ടിക്കുട്ടിയമ്മയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ നല്ല ഗാനം, ആ മെലഡി ആയിട്ടുള്ള ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: യുവർ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കോളർ വെയിറ്റിംഗ് ആയിരുന്നു, പക്ഷെ നമ്മുടെ ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം കോൾ കട്ടായിപ്പോയി. പക്ഷേ വിഷമിക്കേണ്ട, നമുക്കൊരു കുഞ്ഞു ശ്രോതാവ് ഇങ്ങനെ വിളിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: ഞാൻ സായുജിയാണ്.
3: സായുജിയാണ്, ഏതാണ് സ്ഥലം?
4: ചേർത്തല.
3: ചേർത്തല. മോളെ ഭയങ്കര സ്വീറ്റ് ശബ്ദം മോളുടെ. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. മോളെ ഏത് ക്ലാസ്സിലാണ് ഇനി പഠിക്കുന്നത്? ഇപ്പിനി ഇപ്പൊ വെക്കേഷൻ അല്ലേ?
4: ഇനി
3: ഏത് ക്ലാസ്സാവും? എട്ടിലേക്കാവും. പക്ഷെ എനിക്ക് ശബ്ദം കേൾക്കുമ്പോണ്ടല്ലോ, ഒരു 4-5 ക്ലാസ്സിൽ പഠിക്കണം, അത്ര എനിക്ക് ശബ്ദം തോന്നണുള്ളൂ. ആ അതെ. വെക്കേഷൻ അടിപൊളിയായോ? കഴിയാറായല്ലോ. ഏത് പാട്ടാ വേണ്ടെന്ന് ആദ്യം ഒന്ന് പറയോ. ആ പറയൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പവിത്രത്തിലെ പാട്ടല്ലേ? ആ പവിത്രത്തിലെ ഒരു പാട്ട് പോയിരുന്നു. നല്ല സാരല്ല, മോള് വിളിച്ച മോൾക്ക് ഇഷ്ടമുള്ള പാട്ട്. എന്താണ് ഈ പഴയ പാട്ടുകളോടാണോ ഇഷ്ടം? ആണോ? ഇത് മോളുടെ തന്നെ ഇഷ്ടമുള്ള പാട്ടാണോ അതോ അച്ഛനും അമ്മ ആരെങ്കിലും പറഞ്ഞിട്ട് പറയുന്നതാണോ? അല്ല,
4: അമ്മയ്ക്കും
3: ഇഷ്ടമാണ്. ആ ഓക്കെ ഓക്കെ. എന്തെടുക്കുവാണ് ഇന്ന് സൺഡേ ആയിട്ട്? ഓ വെറുതെ വീട്ടിരിക്കുക. ബുക്കൊക്കെ കിട്ടിയോ ഇനി അടുത്ത വർഷത്തേക്കല്ലേ? ഓക്കെ. വേറെ എന്താ ഹോബിയുള്ള? ഇപ്പൊ പാട്ട് പാടുന്ന് എനിക്ക് മനസ്സിലായി. ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കും. ആ ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം തോന്നണല്ലേ? ആ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴുള്ള ആവേശം എനിക്ക് മനസ്സിലായി.

0: വേറെ ആരൊക്കെയുണ്ട് വീട്ടില് അച്ഛനും അമ്മയും കൂടാതെ?
1: അച്ചമ്മയുണ്ട്.
0: ഓ, അത് ശരി. അച്ചമ്മയ്ക്കും ഇഷ്ടമാണോ ഈ പാട്ട്? കേൾക്കാറുണ്ടോ എല്ലാവരും? റെയിൻബോ എല്ലാവരും കേൾക്കും. ഓക്കേ, അപ്പൊ ഇനി സ്കൂൾ തുറക്കുമ്പോ മിടുക്കിയായിട്ട് പഠിക്കുക, പാട്ടും ഡാൻസും ഒക്കെ അടിപൊളിയാക്കുക. ഓക്കെ, എന്നിട്ട് ക്ലാസ്സിൽ പോകുമ്പോ പഠിക്കുന്നതിന്റെ ഒപ്പം ഇടയ്ക്ക് സമയം കിട്ടുമ്പോ റേഡിയോ കേൾക്കുക.
1: രാവിലെ എപ്പോഴും വെക്കാറുണ്ട്.
0: രാവിലെ വെക്കും, അപ്പൊ കേൾക്കും അല്ലെ, വാർത്തയൊക്കെ കേൾക്കും അല്ലെ. ആ, അതാണ്. അപ്പൊ നമുക്ക് അറിവായി, വിനോദമായി, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. ഓക്കെ, അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ട് അടുത്ത് കളിക്കാൻ? ഒരാളുണ്ട്. മതിയല്ലോ, ഒരാളെങ്കിലും നമുക്ക് കൂട്ടുണ്ടെങ്കിൽ അല്ലേ കളിക്കാനൊരു രസമായി. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ, പാട്ട് കേൾക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇനിയിപ്പോ വാർത്ത വരുമ്പോ നമുക്ക് അല്ലെ മുഴുവനും പാട്ട് കേൾക്കാൻ പറ്റില്ല. എനിക്ക് കുറേം കൂടി വിശേഷം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പൊ ഇനി വാർത്ത വരുമ്പോ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാവരോടും എന്നെ അന്വേഷണം പറയൂട്ടോ വീട്ടില്. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും

0: ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ യുഎസ് കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
0: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് യുഎസ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. സിബിഎസ്ഇയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി സിബിഎസ്ഇ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധ

0: യും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും രണ്ട് ദിവസം അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125-ാമത് പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക ഒന്നാം നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9-ാം റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡെ 34,000-ത്തിലധികം വോട്ടുകളുടെ ലീഡ് നേടി. സിപിഐഎം സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2-ാമതും കോൺഗ്രസ് 3-ാമതും തൃണമൂൽ കോൺഗ്രസ് 4-ാമതുമാണ്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു കേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ജി എസ് ടി കമ്മീഷണറായി പി ബി നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യുഎസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1 മണി കഴിഞ്ഞ് 1:34 ആയിട്ടുണ്ട്. നമ്മൾ വാർത്തയൊക്കെ കേട്ട് ഫ്രഷായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഒരു ശ്രോതാവ് ഇങ്ങനെ വിളിച്ച് കോളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എന്നെ വിളിച്ചിട്ട് കിട്ടാതിരിക്കണ്ടെന്ന് വെച്ചിട്ട്. ഹലോ, ഇതാരാണ്?
2: ഞാൻ ഗീത സോമൻ, പാമ്പാക്കുടയെന്ന് വിളിക്കുന്നു.
1: പാമ്പാക്കുടയെന്നാണ് വിളിക്കുന്നത് അല്ലേ?
2: എറണാകുളം ജില്ല തന്നെ.
1: ആ, ഓക്കെ ഓക്കെ ഓക്കെ, കേട്ടിട്ടുണ്ട് സ്ഥലം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. മോൻ വിവാഹിതനാണ്, ഹൈദരാബാദിലാണ്.
1: ആ, അവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് അല്ലേ?
2: അവിടെ ജോലിയാണ്, രണ്ടുപേർക്കും.
1: ആ, ഓക്കെ.
2: ഐ ടി
1: എനിക്ക് തോന്നി, ഹൈദരാബാദ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഐ ടിയിൽ ആയിരിക്കും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു. അപ്പൊ എങ്ങനെയാ, ഇടയ്ക്കൊക്കെ വരാൻ പറ്റുമോ?
2: ആ, വരും. ഇപ്പൊ മക്കള് വരും, വന്ന് 2 മാസമൊക്കെ കൂടുമ്പോ വരും.
1: അതെ അതെ, എപ്പോഴും വരലും പ്രായോഗികം അല്ലല്ലോ അല്ലേ?
2: അല്ലല്ല,
1: കൊറേ ദൂരല്ലേ. എന്നാലും നമുക്കിപ്പോ വിളിക്കാലോ, ഇപ്പൊ ഇങ്ങനെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് വിളിക്കല്. അതെ അതെ, വീഡിയോയിൽ വിളിക്കാം. അതെ അതെ, അത് ശരി, അത് ശരി. ഇപ്പൊ അമ്മയാണ് കൂടെ ഉള്ളത് അല്ലേ?
2: അതെ അതെ,
1: അത് ശരി. ആ, അപ്പൊ രാവിലെ എന്നെ ജോലികളൊക്കെ കഴിയോ? പിന്നെ എങ്ങനെ, ബോറടിക്കോ? അങ്ങനെ ആ, അതാണ് റേഡിയോ ആണ് പിന്നെ കൂട്ടല്ലേ. ആ, അത് ശരി. അല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉണ്ടോ?
2: ഇല്ല, വേറെ പറമ്പിലിട്ട് കൃഷികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അതിന്റെ കൂടെ അങ്ങനെ നടക്കും.
1: ഓഹോ, എന്തിന്റെയൊക്കെ കൃഷിയുള്ളേ?
2: ഇപ്പം റബ്ബറാണ് ഞങ്ങൾ മെയിനായിട്ട്. എല്ലാം ഉണ്ട് പറമ്പില്, എല്ലാം നോക്കും നടും.
1: അല്ല, നമുക്ക് പച്ചക്കറികൾ അങ്ങനെ
2: അത്യാവശ്യം ഉണ്ടാവും.
1: അത് ശരി. ആ, അല്ല, ഇനിയിപ്പൊ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും കൊറേ അല്ലേ ചെടികളൊക്കെ? പക്ഷെ മഴ വരുമ്പോ പോകുന്ന ചെടികളും ഉണ്ട് അല്ലേ? ചീരയൊക്കെ മഴ വരുമ്പോ പോകുന്നു അല്ലേ?
2: അതെ അതെ അതെ.
1: ആ, ഞാൻ എന്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞിലുള്ള മറ്റേ എന്താ പറയാ, പൊന്നാങ്കണ്ണി അങ്ങനെ ഒരു ചീര വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മഴ വന്നപ്പോഴേക്കും എല്ലാം പോയി. അതെ അതെ അതെ, അങ്ങനെ വെള്ളം നിന്നിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തോന്നുന്നു അല്ലേ?
2: നാട്ടുംപ്രദേശമാണ്, റബ്ബറാണ് ഞങ്ങൾക്ക് അധികവും മുഖ്യമായി
1: കൂടുതലുള്ളത്.
2: ഓക്കെ,
1: അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ അറിയാമോ? റബ്ബറിന്റെ ഒക്കെ
2: വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാം.
1: ആ, അതാണ്, അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ ഉണ്ടാവും എനിക്കറിയാം. ആ, എന്റെ കൂട്ടുകാരുണ്ട്.
2: ആ, റോളറ് എല്ലാം
1: ഉണ്ട് ഉണ്ട്. എന്റെ കൂട്ടുകാരി പുത്തൻ കുരിശുണ്ട്. അപ്പൊ അവള് വല്ലപ്പോഴും, ആ, അവൾ ഇങ്ങനെ പറയാ വീട്ടിൽ അതൊക്കെ ചെയ്യാറുണ്ടെന്ന്. ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നെന്താ വിശേഷം? മഴ പെയ്തല്ലോ അല്ലേ?
2: മഴ ചെറുതായിട്ട്, വലിയ മഴകളല്ല.
1: അത് ശരി, എന്തായാലും ചൂട് കുറയും. മഴ പെയ്യുമ്പോ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ 2 മഴ പെയ്ത് കഴിയുമ്പോ മഴ ഒന്ന് പോയാ മതി.
2: അതെ
1: അതെ, ഓ, കൊതുകും. അത് ശരി. അപ്പൊ ഏത് പാട്ട് എന്ന് കേൾക്കണ്ടേ?
2: എനിക്കിന്ന് 6ാം തമ്പുരാനല്ലേ, ഹരിമുരളീരവ.
1: ആ, അത് ക്ലാസിക്കൽ. അങ്ങനത്തെ പാട്ടുകളാണോ ഇഷ്ടം?
2: അല്ല, എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെ ഇഷ്ടമല്ല, പഴയ പാട്ടുകളാണ്.
1: ആ, പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. പിന്നെ ഹരിമുരളീരവ് എന്ന് പറഞ്ഞാൽ പക്ക ക്ലാസിക്കൽ സോങ് ആണല്ലോ. അതാ ഞാൻ ചോദിച്ചത്,
2: രവീന്ദ്രമാഷിന്റെ
1: പാട്ടാണ്.
2: അതെ
1: അതെ അതെ,
2: നല്ലൊരു അഭിനയ മുഹൂർത്തം.
1: അതെ അതെ, അദ്ദേഹത്തിന്റെ റേഞ്ച് വല്ലാതെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്.
2: അതെ,
1: പല രീതിയിൽ അഭിനയിച്ച് അല്ലെ?
2: അതെ അതെ
1: അതെ അതെ അതെ അതെ. നമ്മളിങ്ങനെ പറയലോ, വിരലുകൾ കൊണ്ടുവരെ അഭിനയിച്ചു എന്ന് പറയുന്ന, അതെ, അതുപോലുള്ളൊരു ചിത്രമാണ് 6ാം തമ്പുരൻ. അപ്പൊ ക്ലാസിക്കൽ സോങ്ങുകൾ ഇഷ്ടമുള്ള ആൾക്ക് ഈ പാട്ട് തന്നെ ഞാൻ വെച്ചിരുന്നായിരിക്കും. ഹരിമുരളീരവൻ തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും. അപ്പൊ അമ്മയോട് അന്വേഷണം പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ അല്ലേ പാട്ടൊക്കെ?
2: ആ, അമ്മ പാട്ട് കേൾക്കും. അങ്ങനെ കേൾക്കും.

0: അറിയത്തില്ല, ഞാനാണോ റേഡിയോ. അപ്പോ
1: അത് ശരി, ഓക്കെ ഓക്കെ.
0: എന്റെ ഹസ്ബൻഡ് റേഡിയോയുടെ ആളായിരുന്നു.
1: അത് ശരി.
0: അതിപ്പോ ഇല്ല, ഒന്നര വർഷമായി.
1: ഒന്നര വർഷമായി അല്ലേ?
0: ഒന്നര വർഷമായി. അദ്ദേഹത്തിനാണ് റേഡിയോ ഇഷ്ടവും ഇഷ്ടവും. അത് ഞാനാ അദ്ദേഹം പോയ പിന്നെ ഞാനാ റേഡിയോ പാട്ടതിലും കൂടെ അങ്ങ് ജീവിച്ചു പോണു.
1: ഓക്കെ, അതേതൊക്കെ എല്ലാം ഒരു സന്തോഷം അല്ലേ, റേഡിയോ കേൾക്കുമ്പോ.
0: അത് റേഡിയോ കേട്ടിരിക്കും.
1: എന്തായാലും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം കൂടെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ മിസ്സിംഗ് ഇല്ലല്ലോ.
0: അതെ,
1: ചെവിയോരം അല്ലേ, അടുത്തില്ലെന്നല്ലോ, ചെവിയുടെ അടുത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കേട്ട് പാട്ടൊക്കെ കേട്ടോളൂ, സന്തോഷായിട്ടിരിക്കൂ. ഓക്കെ, ഇടയ്ക്കൊക്കെ വിളിക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഹരിമുരളീരവം എന്ന അതിമനോഹരമായ ക്ലാസിക് സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. ഗീത ചേച്ചിയാണ് വിളിച്ചത്. ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ട്, പിന്നെ മോന് വേണ്ടിയിട്ട്, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 15:28 എല്ലാവരും വിശന്ന് തുടങ്ങിയല്ലേ? എനിക്കും വിശക്കുന്നുണ്ട്, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർക്ക് പാട്ടെല്ലാം വെച്ച് തന്നിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കൂ. ആ വിശപ്പ് ഞാൻ സഹിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും തിരക്കിന്റെ ഇടയിലും, ഊണ് കഴിക്കുന്ന തിരക്കിന്റെ ഇടയിൽ, ഊണ് റെഡിയാക്കുന്ന തിരക്കിന്റെ ഇടയിലൊക്കെ

0: നമ്മളെ വിളിച്ച് എന്താ പറയുക, ഒത്തിരി സമയം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് വിളിച്ച് ട്രൈ ചെയ്ത് കിട്ടിയ ഒരു ശ്രോതാവ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഹലോ
1: ഹലോ,
0: ഹലോ, ആരാണ്, പേര് പറയൂ.
1: ഇത് സീന.
0: സീന, സ്ഥലം
1: ഫോർട്ട് കൊച്ചി
0: എന്നാണ് വിളിക്കുന്നത്. നമുക്കിവിടെ അടുത്താണ്. അതെ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മാച്ചൻ, അമ്മായിമ്മ, ഭർത്താവ്, മൂന്ന് മക്കൾ.
0: മൂന്ന് കുട്ടികള്? ഓക്കെ. എല്ലാരും വലിയ കുട്ടികളാണോ അതോ ചെറിയ കുട്ടികളാണോ?
1: മൂത്ത മോള് ഫിസിയോതെറാപ്പിക്ക് ഈ വർഷം ജോയിൻ ചെയ്തു.
0: ഓക്കെ ഓക്കെ.
1: രണ്ടാമത്തെ കുട്ടി 10 അയക്കണ്, മൂന്നാമത്തെ കുട്ടി 3 അയക്കണം.
0: അത് ശരി. ആഹാ, അപ്പൊ ഇളയ ആള് ഈ മറ്റേ രണ്ടുപേരുടെയും എന്താ പറയാ കൊഞ്ചി അല്ലേ, പുന്നാര കുട്ടിയാണോ?
1: പുന്നാരക്കുട്ടിയാണ്.
0: ഇളയ ആൾക്കല്ലേ, അപ്പൊ മറ്റേ രണ്ടും കുറച്ച് വലിയ ചേച്ചി ചേട്ടനൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ലാളിക്കൽ കിട്ടും അല്ലേ. വഴക്ക് കൂടുവോ മൂന്നുപേരും കൂടി? അതുണ്ട് അല്ലേ. അത് ശരി. ആ 10 മൂന്നിലെ ആള് തമ്മിൽ വഴക്ക് കുടിക്കും അല്ലേ. ആഹാ, അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ഉണ്ടോ വീട്ടില്? ഓ, അവിടെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എപ്പോഴും വരാൻ പറ്റില്ല. മറ്റേ ഇളയ ആളുകൾ രണ്ടുപേരും ഉണ്ട്. വീട്ടിലുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് മഴയൊക്കെ ആയിട്ട് വീടിന്റെ അകത്ത് തന്നെ ആയിരിക്കും അല്ലെ, പുറത്തേക്ക് പോയിട്ടില്ല? പുറത്തോട്ട് പോയിട്ടില്ല. അത് ശരി. ബീച്ചൊക്കെ അവിടെ അടുത്തല്ലേ, ബീച്ചിൽ പോവാറുണ്ടോ? പോവാറുണ്ട്. എപ്പോഴും പോവും അല്ലേ. എനിക്കറിയാം ഫോർട്ട് കൊച്ചിയിലെ അവിടുത്തെ രീതി എനിക്കറിയാം. രാത്രിയിലെ എല്ലാവരും രാത്രി ആവുമ്പോ എന്താ പറയാ അവിടെ വളരെ ആക്റ്റീവ് ആവും അല്ലേ. എല്ലാവരും വളരെ ആക്റ്റീവ് ആയിട്ട് എന്താ പറയാ, നമ്മള് നല്ല പകല് പോലെ ബീച്ചിൽ നിറച്ച ആളുണ്ടാവും. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് ബീച്ചിൽ സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. മാഡം എന്ന് വിളിക്കുന്നത് വിഷ്ണുപ്രിയ. കേട്ടിട്ടില്ല, എന്റെ മുൻപ് കേട്ടിട്ടില്ല. ഉണ്ട്. ഓക്കെ, അപ്പൊ വിഷ്ണുപ്രിയ എന്ന് പേര് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: ഞാൻ എന്റെ അമ്മാച്ചനിക്ക് വേണ്ടിട്ട് വിളിച്ചതാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ പഴയ പടത്തിലെ പാട്ട്.
0: മനസ്സിലായി.
1: വണ്ടി വണ്ടി നിന്നെ പോലെ എന്ന പാട്ടില്.
0: മനസ്സിലായി മനസ്സിലായി. മെഹബൂബിന്റെ പാട്ടല്ലേ. പഴയ പാട്ടുകൾ, പഴയ പാട്ടുകളായിരിക്കും ഇഷ്ടം അല്ലേ. അത് ശരി. ഓക്കെ, പുതിയ പാട്ടുകളും കേൾക്കൂ?
1: കേൾക്കും.
0: പഴയ പാട്ടിന്റെ ആളാണ്. അതങ്ങനെയാണ് എന്താന്ന് വെച്ചാലേ, ഇപ്പൊ നമ്മൾക്കൊക്കെ ആയാലും ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ നമ്മള് 90s നമ്മള് കൊച്ചിലെ കേട്ട പാട്ടുകളോട് ഭയങ്കര ഒരു അടുപ്പമാണ്. അതുപോലെ അവര് അവരുടെ കൊച്ചിലേക്ക് കേട്ട പാട്ടുകളായിരിക്കും. അപ്പൊ അതിനോടൊരു വല്ലാത്തൊരു ഇന്റിമസി ആയിരിക്കും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ വെച്ചു കൊടുക്കാം. അതെ. ഓക്കെ, അപ്പൊ ഇടയ്ക്കൊക്കെ വിളിക്കാട്ടോ. സന്തോഷമായിട്ടിരിക്കൂ, അടിപൊളിയായിട്ടിരിക്കൂ. ഓക്കെ, മക്കളോട് എല്ലാവരോടും അന്വേഷണം കേട്ടോ, ഞങ്ങളുടെയൊക്കെ അന്വേഷണം പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. നമ്മളെ സീന ചേച്ചിയാണ് വിളിച്ചത്, ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സീന ചേച്ചി പറഞ്ഞ പോലെ ഉച്ചയുടെ തിരക്കിന്റെ ഇടയിലും നമ്മളെ വിളിച്ച് എന്താ പറയാ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മച്ചൻ അങ്ങനെയാണ് പറഞ്ഞത്. നല്ലൊരു പഴയ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു ക്ലാസിക് മെലഡിയാണ് ചോദിച്ചിട്ടുള്ളത്. മെലഡി എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ ഒരു രസമുള്ള ഒരു ഓളുള്ളൊരു പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2 4 2 8 1 0 1.

0: യോ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റും 50 സെക്കൻഡുമായി. 2 മണി വരെ സമയമുണ്ട് കേട്ടോ. രാവിലെ മെസ്സേജ് വായിച്ചില്ല എന്ന പരാതിയുള്ളവർ, എപ്പോഴും വിളിച്ചിട്ട് കിട്ടാറില്ല എന്ന പരിഭവമുള്ള ആളുകൾ എല്ലാവരും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും 2 മണി വരെ വിളിച്ചോളൂ, ഇനിയും ധാരാളം സമയമുണ്ട്. അങ്ങനെ വിളിച്ചൊരു ആള് വെയിറ്റിംഗ് ആണ് ഇവിടെ. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്, പേര് പറയൂ.
1: രമ എന്നാണ് പേര്.
0: ആ സ്ഥലം
1: അങ്കമാലി.
0: അങ്കമാലി, നമുക്ക് ഇവിടെ അടുത്താണ് അങ്കമാലി. എന്തൊക്കെയുണ്ട് വിശേഷം, എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ്, ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ടൈപ്പിസ്റ്റ് ആണ്.
0: അത് ശരി. അപ്പൊ സൺഡേ പോകണ്ടല്ലോ അല്ലേ?
1: സൺഡേ പോകണ്ട.
0: ആ ഓക്കെ. അപ്പൊ സൺഡേ അപ്പൊ പകരം ആളുണ്ടാവില്ലേ?
1: ഇല്ല, ഓഫീസ് അവധി.
0: ഓഫീസ്? ഓക്കെ ഓക്കെ ഓക്കെ. ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റ് ആണല്ലേ?
1: ഓക്കെ.
0: പക്ഷെ ടൈപ്പിസ്റ്റ് എന്നാണെങ്കിൽ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? അങ്ങനെ തന്നെയാണ്, അതാ ഞാൻ ചോദിച്ചത്, അന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. പക്ഷെ നമ്മളുടെ പല ഓഫീസുകളിലും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഓഫീസിലും ഉണ്ട് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ അവിടെയും? ഉണ്ട്. യെസ്,
1: അതെ
0: അതെ അതെ. ആ പഴയ പ്രൗഢിയോടുകൂടി പഴയ,
1: അതെ
0: അതെ അതെ, നമുക്ക് പഴയ ആകാശവാണിയിൽ നമുക്ക് പഴയ ഫോണും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒക്കെ എല്ലാ ഓഫീസുകളിലും തന്നെ ഉണ്ടാവും, അത് കാണുന്ന ഒരു രസമാണ്. അതെ അതെ അതെ. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോ ക്വർട്ടി പാറ്റേൺ ആയല്ലോ, അപ്പൊ അത് കാണുമ്പോ ഒരു രസമാണ്. നമുക്കൊന്നും അറിയില്ല അത് എന്താ പറയാ, പഴയ ചിത്രങ്ങൾ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കാതെ സ്പീഡിൽ ടൈപ്പ് ചെയ്യണത്, അത് കാണുമ്പോ ഇപ്പോഴും അത്ഭുതമാണ്.
1: ഡിഗ്രിക്കൊക്കെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഒപ്പം തന്നെ ഇത് പഠിച്ചു
0: പഠിച്ചു ഓക്കെ.
1: ടൈപ്പ് റൈറ്ററും കൂടെ പഠിച്ചു കാരണം
0: അതെ,
1: പിന്നെ ബുദ്ധിമുട്ട് വന്നില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി നാളായോ സർവീസിൽ ഇപ്പോ?
1: ആ തീരാറായി, എനിക്ക് 57 വയസ്സായി.
0: അതെ. പക്ഷെ ഞാൻ വലിയൊരു കോംപ്ലിമെന്റ് തരട്ടെ, ഈ 57 വയസ്സായി എന്നുള്ളത് ശബ്ദത്തെ അറിയേയില്ല. അത് അതായത് ഞാൻ ചുമ്മാ പറയുന്നത്, ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. അപ്പൊ നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല
1: ഫോണിലല്ലാതെ?
0: ചിലപ്പോ നമുക്ക് നേരിട്ട് അത്ര അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ ഫോണിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ എനിക്കൊരു 30 35 വയസ്സുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നുള്ളൂ. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. നമ്മുടെ ഹെഡ്ഫോൺ വളരെ സെൻസിറ്റീവ് അല്ലേ, നല്ല ഭംഗിയായിട്ട് കേൾക്കാം. അപ്പൊ അങ്ങനെയായിട്ട് തോന്നേ, ഇത്ര വയസ്സുള്ള ഒരാളുടെ സീനിയർ ആളോടാണ് സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. സന്തോഷായില്ലേ? അതൊരു വലിയ അനുഗ്രഹം അല്ലേ, നമ്മുടെ ശബ്ദം നമ്മളുടെ വയസ്സിനേക്കാൾ ഒത്തിരി ഒത്തിരി പുറകിലാണെന്നുള്ളത്. ആവണമെന്നല്ലേ? ഓ,
1: ഇനിയിപ്പോ
0: 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്കിവിടെ എടുക്കില്ല. എന്നാലും

0: എന്നാലും എന്താ പറയാ, ആഗ്രഹം ഇപ്പൊ റേഡിയോ കൂടെ സംസാരിക്കാൻ പറ്റിയില്ലേ.
1: അതെ,
0: അതെ
1: അതെ.
0: അതെ അതെ. പക്ഷെ നമുക്ക് എല്ലാ ചാനലുകളിലും അങ്ങനെയൊരു നിബന്ധന ഉണ്ടാവണം എന്നില്ല. പക്ഷെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ, അപ്പൊ ഇപ്പോഴും പരിശ്രമിക്കുന്നതുകൊണ്ട് തെറ്റില്ലാന്ന് ഞാൻ പറയുള്ളൂ.
1: അതെ അതെ.
0: അവിടെ നമ്മുടെ വയസ്സിന്, ശബ്ദത്തിനല്ലേ, ശബ്ദം കേൾക്കുമ്പോ അറിയുന്നില്ലല്ലോ.
1: അതെ, എത്ര വയസ്സുണ്ടെന്ന് ആൾക്കാർ
0: അറിയുന്നില്ല,
1: കാണുന്നില്ലല്ലോ.
0: അറിയുന്നില്ല.
1: ഐഡിയയാണ്
0: അതെ.
1: റേഡിയോ ആവുമ്പോ നമുക്ക് അതൊരു
0: അതെ അതെ അതെ. അപ്പൊ ഇപ്പോഴും ശ്രമിക്കാവുന്നതേ ഉള്ളൂ, ആകാശവാണിയിൽ അല്ലെങ്കിലും പുറത്താണെങ്കിലും ശ്രമിക്കാവുന്നേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞേ. കേൾക്കാറുണ്ടോ നമ്മുടെ ആകാശവാണി എപ്പോഴും?
1: ഞാൻ സ്ഥിരം രാവിലെ ഇതിവിടെ വെക്കും.
0: വെക്കും
1: രാവിലെ ഒരു 5 മണിയാകുമ്പോ നമ്മുടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, എന്താ ലളിതാ സഹസ്രനാമം, അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഇതാണ്. അതാകുമ്പോ ആണ് രാവിലെ വെക്കുന്നത്, കാരണം പഴയ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ.
0: അതെ അതെ അതെ അതെ അതെ. ഏജ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇതിപ്പോ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞ അതേ ഫീൽ ആയിരിക്കും കേട്ടോ. സഹസ്രനാമം ഒക്കെ രാവിലെ വായിക്കുന്നാണോ, പാരായണം ചെയ്യുന്നതാണോ, അതോ റെക്കോർഡ് വെക്കുന്നു?
1: മണിക്ക് ചെന്ന ഭൂരിപാടിന്റെ ഉണ്ട് നമുക്ക്, അപ്പൊ അതിങ്ങനെ കേൾക്കും.
0: കേൾക്കും
1: പുസ്തകം ഉണ്ട്, ഇടയ്ക്ക് വായിക്കും.
0: ആ ഹാ ഹാ,
1: അദ്ദേഹത്തിന് കേൾക്കാനൊരു രസമാണല്ലോ.
0: രസാണ്. അതെ അതെ അതെ, തീർച്ചയായും. അങ്ങനെ ആളൊരു ഭക്തയാണ് അല്ലേ?
1: ഞാൻ അത്യാവശ്യം ഭക്തയാണ്.
0: അത്യാവശ്യം ഭക്തയാണെന്ന്?
1: അതെ,
0: അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
1: അല്ല, നമ്മൾ എല്ലാത്തിനും ദൈവത്തിനെ ആശ്രയിക്കാൻ പാടില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിനോട് പറയാം.
0: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അല്ല, അത്യാവശ്യം ഭക്തിയാണെന്ന് ആ പറഞ്ഞ ആ സ്റ്റൈലിൽ എനിക്ക് ചിരി വന്നു എന്നാ പറഞ്ഞത്. എല്ലാ അത്യാവശ്യത്തിനാണല്ലോ അല്ലേ, അതും നമുക്ക് വേണം. നമുക്കൊരു ആശ്വാസമാണ്, ഒരു സമാധാനമാണ്.
1: നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ഭഗവാനെ വിളിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക്
0: തീർച്ചയായും
1: ചെയ്യാൻ തോന്നില്ലാന്നാണ് എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്.
0: തീർച്ചയായും
1: ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ശരിയാണ്, എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ പോകുമ്പോ തയ്യാറാവില്ല.
0: അതെ അതെ, നമ്മുടെ മനസ്സിന്ന് പറയും അല്ലേ.
1: അതെ, ആര് വരുതെന്ന് ഇങ്ങനെ പറയും.
0: ഒരു വെളിച്ചമാണല്ലോ അല്ലെ നമ്മളെ നയിക്കുന്ന ഒരു.
1: അതെ അതെ, ഭയങ്കര സംഭവം.
0: അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ എന്നോട് ഇന്നൊരു ചോദിച്ച പാട്ടും ആ രീതിയിലുള്ള ഒരു പാട്ടാണല്ലേ, ഒരു പഴയ പാട്ട്.
1: ഞാൻ പാടട്ടെ? നാലുപേരി
0: പാടു പാടു. ഈ ശബ്ദത്തിലൊരു പാട്ട് കേൾക്കാൻ എനിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പാടു.

0: മുമ്പിലിരുന്നു.
1: ആ ആ ആ വരി മറന്നുപോയി, പക്ഷെ നന്നായി പാടുന്നു.

0: അതിമനോഹരമായി പാടി. ഞാനിങ്ങനെ ലയിച്ചിരുന്നു. അയ്യോ പെട്ടെന്ന് ഞാൻ ഓർക്കുക, തീർന്നു പോയല്ലോ. എന്ത് പറ്റിയെന്ന്?
1: വീട്ടിലെല്ലാരും പാടും.
0: ആഹാ, ആരൊക്കെയുണ്ട് വീട്ടിൽ? അതും കൂടെ ഒന്ന് വേഗം പറഞ്ഞേക്കൂ.
1: എന്റെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് എന്റെ ഭർത്താവ്, ഞാൻ, എന്റെ മകൻ, ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ.
0: അത് ശരി. ആ ഓക്കെ. അല്ലാതെ സ്വന്തം വീട്ടിലെല്ലാരും പാടും അല്ലേ?
1: സ്വന്തം വീട്ടില് അച്ഛന്റെ സൈഡിൽ നിന്നാണ് പാട്ട് വന്നത്.
0: ഓക്കെ.
1: മൂത്ത ചേച്ചി, രണ്ടാമത്തെ ചേച്ചി, അവരെയൊക്കെ മക്കള്, എന്റെ മോൻ,
0: എല്ലാരും പാടും. അതിമനോഹരായിട്ട് പാടി കേട്ടോ. അപ്പൊ ശരിക്കൊരു ഗായികയാണ്. സുശീലാമ്മയുടെ പാട്ടാണ് പാടിയത്.
1: അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം സുശീലാമ്മയുടെ പാട്ട്.
0: അതെ, എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗായികയാണ് സുശീലാമ്മയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്ന എല്ലാ പാട്ടുകളും.
1: ഈ പാട്ട് അങ്ങനെ റേഡിയോയിലും ഞാൻ കേൾക്കാറുമില്ല.
0: അതെ അല്ലെ? അതെ, വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് റേഡിയോയിലൂടെ എല്ലാവരും കേൾപ്പിക്കാം. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയൂ. പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കൂ. അത്ര നന്നായി പാടി. അപ്പൊ വീട്ടിലിരിക്കുമ്പോഴൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യൂ, ആർജയാവാനും ശ്രമിക്കൂ. വേണം വേണം വേണം, തീർച്ചയായിട്ടും വേണം. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പൊ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: രമ ചേച്ചിയാണ് വിളിച്ചത്. പാടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. നിങ്ങൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. സുശീലാമ്മയുടെ പാട്ടാണ് അതിമനോഹരമായിട്ട് പാടി. നമുക്ക് സുശീലാമ്മ പാടിയത് കേട്ടിട്ട് തിരിച്ചു വരാം.

0: അങ്ങനെ സമയം 1 മണി കഴിഞ്ഞ് 34 മിനിറ്റും 26 സെക്കൻഡും ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്, 2 മണി വരെ നമുക്ക് സമയമുണ്ട് യുവ ചോയ്സിൽ സംസാരിക്കാനും വിശേഷങ്ങളൊക്കെ പറയാനും പാട്ട് കേൾക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ വിളിച്ചൊരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? നിത്യ. നിത്യയുടെ സ്ഥലം? തൃശ്ശൂർ അല്ലേ? ഞാൻ കേട്ടിട്ടില്ലാത്ത സ്ഥലാട്ടോ. എന്തായാലും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യുന്നേ? ഇന്ന് ഫ്രീ ആണല്ലോ. ഇന്ന് സൺഡേ പോകണ്ടല്ലോ അല്ലേ? സൺഡേ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ പോലെ കുറച്ചുപേര് സൺഡേയും വർക്ക് ചെയ്യും, എല്ലാ ദിവസവും വർക്ക് ചെയ്യും. അതാണ് എന്റെ പ്രത്യേകത. വീട്ടിലേ ഇല്ല ഞാൻ. എന്റെ വീട്ടിൽ ആര് വന്നാലും ഞാനില്ല. ഞാൻ ഒരു ദിവസം പോലും വീട്ടിലുണ്ടാവില്ല. പക്ഷെ രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാ ദിവസവും വർക്ക് ചെയ്യണത്. എന്തായി, ഊണൊക്കെ കഴിച്ചോ? ഊണ് കഴിക്കാൻ പോണേയുള്ളോ? ആ, ഇത് കഴിഞ്ഞിട്ട്, അതായത് യുവ ചോയ്സ് കഴിഞ്ഞ് വേണം അല്ലേ? അതാണ്, കോള് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. അതെ, എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് വെച്ച് തന്നിട്ട് വേണം എനിക്ക് കഴിക്കാൻ. എന്നിട്ടേ എനിക്ക് കഴിക്കലുള്ളൂ.

0: മാത്രമുള്ളൂ.
1: എന്തൊക്കെയുണ്ട്
0: വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, മക്കള്.
0: അമ്മ മക്കള് ചെറിയ കുട്ടികളാണോ? അഞ്ചില്. അതാലും ചെറിയ കുട്ടികളാണ്, അഞ്ചില്ലല്ലേ. ഓക്കെ. രണ്ടു കുട്ടികളാണോ?
1: അതെ അതെ.
0: അടുത്ത ആള്?
1: ട്വിൻസാണ്.
0: ആ അത് പറയണ്ടേ, രസമല്ലേ. അപ്പൊ മാറിപ്പോവോ? ഐഡന്റിക്കൽ ട്വിൻസ് ആണോ അവര്? ആ ഓക്കെ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അല്ലാതെ ചില കുട്ടികളെ നമുക്ക് എത്ര നോക്കിയാലും മനസ്സിലാവില്ല, ഒരുപോലെ ഇരിക്കും. അത് ശരി, പെട്ടെന്ന് മനസ്സിലാവല്ലോ അല്ലെ. ബോയ് ആൻഡ് ഗേൾ ആവുമ്പോ തന്നെ പിന്നെ പ്രശ്നമില്ലല്ലോ. ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എനിക്ക് അറിയില്ല, അവർക്ക് പേര് വിളിച്ചാൽ നീയാണോ ഞാനാണോ എന്ന് അവർക്ക് തമ്മിൽ പോലും മാറിപ്പോകുന്നു. അങ്ങനെ അങ്ങനെയുള്ള കേസൊക്കെ ഉണ്ട്. ഓക്കെ.
1: അപ്പൊ അങ്ങനെയില്ലായിരുന്നു ചെറുപ്പത്തിലേക്ക് ഞാൻ പോയാൻ കേളാണല്ലോ.
0: അതെ, പ്രശ്നമില്ല,
1: കൺഫ്യൂഷനും ഇല്ല. പിന്നെ ഇപ്പോഴും കണ്ടാലും അങ്ങനെ തോന്നുന്നില്ല.
0: ആ അതെ അതെ,
1: ആൺകുട്ടിയും ഇവൻ
0: ചെറുതുമായിട്ടാണ് അല്ലെ. ഓക്കെ. അപ്പൊ ക്ലാസ് തുറക്കാറായല്ലോ, പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ?
1: ആ ഒരുവിധം
0: ഒരുവിധം ഇനി വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മളെ അമ്മമാർക്കുള്ള പാടാണല്ലോ, ബുക്ക് കവർ ചെയ്യണം അല്ലെ. അങ്ങനെ കുറച്ച് മെനക്കേടുണ്ട്. അതാണ് വലിയൊരു ചടങ്ങാണത്. നല്ല ക്ഷമ വേണം. പിന്നെ പറഞ്ഞ പോലെ പാട്ടൊക്കെ കേട്ട് ചുറ്റും ആരും ഇല്ലെങ്കിൽ ഇതൊക്കെ വേഗം കഴിയും. ചുറ്റും ഇങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ഈ പേപ്പറൊക്കെ ഇങ്ങനെ പറന്നു പോയിട്ട് ആഹാ, രസമാണത്. അതെ. അപ്പൊ അങ്ങനെ പിന്നെ ഇനി എന്താ പറയാ, വെക്കേഷന് ഇരുന്ന് പഠിക്കുന്ന ശീലമൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല, നമ്മളൊക്കെ അങ്ങനെയായിരുന്നില്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമോ? വെക്കേഷന് ഇത് പെൻഡിങ് വെച്ചതൊക്കെ വെക്കേഷനൊക്കെ ഒന്ന് മാത്സ് ഒക്കെ ഒന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും പഠിച്ച ചരിത്രമില്ല. അത്ര. അതെ അതെ അതെ അതെ. പിന്നെ അവർക്കൊക്കെ ഓടിക്കളിക്കാനും പുറത്ത് കളിക്കാനൊക്കെ കിട്ടുന്ന അവസരം ഇതല്ലേ ഉള്ളൂ.
1: അതെ.
0: എന്നാലും കുട്ടികള്, അതെ അതെ, എന്നാലും കുട്ടികള് ഈ പറഞ്ഞ പോലെ ഫോണിൽ അധികം ആയി പോകുന്നുണ്ട്, മാറി വരുന്നുണ്ട്.
1: മോള് പിന്നെ കൂടുതലും എന്റെ വീട്ടില് നിക്കും. ഇവൻ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ മറക്കില്ല, ഞാൻ
0: നിൽക്കുമ്പോഴൊക്കെ തന്നെയാണ്. അത് ശരി. എന്തെന്നാലും ഫോണിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കുട്ടികൾ പുറത്തൊക്കെ ഒന്ന് കളിക്കണം, അത് നിർബന്ധമാണ്. എന്നാലേ അവര് എല്ലാ തരത്തിലും ഡെവലപ്പ് ആവുള്ളൂ, ബുദ്ധിയും എന്താ പറയാ കായികപരമായിട്ടൊക്കെ ഒന്ന് അടിപൊളി ആവണമെങ്കില്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? കൃഷ്ണഭക്തയാണോ?
1: അല്ല,
0: ഈ പാട്ടിനോട് ഇഷ്ടമാണ് അല്ലേ? അത് ശരി, നല്ല രസമുള്ള ഒരു പാട്ടാണത്. അതെ, ഇങ്ങനെ കേട്ടിരിക്കാൻ രസമുള്ള ഒരു
1: പാട്ടാണ്.
0: അതെ അതെ അതെ, നമ്മുടെ റേഡിയോയിൽ പിന്നെയും വരാറുണ്ട്, പക്ഷെ ടിവികളിലൊക്കെ ഇപ്പൊ പാട്ടൊക്കെ ഇത്തരം പാട്ടുകളൊക്കെ ഒത്തിരി ഒത്തിരി പുറകിലായി പോയി. അതെ അതെ അതെ. അപ്പൊ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും.
0: ഓക്കെ, നമ്മളെ പരിപാടി എല്ലാം കേൾക്കാറുണ്ടോ?
1: പിന്നെ ഞാനിവിടെ
0: സ്ഥിരാണ്,
1: ഇങ്ങനെ ഞാൻ അധികം ആയിട്ടില്ല, തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസമൊക്കെ ആണല്ലോ
0: ആയിട്ടുള്ളൂ,
1: അല്ലെങ്കിൽ
0: ഇപ്പൊ ജോലിക്ക് പോകുന്നോണ്ട് എപ്പോഴും പറ്റില്ല. അത് സാരല്ല, പറ്റുമ്പോഴൊക്കെ കേട്ടാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നാവാ മുകുന്ദ ഹര കേക്കാം. ഓക്കെ, ഇടയ്ക്കൊക്കെ വിളിക്കൂ കേട്ടോ, എല്ലാവരോടും സ്നേഹാന്വേഷണങ്ങൾ പറയൂ. ഓക്കെ, താങ്ക് യു. നിത്യയാണ് നമ്മൾ വിളിച്ചത്, തൃശ്ശൂർ. ഒരു സ്ഥലത്തിന്റെ പേര് പറയാം, സ്ഥലത്തിന്റെ പേര് എനിക്ക് കിട്ടിയില്ല കേട്ടോ, സോറി. തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചത്. നമുക്ക് ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു, നമുക്ക് അതിമനോഹരമായൊരു പാട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ്, കൂടെ വിഷ്ണുപ്രിയ.

0: Music lead yours. You are listening to Rainbow FM Kochi 107.5. യോ ചോയ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയി. 15 മിനിറ്റും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനുള്ളിൽ വിളിച്ച ഒരു ശ്രോതാവിടെ വെയിറ്റിംഗ് ആണ്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്, പേര് പറയൂ. റീജ. സ്ഥലം?
1: ചേർത്തല.
0: ഓക്കെ, ചേർത്തല എന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും. ഓക്കെ, എല്ലാരും ഉണ്ടോ വീട്ടിൽ ഇന്ന് സൺഡേ ആയിട്ട്?
1: ഇല്ല, ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ്. ഓ, ഞങ്ങള് അമ്മയും മോളൊക്കെ ഉണ്ട്.
0: അത് ശരി. ആ ഹാ ഹാ. വേറെന്തൊക്കെയാ വിശേഷം? ഇന്ന് സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ സൺഡേ ആയിട്ട്? മഴ ആയതുകൊണ്ടല്ലേ അങ്ങനെ നനഞ്ഞ് ഇരിക്കുകയാണെന്ന്. അത് ശരി. നല്ലോണം മഴ പെയ്തോ അവിടെ?
1: ഇപ്പോഴും.
0: ചേർത്തല അവിടെ കൃഷി, ചെറിയ രീതി കൃഷികളൊക്കെ?

0: ഉണ്ടോ വീട്ടില്?
1: ഇല്ല, നമ്മള് ചേർത്തല പട്ടണക്കാട് വെട്ടക്കൽ ഏരിയാണ്, വെള്ളമൊക്കെ നിൽക്കുന്ന ഏരിയാണ്.
0: ഓഹോഹോ, മഴ പെയ്യുമ്പോ വെള്ളം കയറുമോ വീട്ടില്?
1: വീട്ടില് വെള്ളം കയറൂല, എന്നാലും വെള്ളം ഉണ്ടാവും
0: പരിസരത്തൊക്കെ അല്ലേ, ചുറ്റുപാടും ഒക്കെ. ഓക്കെ ഓക്കെ. അവിടെ കുറച്ച് പാടം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലല്ലേ? പക്ഷെ പാടമൊക്കെ ഉണ്ടെങ്കിലും വെള്ളം ഒഴുകി പോകുന്നില്ല അല്ലേ?
1: നമ്മുടെ ഏരിയയില് പാടയില്ല, പൊഴി മുറിച്ചാ മാത്രമേ ഇവിടെ വെള്ളം പോകുന്ന പറയും.
0: ഓ ഓക്കെ ഓക്കെ. അപ്പൊ വലിയ മഴ വരുമ്പോ എന്താ ചെയ്യാ ഇതിനെ ആയിട്ട്?
1: ഇല്ല, നമ്മുടെ ചുറ്റിലും വെള്ളം ഈ റോഡിൽ നിന്നൊക്കെ ഒഴുകി വരുന്നുണ്ടാവുന്നില്ലോ, നമുക്ക്
0: വലിയ പ്രശ്നമില്ല.
1: വെള്ളക്കെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ട്.
0: ഉണ്ട്, അതാ ഞാൻ ചോദിച്ചേ. അപ്പൊ എല്ലാവർക്കും ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മഴ പെയ്യട്ടെ അല്ലേ. മഴ ഒരു മഴ എന്നുള്ളത് ശരിക്കും പേടിയാ. നമുക്കൊന്നും വീടിൻ്റെ അടുത്തൊന്നും വെള്ളം നിൽക്കലൊന്നും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എനിക്ക് മഴ പെയ്യുന്നു എന്ന് വരയ്ക്കുമ്പോൾ ഒരു പേടിയാണ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് ഒരു വലിയൊരു സങ്കടമാണ് മഴ പെയ്യുമ്പോൾ. ഇല്ല, അതെ അതെ അതെ അതെ, ബുദ്ധിമുട്ടുന്നവരെ ഓർത്തിട്ട് എപ്പോഴും ഭയങ്കര ഒരു പേടിയാണ്, ഒരു പേടിയാണ് മഴ. കാര്യമായിട്ട് ഇങ്ങനെ കാറ്റ് വീശുമ്പോൾ എനിക്കൊരു പേടിയാണ്. വേറെന്തൊക്കെയാ വിശേഷം? മോൾ എന്ത് ചെയ്യുന്നു? എട്ടാം ക്ലാസ്? ഇനി
1: എട്ടില്ലാവും.
0: ഓ, ഹൈസ്കൂളിലേക്കായി. അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട സമയമായി അല്ലേ?
1: അതെ.
0: എന്താ ചെയ്യുന്ന ചേച്ചിയുടെ ഹോബി എന്തൊക്കെയാ വീട്ടിലിരിക്കുമ്പോ?
1: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്.
0: അത് ശരി. ഓഹോ ഹോ, അത് ശരി. അപ്പൊ ഹോളിഡേയ്സ് കിട്ടും, അല്ലാത്ത ദിവസമൊക്കെ പോണോ അല്ലേ? ഓഹോ, അല്ലാതെ ജോലി അല്ലാതെ ഉള്ള ഹോബിയാ ഞാൻ ചോദിച്ചത്. റേഡിയോ ഒക്കെ അല്ലാതെ?
1: ഞാൻ രാവിലെ തന്നെ ഓണാക്കും.
0: ഓണാക്കും,
1: വന്നു കഴിയുമ്പോൾ ഓണാക്കും.
0: ഞാനേ റേഡിയോ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വരയ്ക്കുക, പാടുക, അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ എന്തെങ്കിലും എംബ്രോയിഡറിയോ? ഉണ്ട്. അത് ശരി. ആ ഹാ ഹാ, റേഡിയോ ആണ് അപ്പൊ മെയിൻ. രാവിലെ തൊട്ട് കേൾക്കും. ആ, ചെടി വളർത്തലൊക്കെ ഉണ്ടല്ലേ. അത് ശരി. ആ ഹാ ഹാ, അത് ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഇത് ആർക്ക് ഇഷ്ടമുള്ള പാട്ടാ? ഇത് മോൾക്കാണോ? അത് ശരി. ആ ഹാ ഹാ ഹാ, എന്താ ഈ പാട്ടിനോട് ഇങ്ങനത്തെ സ്ലോ ആയിട്ടുള്ള മെലഡികളൊക്കെ ആയിരിക്കും ഇഷ്ടം അല്ലേ? അതെ അതെ അതെ അതെ. ഈ പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്ന ഇങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരു മൂഡിലേക്ക് പോകുന്ന പാട്ടാണ്. അതെ അതെ അതെ, ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ അല്ലേ, അതിമനോഹരം. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: ഡെഡിക്കേഷൻ പ്രത്യേകിച്ച് ആർക്കെങ്കിലും?
1: മോൾക്കും
0: വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ആ നല്ല ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ മഴയൊന്നും അധികം കുഴപ്പമാവാതെ ഇരിക്കട്ടെ, എല്ലാരും സേഫ് ആയിട്ടിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഓക്കെ. റീജ ചേച്ചിയാണ് വിളിച്ചത് ചേർത്തലിൽ നിന്ന്. നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട് ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ, അതിമനോഹരമായ പാട്ടില്. ആ പാട്ടിൽ അങ്ങനെ ഒഴുകി ഒഴുകി നമുക്ക് തിരിച്ചു വരാം.

0: മഞ്ഞ കൈ മുങ്ങി കുളിക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ കട്ടായി പോയത് കോള്?
0: അത് കുറച്ച് മേത്ത് കയറുന്നത് എന്റെ കൈ തട്ടി താഴെ.
1: ഓക്കെ. ചെറിയ കുഞ്ഞായിരിക്കും അല്ലേ?
0: രണ്ടര വയസ്സ് കഴിഞ്ഞു. മൂന്ന് വയസ്സാവാൻ പോണത്. ഒമ്പതാവുമ്പോ 3 വയസ്സാവും.
1: പേരെന്താ?
0: അബീബു റഹ്മാൻ.
1: ഓക്കെ ഓക്കെ. വലിയ പേരാണല്ലേ ആള്, ചെറുതാണെങ്കിലും. അത് ശരി. ഓക്കെ ഓക്കെ. കരച്ചിലൊക്കെ ഉണ്ടോ?
0: കരച്ചില്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഉണക്ക് കഴിച്ചോ?
0: ഇല്ല, കഴിച്ചിട്ടില്ല. അപ്പൊ കൊറേണ്ട് കഴിക്കാന്ന് വെച്ച് നോക്കിയിരിക്കാം.
1: അത് ശരി. ഓക്കെ. കുഞ്ഞിനായിട്ട് ഇരിക്കുവായിരുന്നു അല്ലേ? അത് ശരി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ, അല്ലെങ്കിൽ ഇനി പാട്ട് വളരെ കുറച്ച് കേൾക്കാൻ പറ്റും. ഇപ്പൊ 2 മണിക്ക് വാർത്ത വരുമല്ലോ. ഓക്കെ. എന്തായാലും കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ?
0: ഓക്കെ.
1: അന്വേഷണം പറയാം കേട്ടോ, ഇവിടെ ഉള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: യുവർ ചോയ്സിന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിളിച്ചിട്ട് കട്ടായി പോയൊരു ശ്രോതാവയുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഹലോ
2: ഹലോ
1: ഹലോ, നമുക്ക് ആദ്യം സംസാരിക്കാൻ പറ്റിയില്ല, കട്ടായി പോയല്ലേ.
2: ഓക്കെ,
1: ഇപ്പോഴും നമുക്ക് അധികം സംസാരിക്കാനുള്ള സമയമില്ല, പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പാട്ട് വേഗം ഒന്ന് പറഞ്ഞേക്കൂ, ഏതാണ്? മോസാൻ ഗാറ്റിലല്ലേ.

ഈ അതിമനോഹര ഗാനത്തോടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. യുവർ ചോയ്സിലേക്ക് വിളിച്ച, വിശേഷങ്ങൾ പങ്കുവച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. വിളിച്ചു കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ശ്രമിക്കുക. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 48 സെക്കൻഡുമായി. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

is Rainbow FM 107.55. Non-stop music, non-stop entertainment.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

ന്യൂസ് റെയിൻബോ. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്ന തുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദബാങ്ഷു പാണ്ഡെ വിജയത്തിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്നും സി ബി എസ് ഇ അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 28-ന് പുറമെ 27-നും അവധി നൽകിയിട്ടുണ്ട്. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: ഗുഡ് ഈവനിങ്, വെൽക്കം. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: മഴത്തുള്ളികൾ ഇങ്ങനെ പാട്ടാകുന്ന ഈ മനോഹര സായാഹ്നത്തില് ഈ യാത്രയിലെ കൂടെയുള്ളത് രണ്ടു പേരാണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ആർ ജെ രശ്മി, ആർ ജെ ശാലിനി.
0: ശാലിനിക്കും ആർ ജെ രശ്മിക്കും ഒപ്പം ഈ പ്രകൃതിയെ നനയിക്കുന്ന ഈ മഴ പോലെ നിങ്ങളുടെ ജീവിതവും സന്തോഷത്താൽ നിറയട്ടെ എന്നൊരു മനോഹരമായ ആശംസ, സായാഹ്നത്തിൽ ഒരു ആശംസയും കൂടെ നേർന്നിട്ട് നമ്മുടെ ഈ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് അങ്ങോട്ട് ആരംഭിക്കാം. നമ്മൾ ആദ്യം തന്നെ ഒരു മഴപ്പാട്ടാണ് ഇട്ടത്. ശിക്കാരി ശംഭു എന്ന ചിത്രത്തിലെ ഒരു നല്ല പാട്ടാണ്.
1: നല്ലൊരു പാട്ടായിരുന്നു.
0: മഴയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂട്ടർ ഓടിച്ചെനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നല്ല ശക്തമായ മഴയായിരുന്നു.
1: അതെ അതെ അതെ.
0: കൂടാതെ ബ്ലോക്ക്, റൈറ്റിലെ ബ്ലോക്ക് കിട്ടി, പാലാരടുത്ത് ബ്ലോക്ക് കിട്ടി. ഓക്കെ, മഴയാവുമ്പോ ഇതൊക്കെയാണ് കുറച്ച് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നല്ല രസമാണ് മഴയൊക്കെ.
1: ആ ഒരു മഴ കണ്ടുകൊണ്ട് ഒരു ചൂട് കോഫിയും കുറച്ചൊരു സ്നാക്സും ഒക്കെ കഴിച്ചിങ്ങനെ
0: മഴയുടെ ആ സംഗീതവും കാപ്പിയുടെ ചൂടും ഒക്കെ നല്ല രസമാണ്.
1: നല്ല രസമാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചേ, സത്യത്തിൽ ഈ മഴ പെയ്യണ കാണുമ്പോഴേക്കും നമുക്ക് പല സ്നാക്സ് കഴിക്കാനായിട്ട് തോന്നും. ചിലപ്പോൾ ഒരു ചൂടൻ പരിപ്പുവട, അല്ലെങ്കിൽ ഒരു പഴംപൊരി, കൂടുതലും ഒരു ഫ്രൈഡ് ഐറ്റംസിനോടായിരിക്കും ആ ഒരു സമയത്ത് എനിക്കൊരു ക്രേവിങ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് രശ്മിക്ക്?
0: എനിക്ക് പരിപ്പുവടയോട് ഭയങ്കര ആഗ്രഹമാണ്. പരിപ്പുവടയും കട്ടൻ ചായയും.
1: കട്ടൻ ചായയും എനിക്ക്, പഴംപൊരിയും ചായയും.
0: പഴംപൊരി ചായ ഓക്കെ, കുറച്ചുകൂടെ എണ്ണ ആയതുകൊണ്ടാണ് ഞാൻ അത് പ്രിഫർ ചെയ്യാത്തത്. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് പഴംപൊരി, എപ്പോഴും കഴിക്കാറില്ല. കൂടുതലും ഇഷ്ടം പരിപ്പുവട,
1: പരിപ്പുവടയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും മഴയുള്ള സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ തപ്പി തപ്പി തപ്പി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സംഗതി എനിക്ക് പിടികിട്ടിയത്.
0: അതിന്റെ പിറകിലെ സംഗതിയൊക്കെ
1: കണ്ടുപിടിച്ചു
0: എന്താണ്?
1: അതായത് നമ്മള് മഴ പെയ്യണ സമയത്ത് സൂര്യപ്രകാശം നന്നായി കുറയുമല്ലോ. അപ്പോ സൂര്യപ്രകാശം കുറയുമ്പോ നമ്മുടെ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അപ്പോ അതിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ടുള്ള ഒരു ക്രേവിങ്സ് വരണം.
0: ഓ, അപ്പൊ സെറോട്ടോണിന്റെ കുറവാണ് നമ്മള് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കുന്നത്.
1: അപ്പൊ സെറോട്ടോണിൻ ആണ് ഈ പണി നമുക്ക് തരുന്നത്, ആ ഒരു ആഗ്രഹം നമ്മളിലേക്ക് അങ്ങോട്ട് എത്തിക്കുന്നത്.
0: ഓക്കെ, അത് ഈ മഴ സമയത്ത് മാത്രമുള്ളോ അതോ നമുക്ക് വേറെ ഏതെങ്കിലും അവസ്ഥയിലും അങ്ങനെ വരാറുണ്ടോ?
1: കൂടുതലും നമുക്ക് ആ ഒരു മഴ സമയത്തായിരിക്കും. കാര്യം നമ്മുടെ ആ ഒരു സൂര്യപ്രകാശം കുറയണു. അപ്പൊ അതിന്റെ ഒരു അളവ് കുറയുമ്പോ നമ്മുടെ ശരീരം ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് എനിക്ക് കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് തരും.
0: നമ്മളൊന്ന് എണീറ്റിരിക്കാനും ഒന്ന് ജാഗരൂകരായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സെറോട്ടോണിൻ അത് പറയുന്നത്.
1: അതെ അതെ,
0: നിങ്ങളുടെ എല്ലാവരിലെയും സെറോട്ടോണിൻ ഒന്ന് ഉണർന്നു എന്ന് വിചാരിക്കുന്നു. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണിത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. മഴയാണ്
1: അപ്പൊ വളരെ പതുക്കെ പോവുക. കാര്യം ട്രാഫിക് നല്ല ജാമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം കേട്ടുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് മഴയൊക്കെ ആസ്വദിച്ചു കൊണ്ട് പോവുക.
0: ഞങ്ങൾ ഇവിടെ പാട്ടും കൂട്ടും പിന്നെ ഒത്തിരി വർത്തമാനങ്ങളും അതിന്റെ ഇടയ്ക്ക് ഗെയിമുണ്ട്.
1: ഗെയിമുണ്ട്.
0: ഗെയിം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന നമ്പറുകൾ നമുക്ക് അങ്ങ് പറയാം. 0484-242-8101 എന്നുള്ളതാണ് നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ.
1: അതെ, ഇനി ലാൻഡിലേക്ക് വിളിക്കാൻ പറ്റണില്ല, നമ്മളോടൊരു മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്യണം എന്നാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ പറയാം. 9446411888 ആണ് കേട്ടോ
0: വാട്സപ്പ് നമ്പർ. അതല്ല, അത് നമ്മുടെ മൊബൈൽ നമ്പറാണ്, അതിപ്പോ നമുക്ക് യൂസിൽ ഇല്ല. നമ്മുടെ വാട്സപ്പ് നമ്പർ 8547341075 എന്നുള്ളതാണ്. 8547341075
1: മറക്കില്ല, മറക്കില്ല.
0: അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. പിന്നെ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെ, ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമും ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമും. അതിന്റെ ഐഡി കൂടെ പറഞ്ഞോളൂ.
1: നമ്മുടെ ഇൻസ്റ്റാ ഐഡി FM Rainbow Kochi 107.5 ആണ്. ഇനി
0: ഫേസ്ബുക്ക് ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5. അപ്പോ നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 0484-242-8101. അപ്പൊ കേട്ടുകൊണ്ടിരിക്കൂ, ശാലിനിക്കും രശ്മിക്കുമൊക്കെ
1: Rainbow FM 107.5.

0: വെൽക്കം ബാക്ക്. രണ്ട് പാട്ടുകളും നല്ല നല്ല പാട്ടുകൾക്ക് ശേഷം ദാ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്
1: ഓൺ ദി ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്കിലേക്ക്.
0: നിങ്ങളോടൊപ്പം ശാലിനി
1: ഉണ്ട്, ആർജെ രശ്മിയുണ്ട്.
0: അപ്പൊ നമ്മുടെ കൂട്ടില് എന്താണ്
1: ഇനി നമ്മുടെ കൂട്ടില് നമ്മൾ ഇന്നൊരു വലിയൊരു വിശേഷം പറയാൻ പോവാണ്. കാര്യം ഇന്നത്തെ സ്പെഷ്യാലിറ്റിയാണ്. ഇന്ന് രാവിലെ എല്ലാവരും ബ്രദേഴ്സിനെ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ചേട്ടന്മാരെയും അനിയന്മാരെയും ബ്രദർ ഉള്ളവർക്ക് എല്ലാവർക്കും ഇന്ന് ഹാപ്പി ബ്രദേഴ്സ് ഡേ സ്റ്റാറ്റസുകളായിരുന്നു.
0: അതെ അതെ, ഇന്ന് ബ്രദേഴ്സ്

0: നാഷണൽ ബ്രദേഴ്സ് ഡേ ആണ് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ചേട്ടനോ അനിയനോ ആരെയുണ്ടെങ്കിലും അവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് നിന്ന് നമുക്ക്
1: ഹാപ്പി ബ്രദേഴ്സ് ഡേ
0: പറയാം. എനിക്കൊരു അനിയനാണുള്ളത്. ഞാൻ കുഞ്ഞിലേ മുതല് ആളുടെ അടുത്ത് ഇതുവരെ വഴക്കിടേണ്ടി വന്നിട്ടേ ഇല്ല എനിക്ക്.
1: മാതൃകാ ചേച്ചി,
0: മാതൃകാ ചേച്ചി.
1: ഓ മൈ ഗോഡ്.
0: അതുകൊണ്ട് തന്നെ അവൻ ഇന്നും എന്നോട് എന്തൊരു സ്നേഹം അറിയോ?
1: ആ സ്നേഹം കണ്ടോ? എനിക്കൊരു അനിയത്തിയാണ്.
0: പലരും ആർഗ്യൂ ചെയ്യുന്നവർ ഉണ്ടാവും, പക്ഷെ എനിക്ക് എന്റെ ബ്രദറിനോട് ഇതുവരെ ആർഗ്യൂ ചെയ്യേണ്ടി വന്നിട്ട്.
1: ഞാനല്ലാതെ പിന്നെ ആര്?
0: അതെ.
1: അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഓർമ്മ വന്നു കേട്ടോ. എന്റെ ഒരു മാം, വളരെ ക്ലോസ് ആയിട്ടുള്ള എന്റെ ഒരു മാം ഉണ്ട്. അപ്പോ മാം ഒരു ദിവസം പറയാണ്, ഒരു ദിവസം മാം ഓഫീസിലിരിക്കുന്ന സമയത്ത് ഒരു കോള് വരിക, അത്ര തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ കോള് വരികയാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ചേച്ചിയും അനിയനും, അപ്പൊ മാമിന്റെ വീട്ടിലെ മക്കള് രണ്ടുപേരും വെക്കേഷന്റെ സമയത്ത് വീട്ടിലിരിക്കുകയാണ്. അവര് മാം ഓഫീസിലേക്ക് പോകുന്നു. അപ്പോ പോന്നു കഴിഞ്ഞപ്പോ ഓഫീസിലേക്ക് പോയി. അപ്പോ മോള് ഹൈസ്കൂളായി, മോൻ ഹൈസ്കൂളിലേക്ക് കടന്നു. അപ്പോ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ വീട്ടില് രണ്ടുപേരും കൂടെ കിടന്ന് അടിയാണ്. അപ്പൊ അവര് ചെന്ന് നോക്കിട്ട് സോൾവ് ആക്കാനായിട്ട് പറ്റണില്ല. അപ്പൊ അമ്മയെന്ന് വിളിച്ച് അറിയിച്ചതാണ്. അത് കഴിഞ്ഞ മാം വിളിച്ച് അത് സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തിനായിരുന്നു തല്ലു കൂടിയത് രണ്ടുപേരും?
0: തല്ലുകൂടാൻ എന്തെങ്കിലും കാരണം വേണം? ഇപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു.
1: എന്നാലും ചോദിച്ചു, ഒരു അമ്മയുടെ കടമയല്ലേ അത്. അപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതില് രസമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയത്. അതായത് രാവിലെ മാം പോയി കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും നല്ല ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു.
0: എന്നാലും ചിലപ്പോ ഒരു ഡിവിഷനില് ഒരെണ്ണം കൂടുതലായി പോയി കണ്ടോ?
1: അല്ല അല്ല, അതല്ല സംഭവിച്ചത്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാല് മോള് ചെന്ന് ചുമ്മാ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ഊണ് കഴിച്ചു കഴിഞ്ഞു, അപ്പൊ അതില് ഞാൻ എടുത്തത് നിന്റെ ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞു.
0: മതി,
1: പോരെ പോരെ
0: പോരെ, എല്ലാം തീരുമാനമായി,
1: എല്ലാം തീരുമാനമായി. അത് കഴിഞ്ഞ് പിന്നെ അടിയായി പിടിയായി. അങ്ങനെ സംഭവം വൈകിട്ടായപ്പോഴേക്ക് അവർ സോൾവ് ചെയ്തു, കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടി ഇരുന്നു. പക്ഷെ ആ കഥ എല്ലാവരും അറിഞ്ഞു.
0: ഈ വാഴ 2 എന്ന് പറയുന്ന സിനിമയില് സഹോദര ബന്ധം ഒരുപാട് കാണിക്കുന്നു.
1: അതെ അതെ അതെ അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോ ആലോചിക്കാം, ഞാനും എന്റെ സിസ്റ്ററും കൂടെ ഇപ്പൊ നമുക്ക് പണ്ട് ഗൾഫിൽ നിന്നൊക്കെ എല്ലാരും ചോക്ലേറ്റ്സ് കൊണ്ട് തരുമ്പോഴേ അത് അമ്മ കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും, ഇതെനിക്ക് ഇത് അനിയത്തിക്ക്. എന്നിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് പാക്കിംഗ് ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒന്നും കൂടെ നോക്കും, ആ അവക്ക് കൂടുതല് എനിക്ക് കുറവ്.
0: എന്റെ മക്കൾ എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ എപ്പോഴും ബാഗിച്ച് വെച്ചാലും അമ്മ അവനാണ് കൂടുതൽ വെച്ചത്.
1: അത് നമ്മള് പറയും, നമ്മള്
0: എത്ര ശരിയായിട്ട് വെച്ചാലും പറയും ഇല്ല അമ്മ അവന് കൂടുതൽ.
1: അമ്മയുടെ കണക്ക് കൂട്ടലോട് തെറ്റുവാണ് ചില സമയത്ത്.
0: അതും ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് പറയുന്നത് അവന് അമ്മ കൂടുതൽ സ്നേഹം കൊടുത്തു.
1: തീർച്ചയായിട്ടും,
0: ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല,
1: അങ്ങനൊന്നും ഇല്ല. പക്ഷെ എന്നാലും ചില സമയത്ത് അവർക്ക് അതങ്ങനെ ഫീൽ ചെയ്യും. ആ വഴക്ക് പറയണതിന്റെ കാഠിന്യം കൂടിയും കുറഞ്ഞിരിക്കുന്ന സമയത്ത് അതൊരു ഫീലിംഗ്സ് ആയിട്ട് അങ്ങനെ വരും.
0: അപ്പൊ ഇതുപോലുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വിഷ് ചെയ്യാനുള്ള ഒരു ദിവസമാണ് ഇന്ന്.
1: തീർച്ചയായിട്ടും
0: ബ്രദേഴ്സ് ഡേ ആണ്, അങ്ങനെ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഒരു ഡേ ആണ്. ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എന്തും
1: എത്ര തല്ലുകൂടി കഴിഞ്ഞാൽ ഇപ്പോ ആ ഒരു ബോണ്ടിംഗ് എന്ന് പറയുന്നത്,
0: ആ ബോണ്ടിങ് എന്നും നിലനിർത്തുക ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ പിറന്നവരല്ലേ.
1: അതെ അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് മാമിന്റെ ആ കഥ പറഞ്ഞ പോലെ കൊറേ നാൾ കഴിയുമ്പോ അവർക്ക് അത് ഓർത്ത് ചിരിക്കാനായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. ഇതിപ്പോ എനിക്ക് ഇത്രയും ടച്ചിങ് ആയിട്ട് തോന്നിയുണ്ട്. കാര്യം നമ്മൾ അതിൽ കൂടെ ആ ഫേസിൽ കൂടെ ഒക്കെ
0: പോയിട്ടുണ്ട്. അപ്പൊ മിക്കവരും ബ്രദറോ സിസ്റ്ററോ കസിൻ ബ്രദർ ആണെങ്കിൽ പോലും ഈ ഒരു,
1: അതെ അതെ അതെ അതെ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്, അവർ രണ്ടുപേരും കൂടെ ചേട്ടനും അനിയനും കൂടെ തല്ലു കൂടണം കണ്ട പിന്നെ ഇനി അവർ ജന്മത്ത് മിണ്ടില്ല എന്ന് തോന്നുന്നു അത്ര. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകും.
0: അപ്പൊ നമുക്ക് ഒരു മൂന്ന് പാട്ടുകൾ കേൾക്കാം. നമ്മളെ വിളിക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഇതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും നിങ്ങളുടെ ബ്രദേഴ്സിനോട് ഗ്രീറ്റിംഗ്സ് പറയണം, അതല്ലെങ്കിൽ ബ്രദറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിസ്റ്ററുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കഥകൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വിളിക്കാം
1: വിളിക്കാം. ഇനി ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലു കൂടിയിട്ട് ഇരുന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോ ഇത്രയും വേഗം കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങോട്ട് എടുത്തോളാം.
0: 0484-242-8101 എന്നുള്ളതാണ് നമ്പർ.
1: ഇനി അവർക്കൊരു മെസ്സേജ് ആണ് കൺവേ ചെയ്യേണ്ടത് എങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ പറയാം, 8547341075 ആണ് കേട്ടോ. അപ്പൊ ഇത്രയും വേഗം ഫോൺ എടുക്കുക, കോൾ ചെയ്യുക, മെസ്സേജുകൾ അയക്കുക കേട്ടോ.
0: നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കാം.
1: ഓക്കെ,
0: ഹലോ, നമസ്കാരം, ആരായിരുന്നു? ഹലോ,
2: കേൾക്കാമോ?
0: ആ കേൾക്കാം, പറഞ്ഞോളൂ.
2: എന്റെ പേര് അനിൽ.

0: എന്നാണ്, അനിൽകുമാർ.
1: അനിൽകുമാർ. ഓക്കെ, എവിടെ നിന്നാ
0: അതെ,
1: വിളിക്കണേ?
0: വിളിക്കണത് വരാപ്പുഴ ഭാഗത്തുനിന്നാ, പറവൂർ ഭാഗം,
1: വണ്ടി ഓടിക്കുകയാണോ?
0: എറണാകുളം. ഇല്ല ഇല്ല, ഞാൻ റേഡിയോന്റെ അടുത്തായിരുന്നു, അപ്പോ കുറച്ച് നീങ്ങിയതാ.
1: അതെ അല്ലേ, എന്താ ചെയ്യണേ അനിൽകുമാർ?
0: ഞാൻ സി എ കഴിഞ്ഞു.
1: സി എ കഴിഞ്ഞു? ഓ ഗ്രേറ്റ്. സി എ എന്ന് പറയുന്ന ഒരു വല്ലാത്ത കടമ്പയാണല്ലോ, അത് ഭയങ്കര കൺഗ്രാജുലേഷൻ കൊടുക്കും.
2: അതെ അതെ, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അല്ലേ. എന്താ കേട്ടില്ല?
0: ഒരു വർഷമായി കഴിഞ്ഞിട്ട്.
2: ഒരു വർഷമായി, ഗ്രേറ്റ്.
1: ഓക്കെ, ഇപ്പോ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ്ടോ?
0: ഇല്ല, പ്രാക്ടീസ് അല്ല, ഞാൻ എംപ്ലോയ്മെന്റ്
2: വർക്ക് ചെയ്യാണ് അല്ലേ.
0: ഞാനൊരു റേഡിയോ ഇപ്പോ ഒരു 4-5 ദിവസം ആയിട്ടുള്ളൂ, ഞാൻ ഇപ്പൊ സ്ഥിരം കേൾക്കാറുണ്ട്.
2: സ്ഥിരം കേൾക്കാറുണ്ട്, സന്തോഷം.
1: ഓൺ ദ ഗോ ആണോ കേൾക്കുന്നത്? അതോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേൾക്കാൻ പറ്റാറുണ്ടോ?
0: എപ്പോഴും കേൾക്കാൻ പറ്റാറില്ല, പക്ഷെ ഇങ്ങനെ വീക്കെൻഡ്സിലൊക്കെ കൂടുതലും കേൾക്കാറുണ്ട്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിലെ അച്ഛൻ അമ്മ അനിയത്തി.
2: എവിടേക്ക് പോയി
1: അനിയത്തിനെ? ഓക്കെ, അപ്പൊ അനിയത്തിനെ എന്തായാലും വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന്.
2: അപ്പൊ എനക്ക് അങ്ങോട്ട് വേഗം മാറിക്കോട്ടെ. എന്തിനായിരുന്നു പിണങ്ങിയത്?
0: അത് അവളുടെ കല്യാണം കഴിഞ്ഞു, അപ്പൊ വീട്ടിൽ നിന്ന് പോയതാണ്. പക്ഷെ അത് സങ്കടമുണ്ട്, അപ്പൊ അവളത് കേക്കണമെന്നുണ്ടാവില്ല, എന്നാലും അവള് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: തീർച്ചയായിട്ടും അവള് സന്തോഷമായിട്ട് ഇരിക്കണു ഉണ്ടാവും, തീർച്ചയായിട്ടും വരികയും ചെയ്യും കേട്ടോ അനിൽകുമാർ.
1: എവിടെയിരുന്നെങ്കിലും കേൾക്ക്. എന്താണ് സഹോദരിയുടെ പേര്?
0: രാധ.
1: രാധ, രാധ കേൾക്കണ്ടെങ്കിൽ ദേ അനിൽകുമാർ എല്ലാ സന്തോഷത്തോടുകൂടി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കണു അല്ലേ.
2: അപ്പൊ ഒരു മെസ്സേജും നമുക്ക് അയച്ചോളൂ, രാധയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ്. നമുക്കൊരു ടച്ചിങ് ആയിരുന്നു അനിൽകുമാർ. ശരിക്കും അനിൽകുമാറിന്റെ ഒരു കോള് പെട്ടെന്ന്. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. രാധ ഹാപ്പി ആയിട്ടിരിക്കണോന്ന് നമുക്ക് വിശ്വസിക്കാം.
1: അപ്പൊ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതല്ലേ. ഞങ്ങളിപ്പോ രണ്ട് പാട്ടിട്ട് തരാം.
2: ഓക്കെ അനിൽകുമാർ, താങ്ക് യു ഫോർ കോളിംഗ്.

0: നമ്മൾ രണ്ടു പാട്ടിന് ശേഷം വരാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ
1: ഒറ്റപ്പാട്ടിന്റെ ഗ്യാപ്പിൽ നമ്മൾ വേഗം തിരിച്ചെത്തി.
0: എന്താണ് കാരണം? നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് കുറച്ച് പേര് ഉണ്ട്
1: നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്. ദാ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്, ആരൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ.
0: ഹലോ,
1: നമസ്കാരം, ആരാണ്?
2: ഹലോ, ഞാൻ റോണിയാണ്.
1: കേക്കാം. റോണി, എവിടുന്ന വിളിക്കണേ?
2: ഞങ്ങള് കാക്കനാടി നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങള് ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് കൂടെ.
1: ഓ, അപ്പൊ സൺഡേ ഔട്ടിങ്ങിന് ഇറങ്ങിയതാല് എല്ലാരും കൂടെ.
2: അതെ അതെ അതെ.
0: എവിടുന്ന് ഇങ്ങോട്ടാ പോകുന്നത്?
2: ഞങ്ങളിപ്പോ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കാക്കനാടിലേക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുക. മാമലക്കണ്ടം വരെ പോയി, സ്റ്റേ എടുത്തു.
1: ആ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര?
2: യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പൊ വരുന്ന വഴിക്ക് നല്ല മഴയുണ്ട്.
1: ആ മഴയും ഒരു ഡ്രൈവും കൂടെ ആവുമ്പോ നല്ല രസമായിരിക്കും അല്ലേ?
2: ആ, അത് തന്നെ.
1: ബ്ലോക്ക് ഉണ്ടോ റോഡില്?
2: ബ്ലോക്ക് കുഴപ്പമില്ല, എന്നാലും അത്യാവശ്യം
1: ഉണ്ട്.
0: ഇപ്പൊ കാക്കനാട് എത്തിയോ?
2: ഇല്ല, ഞങ്ങള് പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
1: റോണി എന്താ ചെയ്യണേ?
2: ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു.
1: ആഹാ, എവിടെ? കാക്കനാട് തന്നെയാണ് വർക്ക് ചെയ്യണേ?
2: അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. പിന്നെ കൂടെ കാക്കനാട് വർക്ക് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ എല്ലാരും കുറച്ചുപേരെ.
0: എത്ര പേരുണ്ട് നിങ്ങളെ ഗ്രൂപ്പ്?
2: ഓസ്ട്രേലിയക്കാരുണ്ട്. ഓസ്ട്രേലിയക്കാരുടെ ചെലവാണ്.
1: ഓ ഗ്രേറ്റ്. ഓസ്ട്രേലിയ വന്നതിന്റെ ചെലവാണോ?
2: സംസാരിക്കാനുണ്ട്. അമ്മയാ പേര്?
1: അമ്മയ. ഹായ് അമ്മയ.
3: ഹായ്,
1: ഹായ്, ഹൗ ആർ യു?
3: സോറി,
0: പാർഡൺ. ഫൈൻ, വി ആർ ഫൈൻ.
1: സോ ഹൗ ഇസ് ലൈഫ്? ലൈഫ് ഇൻ ഓസ്ട്രേലിയ?
3: ലൈഫ് അടിപൊളിയാണ്. ഇവരുടെ കൂടെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു എക്സ്എംപ്ലോയി ആണ്, അപ്പൊ ഞാൻ ഇവരുടെ കാണാൻ വന്നതാണ് വെക്കേഷൻ വന്നിട്ട്.
1: ഓ,
0: അപ്പൊ മാമലക്കണ്ടം വരെയുള്ള മൊത്തം ചെലവ് അമ്മയുടെ വകയാണ്.
1: അമ്മയുടെ ഹൃദയത്തിൽ ഒരു വേദന.
2: ആക്ച്വലി ഞങ്ങളെല്ലാരും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്.
1: അവിടുന്ന് പ്ലേസ്മെന്റ് ആയി പോകുന്നതാണോ എല്ലാവരും?
2: അതെ അതെ.
1: ഓ, അപ്പൊ ആ ഒരു ബോണ്ടിങ് നല്ല സ്ട്രോങ് ആയിരിക്കും അല്ലേ?
0: ഇപ്പം എന്ന് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത അറിയാമോ? അതെ,
1: അമ്മയ്ക്ക് ബ്രദർ ഉണ്ടോ?
2: എന്തോ
1: ബ്രദർ അല്ല, ചുറ്റും ഒരുപാട് ബ്രദേഴ്സിന്റെ കൂടെ അല്ലേ ഇപ്പോ? അതാണ്.
0: ഓക്കെ, അപ്പം ഇതില് ബ്രദേഴ്സിനോട് കൺവേ ചെയ്യാൻ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? അതെങ്കിൽ സിസ്റ്റേഴ്സിനോട് കൺവേ ചെയ്യാൻ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ?
1: റോണിക്ക് ബ്രദർ ഉണ്ട്, എന്നിട്ടാണ് മിണ്ടാതിരിക്കണേ അവിടെ.
0: അതാരാ ഇപ്പൊ സംസാരിച്ചത്?
1: ഒരശരീരി.
2: ഡിയോൺ.
0: ഓക്കെ,
1: ആ ശരീരി ഡിയോണിന്റെ ആയിരുന്നു അല്ലേ? ഡിയോൺ എന്ത് ചെയ്യണം?
0: ഡ്രൈവ് ചെയ്യുന്നു പറഞ്ഞില്ലേ?
1: അതല്ല, വർക്ക്
0: ഇപ്പൊ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്.
2: ഡ്രൈവ് ചെയ്യുന്നു. അല്ലാണ്ട് ഞാൻ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യാം, ബാംഗ്ലൂരിൽ.
1: ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കൂടിയിരിക്കുകയാണ് അല്ലെ? മാമലക്കണ്ടത്തേക്ക്
0: പോകുന്നുണ്ട്, ഓസ്ട്രേലിയ എന്നുണ്ട്, ബാക്കി എത്ര
1: ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്? ഇന്ത്യയും ഓസ്ട്രേലിയയും. ഓക്കെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ അമ്മയ്യ. ആക്ച്വലി നമ്മളിങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ

0: കാംഗ്രൂസ് അതിലെ റോഡിൽ കൂടെ ഒക്കെ പോണ കാണാം. ശരിക്കും അങ്ങനെ തന്നെയാണോ?
1: ശരിക്കും അങ്ങനെ തന്നെയാണ്.
0: കറക്റ്റ് ഏറിയെന്ന് ആ ചോദ്യം വീണ്ടും വന്നു.
2: ഇത് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും
0: ആയിരിക്കും.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു യാത്ര ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഞങ്ങള് ബ്രദേഴ്സ് ഡേ ആയിട്ട് രണ്ട് പാട്ടുകൾ ഇടുന്നുണ്ട്. ഇതുപോലെ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ.
0: അമ്മയുടെ എല്ലാ ബ്രദേഴ്സിനും വേണ്ടിയിട്ടും, പിന്നെ ആരായിരുന്നു ഡിയോൺ ബ്രദർ ഉണ്ടോ? സിസ്റ്ററാ ഉള്ളത്.
2: സിസ്റ്റേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പാട്ട് ഇടുന്നു.
0: അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടി കേട്ടോ.
3: ഓക്കെ,
0: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ ബൈ.

0: വെൽക്കം ബാക്ക്. ഇത് ഓൺ ദ ഗോ OTG എന്ന പ്രോഗ്രാമാണ്.
1: മഴയും സംഗീതവും ഇവിടെ ഇങ്ങനെ
0: ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.
1: അതെ അതെ അതെ. അതിന്റെ ഇടയില്
0: ഇനി ആ മഴയുടെ ഒരു കുളിർമയൊക്കെ ആയിട്ട് ഇങ്ങനെ.
1: അതെ അതെ, മഴയുടെ ആംബിയൻസ് ഞാൻ ഇങ്ങനെ പോന്നിട്ടില്ല.
0: ഞാനാണെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇത്തിരി എനർജി ആയിട്ടിരിക്കുകയാണ്.
1: അതെ അതെ അതെ, ഞാനും കാപ്പിയൊക്കെ കുടിച്ചു, പക്ഷെ എന്നാലും ആ മഴയുടെ ഒരു ഭംഗി.
0: അതെ, അപ്പൊ നമ്മളുടെ ടോക്ക് ഇന്ന് ബ്രദേഴ്സ് ഡേ
1: ആണ് അല്ലെ. അപ്പോ ഒരുപാട്
0: അവരോട് ഐ ലവ് യു പറയാനുള്ള ഒരു ദിവസമാണ് നമ്മുടെ ബ്രദേഴ്സ്.
1: ഐ ലവ് യു
0: ഒക്കെ പറയാലോ, നമ്മുടെ കസിൻ സഹോദരങ്ങളായോട്ടെ, കസിൻ സിസ്റ്റേഴ്സ് ആവട്ടെ,
1: ആയിക്കോട്ടെ,
0: അവരോടൊക്കെ പറയാം.
1: ഓക്കെ,
0: അപ്പൊ നമ്മളോട് അത് പറയാൻ വേണ്ടിട്ട് ഒരാള് ലൈനിലുണ്ട്.
1: ആരാണത്?
0: നമുക്ക് കേൾക്കാം അല്ലേ.
1: കേൾക്കാം.
0: ഹലോ
2: ഹലോ,
1: ഇത് ആരാണത്?
0: ഗുഡ് ഈവനിങ്. ആരാണ്?
2: ഗുഡ് ഈവനിങ്. എന്റെ പേര് തൻസില.
1: തൻസില,
2: ഞാൻ ഫോട്ടോ ചെയ്യുന്നതാണ്.
1: എന്താ ചെയ്യണ്ടേ തൻസില?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്.
1: ഹൗസ് വൈഫ് ആണ്.
2: മക്കളാണ്.
1: ആഹാ, തൻസിലക്ക് ബ്രദേഴ്സ് ഉണ്ടോ? ഒരാളുണ്ട്. എന്താ
0: പറയുമ്പോ തന്നെ സന്തോഷം
1: ഉണ്ട്. ഉണ്ട് അല്ലേ,
2: ഭയങ്കര
1: സന്തോഷം.
0: അപ്പൊ കൂടെ
2: അവന് ഇപ്പൊ എന്റെ കൂടെ ഇല്ല, അവൻ വേറെയാണ് താമസിക്കുന്നത്.
0: ഓക്കെ,
1: എന്താ ബ്രദറിന്റെ പേര്?
2: സുൽഫിക്കർ എന്നാണ് അവന്റെ പേര്.
0: സുൽഫിക്കർ. ഓക്കെ, സുൽഫിക്കർ ഇത് കേക്കണ്ടോ?
2: അറിയില്ല, ഞാന് ഒരു പക്ഷെ അവനക്ക് ഇതൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും കൊടുക്കാൻ പോണത്.
1: ഓ ഗ്രേറ്റ്. എന്താ സുൽഫിക്കർ ചെയ്യണേ?
2: അവന് മറ്റേ ഹാവൽസിന്റെ ഒക്കെ ടെക്നിക്കൽ ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: തൻസില വർക്ക് ചെയ്യണ്ട?
1: ഇല്ല, ഹോംമേക്കറാണ്.
2: ഞാൻ ഹോംമേക്കറാണ്. എന്നാലും ഞാൻ വീട്ടിലിരുന്ന് കൊണ്ട് അത്യാവശ്യം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും.
1: ഓ, എന്തൊക്കെയാ ചെയ്യണേ? നമുക്ക് അതൊരു ഇൻസ്പിറേഷൻ ആണ് കേൾക്കുമ്പോ.
2: അതെ അതെ, ഓഫ് കോഴ്സ്. ഞാൻ തയ്ക്കും സ്വന്തം ഡ്രസ്സുകള്, ഇങ്ങനെ ഫാമിലിയിലൊക്കെ തയ്ച്ചു കൊടുക്കും.
1: അപ്പൊ വലിയൊരു എന്റർപ്രണർ ആണ്.
0: ഇപ്പോ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല പ്രൈസ് ആണ് പുറത്ത്. അത് സ്വയം ചെയ്യാൻ കഴിയാന്ന് പറയുമ്പോ അത് നല്ലൊരു കാര്യമാണ്.
1: അതും വീട്ടിൽ എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇൻകം വരണോ അല്ലെ? അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ തൻസില?
2: അതിനേക്കാളും വലിയൊരു കാര്യം ഞാൻ യൂട്യൂബ് വഴിയാ പഠിച്ചത്.
0: പുറത്തുപോയി പഠിക്കേണ്ടി വന്നില്ല, യൂട്യൂബ് വഴി പഠിച്ചു.
1: മിടുക്കി
2: എന്നെ പോലെ പുറത്തുപോയി പഠിക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് ഇപ്പൊ ഉള്ളത്.
1: ആണ് തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്നൊരു ഏർണിങ്സ് ഉണ്ടാക്കണമെന്ന് പറയുന്നതും ഒരുപാട് സന്തോഷമുള്ള കാര്യാട്ടോ. കാര്യം നമുക്കിപ്പോ പലപ്പോഴും ഇപ്പോ ഡ്രസ് എടുത്ത് കഴിയുമ്പോ ചുരിദാറുകളൊക്കെ എടുക്കാൻ ഇപ്പൊ ഒന്നും മടിയാ, സ്റ്റിച്ചിങ് ചാർജ് ആലോചിച്ച് കഴിയുമ്പോ.
0: അതെ, നമ്മള് മിക്കപ്പോഴും റെഡിമെയ്ഡ് ആണ് ഇപ്പൊ.
1: അതെ, പ്രിഫർ ചെയ്യണത്. അപ്പൊ ആ സ്റ്റിച്ചിങ് ചാർജ് ആലോചിക്കുമ്പോ അയ്യോ വേണോ വേണ്ടയോ ഒന്നൊന്ന് പത്രാശ ആലോചിക്കും.
0: എല്ലാത്തരം ഡ്രസ്സുകളും തയ്ക്കോ? അപ്പം
2: ഞാൻ കുറച്ച് മോഡൽസ് ഒക്കെ ഞാൻ തയ്ക്കും, കിഡ്സ് വെയർ. പിന്നെ എനിക്ക് കുറച്ച് പ്ലസ് സൈസ് ആയതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സുകൾ ഞാൻ തയ്ച്ചിടും.
1: അത് തൻസില അത്രയും പാഷനേറ്റ് ആയിട്ട് അത് ചെയ്യണത്, അതുകൊണ്ടാണ് അല്ലെ യൂട്യൂബ് നോക്കി പഠിക്കാനും ആ ഒരു ശ്രമം ഉണ്ടായത്.
2: അതെ അതെ, ഓഫ് കോഴ്സ്, അതുകൊണ്ട്.
1: അപ്പൊ ഈ സുൽഫിക്കർ ആയിട്ടുള്ള മെമ്മറീസ് ഒന്ന് പറയാമോ? ചെറുപ്പത്തിൽ നിങ്ങൾ തല്ലുകൂടിയിട്ടുണ്ടോ?
2: തല്ല് കൂടിയിട്ടുണ്ടോന്ന് വെച്ചാല് എത്ര നേരം നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ടു.
1: ഓക്കെ, അതിലെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ?
2: ഒരു ദിവസം എന്റെ ഉമ്മ ജോലിക്ക് പോയേക്കുവായിരുന്നു. ഞാനും അവനും കൂടി ഇതേപോലെ തല്ല് പിടിച്ചിട്ട് പിന്നെ ഞാൻ കാണുന്നത് വലിയക്കാട് ഒരു മുട്ടം വടിയിട്ടുണ്ട് എന്റെ പുറകെ ഓടി വന്ന എന്റെ കൂടപ്പുറത്തിന്.
0: തല്ല് കിട്ടിയോ? തല്ല് കിട്ടിയോ? എന്നിട്ട്
2: കിട്ടി. എന്നാ വീടിന് ചുറ്റും ഓടിച്ചിട്ട് ഒരെണ്ണം കിട്ടുകയും ചെയ്ത് ഞാൻ അത് തെറി വാതിലടക്കുകയും ചെയ്തു.
1: സുൽഫിക്കർ ചേട്ടനാണോ അനിയനാണോ?
2: എന്റെ ഇളയതാണ്.
1: ഇളയതാണോ? അപ്പൊ കുഴപ്പമില്ല.
0: എന്നാലും വടിവെച്ചിട്ടുള്ള അടി കൊള്ളുന്നതും ആവാന്ന് പറയില്ല.
1: അത് പറയില്ല ഞാൻ. എന്നാലും നേരത്തെ നമ്മള് മായാ മാമിന്റെ കഥ പറഞ്ഞ പോലെ കുക്കും സുട്ടും ഒരു ചെമ്മീന് വേണ്ടിയായിരുന്നു ഒരു തല്ലുകൂടിയത്.
0: ഇത് ശരിക്കും എന്തിനു വേണ്ടി ആയിരുന്നു തല്ലു പിടിച്ചത്?
2: സംഭവങ്ങളൊക്കെ സാരമായിരിക്കും, അതൊന്നും എനിക്ക് ഓർമ്മയില്ല.
1: അതാണ്
2: ഓർമ്മ ഉള്ള ഒരു വലിയ കാര്യം എന്താണെന്നറിയാമോ? എന്റെ കല്യാണം വരെ ഞാനും അവനും ഒരുപാട് തല്ലുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ശത്രുതയാണ്, കാണുന്നതുപോലെ ഞങ്ങൾക്ക് ദേഷ്യമായിരുന്നു, അങ്ങനെയുള്ള ശത്രുവായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ ഒരാഴ്ചയോളം എന്റെ ആങ്ങളെ എന്റെ വീട്ടിൽ കയറിയില്ല എന്നുള്ളതാ സത്യം.

0: അല്ലെ,
1: രണ്ടു
0: വിഷമം
1: മണിയോട്
0: കാരണം
1: ശേഷം.
0: അല്ലേ?
1: അതെ,
0: ശരിക്കും. അപ്പൊ സുൽഫിക്കർ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അതിന്ന് മനസ്സിലായില്ലേ?
1: അതറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. അവനെ അത്രയും മിസ് ചെയ്തിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോ.
0: ഇതിപ്പോ ഓരോ സഹോദരിമാരും ഫേസ്
1: അറിയാതെ.
0: ചെയ്യുന്നതാണ്. അതെ അതെ അതെ അതെ. ഇത് നമുക്കൊരു സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് എല്ലാവരുടെയും ഹൃദയത്തിൽ ടച്ച് ചെയ്തു എന്നുള്ളതാ അല്ലേ? ഏ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തൻസില വിവാഹം കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് എങ്ങനെയായിരുന്നു സുൽഫിക്കർ? അന്ന് കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നോ?
1: അയ്യോ, എന്റെ വീഡിയോ റെക്കോർഡിംഗിൽ അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ
0: എത്ര വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്?
1: എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 16-ാമത്തെ വർഷം.
0: 16-ാമത്തെ വർഷം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇനി ആ ബോണ്ടിങ് നിലനിൽക്കട്ടെ.
2: അതെ,
0: സുൽഫിക്കറിന്റെ ഒരു സർപ്രൈസ് അത് പൂർണ്ണമായെന്ന് വിചാരിക്കുന്നു.
2: അതെ, തൻസിലയും സുൽഫിക്കറും അത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു എന്നുള്ളത് വിവാഹം കഴിയേണ്ടി വന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്.
0: ഓക്കെ, ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചല്ലോ കേട്ടോ.
2: ഓക്കെ, താങ്ക്സ് അല്ല, ബൈ
1: ബൈ.
2: അപ്പോ ഇതേപോലെയുള്ള വിശേഷങ്ങള് എല്ലാ വീടുകളിലും ഉണ്ടാവും പറയാനായിട്ട് അല്ലെ? അപ്പോ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒന്ന് ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യാം, 0484-242-8101 ആണ്. ഇനി വാട്സപ്പിലെ മെസ്സേജുകളായിട്ടാണെങ്കിൽ മെസ്സേജ് ആയിട്ടും അയക്കാം, 8547-341075 ആണ് നമ്മുടെ നമ്പർ.
0: നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസും ഉണ്ട്, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം. നമ്മൾ അതിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരൊക്കെ
2: വന്നിട്ട്.
0: നിങ്ങൾക്ക് ലൈക്ക് ചെയ്തിട്ട് അതിലും കമന്റ് ഇടാം,
2: തൊട്ട് താഴെയായിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിലും ആവാം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോ ഒരു സില്ലി കാര്യത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ തല്ലുകൂടിയത്, ചിലപ്പോൾ അതൊരു വലിയ വഴക്കായിട്ട് മാറിയിട്ടുണ്ടാവാം അല്ലെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം. അപ്പൊ അതൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ദിവസമാണ്
0: ബ്രദേഴ്സ് ഡേ ആണ്.
2: അല്ലെങ്കിൽ സഹോദരന്മാരെ പോലെ കാണുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൊളീഗ് ആയിരിക്കാം, നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, പെട്ടെന്ന് അവിടെ നമുക്കൊരു ബ്രദർലി ഫീലിംഗ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വഴക്കിട്ട് പോയിട്ടുണ്ടോ, ഇനി അല്ല വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിലും വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ.
0: 0484-242-8103 അതാണ് നമ്പർ.

0: എനിക്കിതാ നിലയ്ക്കാത്ത പ്രവാഹമാണ് കോളുകളുടെ. സഹോദരന്മാരെ കുറിച്ച് പറയാൻ ഒത്തിരി പേര് റെഡി ആണ്.
1: നമുക്ക് ഗെയിം തുടങ്ങാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. കാര്യം ആ ഒരു സഹോദരന്മാരെ കുറിച്ച് പറയാനായിട്ട് 100 നാവുമായിട്ട് വിളിക്കുകയാണ് എല്ലാവരും.
0: അപ്പൊ നമുക്ക് നോക്കാം ആരാ വിളിക്കുന്നതെന്ന്.
1: ഹലോ നമസ്കാരം, ഇത് ആരാണിത്?
2: ഹലോ, രമ ഉണ്ണിയാണ് വിളിക്കുന്നത്. കോതമംഗലം തൃക്കാരിയൂരിന്നാണ്.
1: തൃക്കാരിയൂരിന്നാണ് വിളിക്കണേ അല്ലെ. എന്ത് ചെയ്യണു രമ?
2: ഞാൻ ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെയാള്ളേ?
2: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
1: ആഹാ, സഹോദരന്മാരുണ്ടോ രമയ്ക്ക്?
2: സഹോദരന്മാരില്ല, സഹോദര തുല്യനായ ഒരു ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് പറഞ്ഞത്.
1: ഓ ഗ്രേറ്റ്.
2: വൈഫിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്.
1: ഓ, അപ്പൊ കറക്റ്റ് ദിവസം തന്നെ കിട്ടിയില്ലേ?
2: അതെ, ഞങ്ങളപ്പൊ അതിന് ആഘോഷിക്കാനായിട്ട് പോവാണ്.
1: ആഹാ, ഇന്ന് എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി അവരുടെ?
2: അവരുടെ വെഡിങ് അതെനിക്ക് കൃത്യമായിട്ട് 35-ാം തോന്നുന്നു.
1: 35-ാണ്. എന്താണ് ആ കപ്പിൾസിന്റെ പേര്?
0: അവരുടെ പേര് പറയൂ.
2: പോൾ ആൻഡ് ജിനി.
1: പോൾ ആൻഡ് ജിനി. 35-ാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന
0: പോൾ ആൻഡ് റെയിൻബോയുടെ ഒരു ആശംസയും കൂടെ അവർക്ക് പറയാണ്.
2: ഒരു നല്ല പാട്ടും വേണേ.
1: തീർച്ചയായിട്ടും.
0: ഏതെങ്കിലും പാട്ട് സജഷൻ ഉണ്ടോ?
2: പാട്ട് ഏതെങ്കിലും ഒരു ഫാസ്റ്റ് നമ്പർ വെച്ചോളൂ, എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പം
1: കിട്ടണില്ല അല്ലേ.
2: ഓക്കെ
1: ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണോ ഇപ്പൊ?
2: അവരുടെ വീട്ടിലല്ല, ഞങ്ങള് വെളിയിലാ പോകുന്നത്.
1: ആഹാ,
2: കഴിക്കാനായിട്ട് പോകും.
1: ഓ അത് ശരി. അപ്പൊ ഇന്ന് നല്ലൊരു ഔട്ടിംഗ് ആണ് അല്ലേ.
2: അതെ.
1: മഴയുണ്ടോ അവിടെ തൃക്കാരിയൂര്?
2: മഴയുണ്ട്, മഴയാണ്.
1: ആഹാഹാ.
0: ഡ്രൈവ് ചെയ്യാണോ ഇപ്പൊ?
2: ഡ്രൈവ് ചെയ്യുന്ന എന്റെ ഹസ്ബൻഡാണ്.
0: ആരാണ്? പേരെന്താ?
2: അദ്ദേഹവും എന്റെ അനിയത്തിയും റേഡിയോക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
1: അത് ശരി. തൃക്കാരിയൂർ എന്ന് പറയുമ്പോ എനിക്ക് അവിടെ ഒരാളെ അറിയാം, ഒരു വിനോദ് ചേട്ടൻ എനിക്കറിയാം. ഒരു വിനോദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനയുടെ ഒരു സാരഥിയാണ് അദ്ദേഹം.
3: ഞങ്ങളറിയാം. പുള്ളി മറ്റേ ഇപ്പൊ ആനയുടെ പേര്
1: കാളിദാസന്റെ കൂടെയാണ്. ഇപ്പോ
3: ആയിരുന്നു,
1: ഇപ്പൊ കാളിദാസന്റെ കൂടെയാണ്.
3: പിന്നെ ഞങ്ങള് അടുത്ത പുള്ളിയുടെ ഫാദറെ മരിച്ചപ്പോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു.
1: അത് ശരി, അത് ശരി. എനിക്ക് പെട്ടെന്ന് തൃക്കാരിയൂർ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വിനോദായിട്ട് ഇങ്ങനെ ഓർമ്മ വന്നു.
0: പേര് പറഞ്ഞില്ല ഹസ്ബൻഡിന്റെ പേര്?
3: എന്റെ പേര് ഉണ്ണി.
1: ഉണ്ണി.
3: അതെ, പുള്ളിക്ക് അറിയാൻ പറഞ്ഞ.
1: അതെ അല്ലേ.
3: അതെ.
1: എങ്ങനെ
3: പരിചയം വിനോദായിട്ട്?
1: വിനോദ് ചേട്ടൻ ഞങ്ങളുടെ അവിടെ നാട്ടില് ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. രാജശേഖരൻ ആനയുടെ കൂടെ ഉണ്ടായിരുന്നു.
0: ആനപ്രേമിയായിട്ടുള്ള ശാലിനിക്ക് ആനകളുടെ സാരഥികളെ എല്ലാവരും അറിയാം.
1: അങ്ങനെയല്ല, എന്റെ മോൻ വളരെ വലിയൊരു പ്രേമിയാണ്, അങ്ങനെയാണ് ഞാൻ ആനകളെ പഠിച്ചു തുടങ്ങിയത്.
3: എന്റെ ഒരു കസിൻ ആനപ്രേമി, ആനപ്പിണ്ടം കണ്ട പുള്ളി പറയുന്നത്.
1: അതെ അതെ.
0: ഓക്കെ. അപ്പോ
2: രണ്ടുമൂന്ന് പേർക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. സ്കിനിക്കും ബോളിനും ഫസ്റ്റ്.
1: ആ, ഉണ്ണിച്ചേട്ടനും രമചേച്ചിക്കും ഫസ്റ്റ് ഡെഡിക്കേഷൻ. പിന്നെ
0: ജിനി.
1: ജിനിയാണോ ജീനിയാണോ?
2: ജിനി.
1: ജിനി. ഓക്കെ. പിന്നെ ആർക്കൊക്കെയാ?
2: എന്റെ അനിയത്തിക്കും.
1: അനീത്തിയുടെ പേരെന്താ? അനീത്തിയുടെ പേരെന്താ?
2: അനീത്തിയുടെ പേര് ലത.
1: ലത. ഓക്കെ. മക്കളുടെ പേര് പറഞ്ഞോളൂ.

0: എന്റെ പേര് മൂത്തയാളാത്തിൽ ഇളയാളാക്കിൽ. മൂത്തയാളുടെ ഭാര്യ സംഗീത, ഇളയാളുടെ അഞ്ജു.
1: അവരൊക്കെ കൂടെ ഉണ്ടോ അല്ലെ പുറത്താണോ?
0: ഇല്ല, അവര് വെളിയിലാണ്, ജോലിയായിട്ട് വെളിയിലാണ്.
1: വെളിയിലാണ്, ഓക്കെ ഓക്കെ.
0: മൂത്തയാള് പാരീസിലാണ്, ഇളയാള് ഓസ്ട്രേലിയയാണ്.
1: ആഹാഹാ, അത് ശരി. അപ്പൊ പോവാറുണ്ടോ ഇടയ്ക്ക് ഓസ്ട്രേലിയയിലേക്കും പാരീസിലേക്കൊക്കെ പോവാറുണ്ടോ വെക്കേഷൻസിനൊക്കെ?
0: പോണം.
1: അപ്പൊ എത്രയും വേഗം പോയിട്ട് വരും, നമുക്ക് അത്രയും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരാനായിട്ട്.
2: ഓക്കെ, അപ്പം നല്ലൊരു യാത്രയും നല്ലൊരു ഭക്ഷണമൊക്കെ കിട്ടട്ടെ,
1: അവര് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ ഈ ഒരു ദിവസം തന്നെ വിളിച്ച് കിട്ടി, അതും ഒരു സന്തോഷം അല്ലേ? ഒരു സഹോദര തുല്യനായ
2: 35-ാമത്തെ വിവാഹ വാർഷികമാണെന്ന് പറഞ്ഞു.
1: സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 35 ലോങ് ഇയേഴ്സ്.
2: അതിനൊരു കൈയുടി കൊടുക്കണം അല്ലേ?
1: തീർച്ചയായിട്ടും. എന്താ
0: പേര് കിട്ടിയില്ല?
2: ഞങ്ങള് രണ്ടുപേരുണ്ട്. എന്റെ പേര് രശ്മി.
1: എന്റെ പേര് ശാലിനി. താങ്ക് യു.
2: ശാലിനിയുടെ പേരാണോ നല്ല എന്ന് പറഞ്ഞത്?
1: രണ്ടും നല്ലതാണ്, അതാണ് അതാണ്.
2: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം. ഞങ്ങൾ പാട്ട് വെക്കാം കേട്ടോ.
1: അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ രമ ചേച്ചി. ഓക്കെ.
2: ഉണ്ണിക്കും രമയ്ക്കും നല്ലൊരു യാത്ര
1: നല്ലൊരു ഡിന്നറും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: കൂടെയുള്ളത് ആർജെ രശ്മി, ആർജെ ശാലിനി. ഇപ്പോ നമ്മുടെ കൂടെ വേറൊരാൾ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നൊരു കോളാണ് അല്ലേ?
0: അതെ അതെ, നമുക്കൊന്ന് കേൾക്കാം അല്ലേ. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണത്?
2: നമസ്കാരം,
1: അതുല്യ. അതുല്യ എന്താ ചെയ്യണേ? റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇനി രണ്ടു ദിവസം കൂടെ. ഏതായിരുന്നു സബ്ജക്ട് എടുത്തത്? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഓ ഗ്രേറ്റ്. ഇനി എന്താണ് അടുത്ത പരിപാടി? ഏത് സബ്ജക്ട് എടുത്താ മുന്നിലേക്ക് പോണേ? അത് ശരി, നമ്മുടെ താല്പര്യത്തിന് ഏതാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഫാഷൻ ഡിസൈനിങ് ആണോ ഹോട്ടൽ മാനേജ്മെന്റ് ആണോ? ഇഷ്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് അങ്ങോട്ട് പോവാ അല്ലേ.
0: കുക്കിംഗ് ഒക്കെ ചെയ്യോ വീട്ടില്?
1: അത് കുഴപ്പമില്ല, സ്വാഭാവികം. ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കി?
0: എന്തും ചെയ്ത് ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് പറയാം. ട്രൈ ചെയ്തോണ്ടേ ഇരിക്കൂ.
1: എപ്പോഴെങ്കിലും ശരിയാ, തീർച്ചയായിട്ടും. അതാണ് പ്രതീക്ഷ.
0: എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ തെരഞ്ഞെടുത്ത് അത് ആ വേയിലേക്ക് പോവാ.
1: ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ് അതിലേക്ക്? മസാല ദോശ. അപ്പൊ മസാല ദോശ ഉണ്ടാക്കാൻ പഠിച്ചോ? ദോശമാവ് അരയ്ക്കാൻ പഠിച്ചോ? അറിയാം. ഓക്കെ, മാവ് ഉണ്ടാക്കാൻ അറിയാം അല്ലേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു.
0: ഇനി മസാല, ഉരുളക്കിഴങ്ങുള്ള മസാല ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തോരം ക്ലാസ്സുകളുള്ള
1: പോലെ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: അനീതി.
0: ഇന്ന് സിസ്റ്റേഴ്സ് ഡേ പറയാനാണോ വിളിച്ചത്? എന്തെങ്കിലും അതോ ബ്രദറിനെ കുറിച്ച് പറയാനാണോ?
1: രണ്ടുപേരുണ്ട്. ആഹാ, ബ്രദറിന്റെ പേരെന്താ? അമ്മാവന്റെ മോനായിട്ടാണ് കൂടുതൽ പോണ്ട്. എന്ത് ചെയ്യണു? അമ്മാവന്റെ മകന്റെ പേരും ആളെന്താ ചെയ്യണേ?
2: അവര് ഒന്നും ചെയ്യണ, പഠിക്കാണ്.
1: ഇനി 9-ലേക്ക്. ആ, അപ്പൊ നല്ല രസായിരിക്കും അല്ലേ നിങ്ങളെല്ലാരും കൂടെ കൂടി കഴിയുമ്പോ.
0: പേര് പറഞ്ഞില്ലല്ലോ.
2: പേര്
1: യവനവ് യാദവ്. ഓ, അടിപൊളി പേരാണ് അല്ലേ. ട്വിൻസ് ആണ്, അത് ശരി.
0: യവനവ് ഓരോ പേരും, യാദവ് അടുത്താളുടെ
1: പേര്. യവനവ് യാദവ്. അച്ചുകിച്ചു. ആ, അതാണ് സൗകര്യം.
0: നമുക്ക്
1: ഞങ്ങളും അച്ചുകിച്ചു ഞങ്ങള് വിളിക്കും. ആ, യവനവ് യാദവ്, കുഴപ്പമില്ല.
0: അവര് തമ്മില് ഡിഫറൻസ് ഉണ്ടോ ട്വിൻസ് ആയതുകൊണ്ട്?
1: നിങ്ങക്ക് മാറിപ്പോവായിരുന്നോ? പഠിച്ചു. ഓ, അത് ശരി. ഒരു ഫിലിമിലെ സലീം കുമാർ ചെയ്യണല്ലോ, ഈ മറുകുള്ള ആള് അച്ചു, മറുകില്ലാത്തത് കിച്ചു.
2: ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേരാവുമ്പോ
1: വേഗം മനസ്സിലാവും. ഓക്കെ ഓക്കെ. എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അപ്പു അച്ചു. അപ്പൊ എനിക്കിപ്പോഴും അറിയില്ല അവര് രണ്ടുപേരിൽ ആരാ അപ്പു ആരാ അച്ചു. അപ്പൊ എന്തായാലും അപ്പു അച്ചു തന്നെ ഉണ്ടെന്ന് ഒറ്റയടിക്ക് അങ്ങനെ ഞാൻ പറയും.
0: എനിക്ക് ഫ്രറ്റേണൽ ട്വിൻസ് ആണ്. അവര് രണ്ടുപേരും ആദ്യം മുതലേ തിരിച്ചറിയാം, കാരണം ആണും പെണ്ണിന്റെ വ്യത്യാസമുണ്ട്.
1: അതുകൊണ്ട് കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഇല്ല.
0: ഓക്കെ, വീട്ടിലുള്ള സിസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലല്ലോ.
1: അപർണ. അപർണ എന്താ വീട്ടില് വിളിക്കുന്നത്?

0: കുഞ്ഞാറ്റുല്യന
1: എന്താ വേറെ എന്തെങ്കിലും നിക്നെയിം ഉണ്ടോ?
2: കുഞ്ഞാറ്റ അച്ചു കിച്ചു.
1: അച്ഛനും എന്ത് ചെയ്യണോ?
2: അത് ശരി. അച്ഛനെ സഹായിക്കാറുണ്ടോ
3: വീട്ടിലെടുക്കുമ്പോ?
2: ഓക്കെ, മിടുക്കത്തി.
1: അപ്പോ നമുക്ക് പാട്ട് കേക്കാട്ടോ, വിളിച്ചതിന് ഒത്തിരി സന്തോഷം.
2: അപ്പോ അച്ചു കിച്ചു കുഞ്ഞാറ്റ കുഞ്ഞു എല്ലാവർക്കും വേണ്ടിട്ട് അടുത്തൊരു ഗാനം വരേണ്ട കേട്ടോ. ഓക്കെ അതുല്യ, ബൈ. അപ്പോ എത്രയും വേഗം റിസൾട്ടിൽ നല്ല മാർക്കൊക്കെ കിട്ടട്ടെ, ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് കടക്കാൻ സാധിക്കട്ടെ കേട്ടോ.
3: താങ്ക് യു.
2: ഓക്കെ, ബൈ.
3: Bye.

0: വീണ്ടും വെൽക്കം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്ന് കോളുകളുടെ പെരുമഴയാണ്.
1: പെരുമഴയാണ്, ഈ പെരുമഴക്കാലത്തും കോളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല.
0: നമുക്ക് എന്തായാലും 6:30 ഗെയിം സ്റ്റാർട്ട്
1: ചെയ്യാം. ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും.
0: ഓക്കെ, നിങ്ങളോടൊപ്പം ഈ ഓൺ ദ ഗോ എന്ന പ്രോഗ്രാം 5 മണി തൊട്ട് 8 മണി വരെ ഞങ്ങൾ രണ്ടുപേരാണുള്ളത്.
1: കൂടെ ഉള്ളത് രശ്മി, ആർജെ രശ്മി, ആർജെ ശാലിനി.
0: അപ്പൊ ശാലിനിക്കും ആർജെ രശ്മിക്കും ഒപ്പം ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോ നമുക്ക് ഒരാള് ലൈനിലുണ്ട്.
1: ഉണ്ട്, ആരാണത്?
0: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: ഹലോ
0: ഹലോ,
1: ഇതാരാണത്?
0: കിളിക്കൊഞ്ചില്.
1: അതെ, ഇതാരാ?
2: സഫ
1: കുട്ടി. എവിടെന്നാ വിളിക്കണേ? കൊച്ചി. ഏത്
0: കൊച്ചിയിൽ? എവിടെയാണ് കൊച്ചിയിൽ? എവിടെയാണ് കറക്റ്റ് ആയിട്ട്?
1: അതെ, കൊച്ചിയിൽ എവിടെയാണ് കൊച്ചിന്റെ വീട്?
0: ഫോട്ടോച്ചി പള്ളുരുത്തി ഏതോ ഭാഗമാണെന്ന് തോന്നുന്നു.
1: വെളി അവിടെയാണോ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9th. ഞാനൊരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് ഒക്കെ ആണ്.
0: ശബ്ദം കേട്ടപ്പോ
1: അതെ, അതാണ് ഇത്രയും ഞാൻ കൊഞ്ചിച്ചത്. ഇപ്പൊ 9th കടന്നോ മോള്? 10th. ഓ മൈ ഗോഡ്,
0: സ്പെഷ്യൽ ക്ലാസ് ഒക്കെ തുടങ്ങിയോ?
1: ഞാനും ഉണ്ട്. ഇത് ആരാണത്? വേറൊരു കിളിനാഥം. സിസ്റ്ററിന്റെ പേരെന്താ?
2: മിൻവ.
0: ഇത് മറ്റേ ഇത് പറയുന്ന പോലെ ഉണ്ടല്ലേ,
1: കൺഫ്യൂഷൻ ആയല്ലോ.
0: ബാഹുബലിയിൽ ഇമ്ര.
1: ഹലോ സഫ, നിമ്ര കുട്ടികളെ
0: തല്ലുപിടിക്കരുത്, ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്, സിസ്റ്റേഴ്സ് തമ്മിൽ തല്ലുപിടിക്കാൻ പാടില്ല.
1: അതെ അതെ, അത് ഉമ്മയാണോ അച്ചി എടുത്തത്? അല്ല.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആരുടെ കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്? ബ്രദർ ഉണ്ടോ?
1: കസിൻ ഉണ്ട്. മതിയല്ലോ, കസിന്റെ പേരെന്താ?
0: ആ ഞാനും ഉണ്ടോ?
1: അയ്യോടാ, ഈ സഫ ചേച്ചി സംസാരിപ്പിച്ചില്ല അല്ലേ? ആ
0: സാരമില്ല, നമുക്ക് സംസാരിക്കാം. ഇഷ്ടമുള്ള ചേട്ടന്റെ പേര് പറഞ്ഞേ. ഫാരിസ്. ഓക്കെ, ഫാരിസ് ചേട്ടൻ എവിടെയാ താമസിക്കണേ?
1: മട്ടാഞ്ചേരി. ഫാരിസ് ചേട്ടൻ ഏത് ക്ലാസ്സിലാ പഠിക്കണേ? കോളേജിലെത്തി. വലിയ ചേട്ടനായി അല്ലേ? ഏത് കോളേജിലാ പഠിക്കണേ?
0: സാരമില്ല, കൊച്ചിങ് കോളേജിലെ സഫക്കറിയാന്ന്.
1: അതാണ് അതാണ്, ഞങ്ങള് കൊച്ചി വിട്ടൊരു കളിയില്ലാന്ന്.
0: നിങ്ങള് തമ്മിൽ തല്ലുപിടിക്കാറുണ്ടോ?

0: അത് കേട്ടപ്പോ മനസ്സിലായി.
1: ഇപ്പൊ ഫോണില് ഫോണിന് വേണ്ടിട്ട് തല്ല പിടിച്ചോ രണ്ടുപേരും.
0: മനസ്സിലായി മനസ്സിലായി.
1: ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്, വേറെ ആരൊക്കെയുണ്ട്?
2: വേറെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, പിന്നെ ആടുകളുണ്ട്.
0: വലിയൊരു കുടുംബാണ് അല്ലേ.
1: ചായ ഒക്കെ കുടിച്ചോ?
2: പൂച്ചയുണ്ടോ?
0: എത്ര പൂച്ചയുണ്ട്? ആടുണ്ട്. എത്ര ആടുണ്ട്? മൂന്നെണ്ണം. എന്താ ആടിന്റെ പേര്? കിച്ചാപ്പി. ആ രണ്ടാമത്തെ? മണിക്കുട്ടി. ആ
2: ചിന്നു.
0: ചിന്നു. ഓക്കെ,
1: ചിന്നുവിനെ അല്ലേ സഫയ്ക്ക് ഇഷ്ടം? കിച്ചാപ്പിനെയാണ് ഇഷ്ടം. ഓക്കെ,
0: കിച്ചാപ്പി കുറുമ്പ് കാണിക്കോ?
1: പൂച്ചക്കുട്ടിക്ക് പേരിട്ടിട്ടില്ലേ? എന്താ?
2: റിയോ.
0: റിയോ ലിയോ
1: മണിക്കുട്ടി.
0: ഓ, ഒരെണ്ണം ട്രഡീഷണൽ പേരായി പോയല്ലോ, ബാക്കിയെല്ലാം ഫ്രീക്കന്മാരാണല്ലോ.
1: ഓക്കെ, അപ്പോ ഫിറോസ് എന്നല്ല ചേട്ടന്റെ പേര്? ഫാരിസ്. ഫാരിസ് ചേട്ടന് നല്ലൊരു പാട്ട് കേട്ടോ, ഞങ്ങൾ വെച്ചുതരാം.
0: ഓക്കെ, ബൈ. അപ്പോ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഗോതിരത്ത് നിന്ന് മിനി ടീച്ചറിന്റെ ഒരു മെസ്സേജാണ്. അപ്പോൾ വിളിച്ചു, കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മിനി ടീച്ചറിന്റെ മെസ്സേജ് ഇതാണ്. മകൻ യു പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീജോ എന്നാണ് പേര്. അപ്പോൾ ഇന്ന് എക്സാം നന്നായി എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മീജോ. ഇന്ന് യു പി എസ് സി പ്രിലിംസ് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മകള് എം ബി ബി എസിന് വേണ്ടി പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ നല്ല തല്ലുകൂടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം അടുത്ത മാസം മോള് വെക്കേഷന് വരും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെക്കേഷന് വരുമ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ മീജു എത്രയും പെട്ടെന്ന് യു പി എസ് സി എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്കൊക്കെ അല്ലെ ഒരു പ്രൗഡ് മൊമെന്റ് സൃഷ്ടിക്കുക.
1: അതെ അതെ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു മെസ്സേജ്, ഒരു വെറൈറ്റി മെസ്സേജാണ്. സി ജി സുരേഷ് ആണ് അയച്ചിരിക്കുന്നത് എൻ ഐ ഡിയിൽ നിന്ന്.
0: ആഹാ,
1: ഈ പരിപാടി കേട്ടപ്പോൾ 95 കാലഘട്ടത്തിലേക്ക് ഒരു ഓർമ്മ.
0: ഓക്കെ,
1: നമ്മുടെ നിവിൻ പോളി ഉണ്ടല്ലോ, ഞായറാഴ്ചകളിൽ പള്ളിയിൽ മതപഠനം ഉണ്ടാകും. രാവിലത്തെ 2 കുർബാനയും കഴിഞ്ഞായിരിക്കും ഈ ക്ലാസ്. ആലുവ സെന്റ് ഡൊമിനിക് ചർച്ച്, ആ പള്ളിയുടെ തൊട്ടു മുമ്പിൽ തന്നെയാണ് നിവിന്റെ ഫാദറിന്റെ വീട്, പോളിയുടെ വീട്. ഓക്കെ, എന്നാലും തൊട്ടകലെ തൈനോത്ത് മാറി താമസിക്കുന്ന നിവിൻ ഇവിടെ തറവാട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകും. തറവാട്ടിൽ വേറെ സഹോദരിമാരും ഉണ്ട്. വെയിലോ മഴയോ ഒന്നും വക വെക്കാതെ പള്ളിമുറ്റത്ത് ഓടിക്കളിക്കുന്നത് കൂട്ടുകാരുമൊത്ത് ഇന്നും എന്റെ കാഴ്ചയിൽ മങ്ങാതെയുണ്ട്. കൂട്ടുകാർ ഇവരൊക്കെ ഏത് നിലയിൽ, അമലാപ്പോൾ വരെ ഉണ്ട് ഇവരുടെ സൗഹൃദത്തിൽ. അന്ന് എനിക്ക് പ്രായം 45 വയസ്സ്. പ്രേമം സിനിമയിലെ ആ ഗാനം ഓർമ്മ വന്നു, മലരേന്ന് തുടങ്ങുന്ന ആ ഗാനം.
0: ആ ഗാനം ഓർമ്മ വന്നു.
1: ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് സുരേഷ് ആണ് എൻ ഐ ഡിയിൽ നിന്ന്. അപ്പോ നമ്മുടെ ഈ പരിപാടി കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയാണ് അല്ലേ?
0: അതെ അതെ അതെ. ആ കസിൻസ് എല്ലാവരും കൂടെ കളിക്കുന്നത്,
1: നിവിൻ പോളിയും കസിൻസും എല്ലാം അവരുടെ വീട്ടുമുറ്റത്ത് ചേർച്ചിന്റെ മുന്നിൽ
0: കളിക്കുന്നത്. അപ്പൊ അന്ന് ചിലപ്പോ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ, മലയാള സിനിമയിലേക്ക് കസേര നീക്കിയിടാൻ പോകുന്ന ഒരാളാണ് ആ കളിച്ചോണ്ടിരിക്കണെന്ന്. അപ്പൊ അത് ഒരുപാട് മെമ്മറീസ് അതിൽ വന്നിട്ടുണ്ട്. അമലാപ്പോൾ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്, അതേപോലെ തന്നെ അവരാ കസിൻ
1: സിജു വിൽസണും ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഉണ്ട്,
1: അവരുടെ സഹോദരിമാരും അവരെല്ലാവരും കൂടെ മഴയും വെയിലും എല്ലാം മറന്ന് കളിക്കുന്ന ആ ഒരു കാഴ്ച.
0: അതെ, ശരിക്കും ആ ഒരു 90s എല്ലാവരും ശരിക്കും അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പോ എന്റെ കസിൻസ് എല്ലാവരും പറയാറുണ്ട്, അവര് വെക്കേഷൻ ആകുമ്പോഴേക്കും തറവാട്ടിലേക്ക് ഇങ്ങനെ വരും. അതായത് അപ്പൊ എന്റെ ബാംഗ്ലൂര് ഉള്ളൊരു ചേട്ടനുണ്ട്. അപ്പൊ ആ ചേട്ടനെ എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകോ കൊണ്ടുപോകോ എന്ന് പറഞ്ഞ് കരച്ചിലാണ് അത്ര. അത് കഴിഞ്ഞ് അവര് രാത്രി 9 മണിയായി കഴിഞ്ഞാലും വീടിന്റെ അകത്തേക്ക് കയറില്ല, ഊഞ്ഞാലാട്ടം ഓടി.
1: പണ്ടത്തെ കുട്ടികൾക്ക് കളിക്കാനും എല്ലാം ഇപ്പോഴത്താണ് ഈ സ്ക്രോൾ ചെയ്ത് ഫോൺ സ്ക്രോൾ ചെയ്ത്.
0: അതെ അതെ,
1: പണ്ടത്തെ ആ കളികളൊക്കെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും.
0: അതെ അതെ, ആ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുക ശരിക്കും അല്ലെ. ഇന്നിപ്പോ പുറത്തേക്ക് നമ്മൾ വിടണില്ല, അല്ലെങ്കിൽ പുറത്തൊരു വീട്ടിലേക്ക് ഇല്ല, സാഹചര്യങ്ങൾ അങ്ങനെയായി മാറി, ആരെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല. അപ്പോ എല്ലാവരും പുറത്തു നിന്നുള്ള കളികൾ, ഇപ്പോ ചിലപ്പോ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ കുട്ടികൾ കുറെ പേര് ഇരിക്കണ്ടാവും, പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ഫോണും ഉണ്ടാവും, സ്ക്രോൾ ചെയ്തിരിക്കണ്ടാവും, അവരവരുടേതായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
1: അതെ അതെ, ആ ഒരു അവസ്ഥയൊക്കെ മാറിയിരുന്നെങ്കിൽ
0: നന്നായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പോ നമ്മുടെ 0484242810 ഗെയിംസിന്റെ
0: സമയമായി കഴിഞ്ഞു,
1: 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്.
0: അപ്പോ നമുക്ക് ആ ഗെയിം എങ്ങനെയാണ് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ.
1: അതെ,
0: അതായത്

0: ശാലിനി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ.
1: അതായത് നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്യും, അപ്പൊ ആ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോ അതൊരു മൂവിയിലെ സോങ് ആണ്. അപ്പൊ അത് ഇന്ന് ബ്രദേഴ്സ് ഡേയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു സോങ് ആയിരിക്കും. അപ്പൊ ആ പാട്ട് ഏത് ഫിലിമിലെയാണ്, അതിലെ
0: ആക്ടേഴ്സ് ആരൊക്കെയാണ്, അതായത് ആ ബ്രദറും അല്ലെങ്കിൽ സിസ്റ്ററും ഉണ്ടെങ്കിൽ
1: അല്ലെങ്കിൽ ആ ബ്രദറും ബ്രദറും ആരാണ് എന്നുള്ളത് മെസ്സേജ് അയക്കുക. ഇനി ആ ക്യാരക്ടേഴ്സിന്റെ പേര് അറിയാമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ.
0: നല്ലത്, ഒരു പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കും,
1: തീർച്ചയായിട്ടും സർപ്രൈസ് ആയിട്ട് പാട്ട് വരും.
0: ക്യാരക്ടറോട് പറഞ്ഞാൽ എന്തായാലും പാട്ട് വെച്ചു കൊടുക്കും. ഓക്കെ, അപ്പം ഇതാണ് ഗെയിം,
1: ഇതാണ് ഗെയിം. അപ്പോ എത്രയും വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ കേട്ടോ. 0484242810 ആണ്.
0: അതല്ല 8547341075 എന്ന വാട്സപ്പ് നമ്പറുമുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഇടാവുന്നതാണ്, ഏതാണ് ചിത്രം ഏതാണ് പാട്ടെന്നൊക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ പാട്ട്
1: നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ, പാട്ട് വരുന്നു, കേട്ടോളൂ.

0: ഈ ഒരു ഹമ്മിങ് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ പാട്ട് ഏതാണെന്നുള്ളത് കൃത്യമായി മനസ്സിലായി എന്നുള്ളത് അറിയാം. അപ്പോ എത്രയും വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യാം, 0484242801.
1: ഗെയിമിന്റെ ഒന്നുകൂടെ പറയാമല്ലേ, നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ആ പാട്ട് ഒരു ഫിലിമിലെയാണ്. ആ ഫിലിമില് ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ ബ്രദർ ബോണ്ടിങ് ഉണ്ട്. അത് ഏത്
0: മൂവിയാണ്?
1: മൂവിയാണ്. അതിലെ ആക്ടേഴ്സ് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ആക്ടേഴ്സ് എങ്കിലും പറയാം.
0: ഓക്കെ, അപ്പോ വേഗം ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ കേട്ടോ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓ ടി ജി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. 8 മണി വരെ നിങ്ങളോടൊപ്പം
1: കൂടെയുള്ളത് ആർ ജെ രശ്മി, ആർ ജെ ശാലിനിയാണ്. ഇപ്പോ നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സോങ് ഏത് ഫിലിമിലെയാണ്, അതിൽ ആക്ടേഴ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്.
0: കഥാപാത്രങ്ങൾ ആരാന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യണോ?
0: അതെ, ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം.

0: അപ്പോ ഈ ഒരു പാട്ട് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൂടെ
1: അപ്പൊ തന്നെ നമുക്കൊരു ആൻസർ വന്നിട്ടുണ്ട്. കേൾക്കാം. ഹലോ,
0: നമസ്കാരം, ഇതാരാണിത്? എടപ്പള്ളി. വിപിൻ എന്ത് ചെയ്യണു?
2: ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ
0: വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോ പാട്ട് കിട്ടി വിപിന് അല്ലേ? വിപിന് ആരൊക്കെയാണ് സിബ്ലിങ്സ്? ആരൊക്കെയാ ഉള്ളത്?
2: ഇല്ല, ഒരാളുണ്ടായിരുന്നു, ആള് മരിച്ചുപോയി.
1: ഇതുപോലെ കസിൻസ് ഒക്കെ ഇല്ലേ?
0: കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഏതാണ് പാട്ട്? കിട്ടിയോ? കിട്ടി പറയൂ.
2: പാട്ട് വെണ്ണില കൊമ്പിലെ രാപ്പാടി.
1: ഓക്കെ. സിനിമ?
2: സിനിമ ഉസ്താദ്.
1: ഉസ്താദ്. ക്യാരക്ടേഴ്സ്?
2: മോഹൻലാലും ദിവ്യ ഉണ്ണി.
0: അവരുടെ പേര് ഓർക്കുണ്ടോ?
2: പേര് അത് തന്നെ, ഉസ്താദ്, പിന്നെ പരമേശ്വരൻ.
0: അനിതയുടെ പേര്?
2: ദിവ്യ ഉണ്ണി. വിളിക്കണത് പപ്പ എന്നാണ് പത്മജ.
0: അതെ അതെ, കറക്റ്റ് ആൻസർ ആണ്.
1: പത്മജയാണ് പപ്പ എന്ന് വിളിക്കുക.
0: പപ്പ എന്ന് വിളിക്കുക. ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉള്ള ഒരു പേരാണല്ലേ പപ്പ.
1: ഓക്കെ, വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് അമ്മ, വൈഫ്, രണ്ട് മക്കള്. മൂത്താള് 10 കഴിഞ്ഞു, ഇളയാള് ഇപ്പൊ 1 ക്ലാസ്സിലേക്ക്.
0: അത് ശരി.
1: അവര് തമ്മിൽ എങ്ങനെയുണ്ട് ബോണ്ടിങ്?
2: അവര് തമ്മിൽ അടിപൊളിയാണ്.
0: അടിപൊളിയാണ്.
2: വഴക്കൊക്കെ ഉണ്ടാവും,
0: സ്വാഭാവികം.
2: അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കോളൂ.
0: അതെ അതെ അതെ അതെ,
2: മൂത്താള് നോക്കിക്കോളൂ.
0: നോക്കിക്കോളൂ. അവര് തമ്മിൽ നല്ലൊരു ഏജ് ഡിഫറൻസും ഉണ്ട് അല്ലേ? അപ്പൊ അത്രയും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ഉണ്ടാവും. മക്കളുടെ പേര് പറഞ്ഞോളൂ.
2: നേഹ, സ്നേഹിത്.
0: നേഹ, സ്നേഹിത്. ഓ,
2: സ്നേഹ.
0: സ്നേഹ, സ്നേഹ. ഓക്കെ ഓക്കെ ഓക്കെ.
1: അപ്പോ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ?
2: ഈ പാട്ട്
1: കൊമ്പിലോ?
0: ഓ, സന്തോഷം. അപ്പോ ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് നേരത്തെ മെസ്സേജ് അയച്ചിരുന്ന മിനി ടീച്ചർ ഒന്നുകൂടെ മെസ്സേജ്

0: ചിരിക്കുന്നു ഗോതിരത്തു നിന്ന്. കാര്യം മക്കള് തമ്മില് അത്രയും നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു. ഇപ്പൊ മോള് MBBS പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ മോൻ ഇപ്പൊ UPSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിജോ. അപ്പോ ഒരുപാട് മിസ് ചെയ്യണു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങള് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിനി ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ മോളിപ്പോ വെക്കേഷൻ അടുത്ത മാസം വരും,
1: ഉസ്ബെക്കിസ്ഥാനിലാണ്.
0: അതെ അതെ അതെ അതെ, MBBSന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ്. അപ്പൊ നമുക്ക് ഒരു ഡോക്ടറായിട്ടാണ് മോള് തിരിച്ചു വരുന്നത്, വെക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ, ആ ഒരു ഫുൾ ഫാമിലി മൊത്തം കാത്തിരിക്കുകയാണ്.
1: അപ്പോ വെരി നൈസ്. അപ്പോ മിജോയ്ക്കും റിമ മേരി.
0: അതെ അതെ. അപ്പൊ മിജോ ഇന്ന് UPSC എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് പ്രിലിംസ് കഴിഞ്ഞിരുന്നല്ലോ അല്ലെ, എത്തിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മിജോ വീട്ടിലേക്ക് തിരിച്ച്. ഇന്ന് വൈകിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു.
1: അപ്പോ അതൊക്കെ നന്നായിട്ട് എഴുതി കാണുമെന്ന് തന്നെ വിശ്വസിക്കാം.
0: അതെ അതെ അതെ, നന്നായി പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും.
1: ഓക്കെ, വേറെ ആളുകളും കറക്റ്റ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ദീപ സുരേഷ് വെള്ളിലാകുന്നിലെ രാപ്പാടി എന്നാണ് ഗാനം, മോഹൻലാലും ദിവ്യ ഉണ്ണിയാണ്, ഉസ്താദാണ് സിനിമ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ
0: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്
1: മെറിൻ ഡേവിഡ്,
0: മെറിൻ
1: പരമേശ്വരനും പപ്പയാണ്, ഉസ്താദാണ് ഫിലിം, മോഹൻലാൽ ദിവ്യ ഉണ്ണി, പാട്ടും കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്.
0: അതെ.
1: അപ്പോ അശ്വതിയും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്.
0: ഞാൻ ശരത് തൃപ്പൂണിത്തുറയിന്നാണ്, എനിക്ക് ഒരു പാട്ട് വെച്ച് തരാം.
1: പാട്ട് നമ്മൾ ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ലാത്തോണ്ട്
0: അതെ അതെ അതെ,
1: അടുത്ത പ്രാവശ്യം ആൻസർ പറയൂ, നമ്മൾ നോക്കാം.
0: ശരത്തിന്റെ മറുപടി കേ ഞങ്ങൾ കാത്തിരിക്കുന്നു അല്ലെ. അശ്വതിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോ അടുത്ത ഒരു സോങ് വരുന്നു,
1: നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ ഇടാൻ പോവുകയാണ്,
0: ആ ഒരു സോങ് കേട്ടോളൂ കേട്ടോ.

0: ഈ ഒരു ബിജിഎം കേട്ട് കഴിയുമ്പോ തന്നെ അത് ഏത് സോങ് ആണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും.
1: ഇതും ഇതുപോലെ തന്നെ ഒരു ബോണ്ടിങ് വളരെയധികം കാണിക്കുന്ന ഒരു ഫിലിമിലെ പാട്ടാണ്.
0: അതെ,
1: ഇന്ന് ബ്രദേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് അതിലെ
0: ആ ഒരു സ്നേഹസമ്പന്നനായ ചേട്ടനെ വേണ്ടിയിട്ടാണ് ആ ഒരു പാട്ട്.
1: ഗസ് ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് ഗസ് ചെയ്തോളൂ,
0: ഫോൺ എടുത്തോളൂ. നമ്പർ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം, 0484242801. ഇനി വാട്സപ്പിലാണ് മെസ്സേജ് അയക്കിയതെങ്കിൽ 8547341075 ആണ്. ഇനി ഇൻസ്റ്റയിലാണ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഒന്നുകൂടെ പറഞ്ഞുതരാം, FM Rainbow Kochi 107.5.
1: ഫേസ്ബുക്ക് ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5. അപ്പൊ നമ്മൾ ഇത്രയും പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമ്പർ പറഞ്ഞു, വാട്സപ്പ് നമ്പർ പറഞ്ഞു. നമ്മള് ഈ പാട്ട് കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എത്രയും
0: പെട്ടെന്ന് ഫോൺ എടുക്കുക, വിളിക്കുക. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളവർക്കാണ് ഒരുപാട് ഓപ്ഷൻസ് തന്നത്.
1: ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യാം, പിന്നെ ഇതെല്ലാം ഓപ്ഷൻസ് ഉണ്ട്.
0: അതെ അതെ, ഓപ്ഷൻസ് ആ മെനി.
1: നമുക്ക് കോള് വന്നു കഴിഞ്ഞു,
0: കോള് വന്നു കഴിഞ്ഞു. നമസ്കാരം, ഇതാരാണ്?
1: ഹലോ,
0: ഹലോ, ഇതാരാണിത്?
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ പ്രജിത.
0: പ്രജിത, എവിടുന്ന വിളിക്കണേ?
1: റേഡിയോയുടെ അടുത്ത് നിന്ന്. ഇത്തിരി മാറിയിക്കോ? വണ്ടി ഓടിക്കാണോ?
2: ഇല്ല.
0: ഓക്കെ, പ്രജിത എന്താ ചെയ്യണേ?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്.
0: ആ, എവിടെയാ വീട്? ചെറായിലാണ്. ആഹാ, എന്താ ചെയ്യണേ പ്രജിത? പ്രജിത എന്താ ചെയ്യണേ?
1: ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഒരു വലിയൊരു ഹോം മേക്കർ ആണ്.
1: ഒരു കുഞ്ഞിന്റെ ഒച്ച കേട്ടണല്ലോ അവിടെ. മോനുണ്ട്. പേരെന്താ?
2: പ്രണവ്.
0: പ്രണവ്. പ്രജിത, പ്രണവ്. ഹസ്ബൻഡിന്റെ പേര്?
2: രണ്ടുപേരും കൂടി ഉണ്ട്.
0: മൂന്നുപേരുണ്ട്. ഓ, ബ്ലെസ്ഡ് മദർ. അപ്പൊ മൂന്ന് മക്കളുടെ പേര് പറഞ്ഞോളൂ.
1: ഒരാള് പ്രണവ് പറഞ്ഞു.
0: നീരജ്. രണ്ടാമത്തെ ആള്?
2: രണ്ടാമത്തെ ആള് പ്രണോബ്.
0: പ്രണോബ്.
1: നീരജ്, പ്രണോബ്, പ്രണവ്.
0: പ്രണവ്. മൂന്ന് ആൺകുട്ടികളുടെ അമ്മയാണ്. ആനന്ദലബ്ധി വേണം.
1: ആനന്ദലബ്ധിയെക്കാളും കൂടുതൽ ഇവരെങ്ങനെ, പ്രായം എങ്ങനെയാണ് ഇവരുടെ ഡിഫറൻസ്?
2: പ്രായം മൂത്ത ആള് ഏഴിലോട്ട്.
0: ആ, രണ്ടാമത്തെ ആള്?
2: രണ്ടാമത്തെ ആള് ആറിലോട്ട്. മൂന്നാമത്തെ ആള് അംഗൻവാടിയില്.
0: അംഗൻവാടിയില്. അപ്പൊ ഇവര് രണ്ടുപേരും നന്നായി നോക്കണ്ടാവുമായിരിക്കും അല്ലെ പ്രണവിനെ?
2: നോക്കണുണ്ട്, അതേപോലെ
0: പെരുമാറണുണ്ട്. ചെറായിലെവിടെ?

0: ായിട്ടാണ് വീട്?
1: ചെറായി കരുത്തല.
0: കരുത്തല. അപ്പൊ ബീച്ചിലേക്കൊക്കെ പോവാൻ അടുത്താണല്ലോ.
2: ബീച്ചിൽ പോവാറുണ്ടോ?
1: ഞങ്ങൾ ഇന്നലെ പോയി വന്നാണ്.
0: ആ ഇപ്പൊ നല്ല രസമായിരിക്കും അല്ലേ കാണാനായിട്ട്?
2: മഴയൊക്കെ.
0: മഴയും
1: മഴയും.
2: ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
1: ആ കേട്ട് കേട്ട്.
2: ഏതാന്ന് മനസ്സിലായോ?
1: ജോക്കർമേലല്ലേ?
2: അയ്യോ
0: തെറ്റിപ്പോയി.
2: തെറ്റിപ്പോയി.
0: തെറ്റി. പ്രജിതയ്ക്ക് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ?
1: ബ്രദർ ഇല്ല.
0: ഇല്ല. കസിൻ ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ?
1: ഉണ്ട്
0: ഉണ്ട്. പേരെന്താ?
1: സനോജ്.
0: സനോജ്.
2: ഓക്കെ, അപ്പോ സനോജിന് എന്തെങ്കിലും വിഷസ് പറയാനുണ്ടോ?
1: സനോജിന്
2: ഹാപ്പി ബ്രദേഴ്സ് ഡേ പറയും.
0: ഓക്കെ,
2: അപ്പോ പ്രജിതയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആവട്ടെ.
0: നോബിൻ, അതാണ് പ്രണോബ് അല്ലേ? ആ മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് വന്നതാണ്.
2: ഓക്കെ
0: ഓക്കെ. അപ്പൊ പ്രജിത അപ്പൊ വീണ്ടും വിളിക്കാട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാന്ന് അറിയാൻ കേട്ടുകൊണ്ടിരുന്നുള്ളൂ
1: കേട്ടോ.
0: ഓക്കെ പ്രജിത, താങ്ക് യു. അപ്പോ കറക്റ്റ് ഉത്തരം അവിടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എത്രയും വേഗം വേഗം വിളിച്ചോളൂ. നമ്പർ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യണം, 0484242481.
2: നമുക്ക് ഒരിക്കൽ കൂടെ ആ ക്വസ്റ്റ്യന്റെ ബീജം ഒന്നിടാം.

0: അപ്പോ ഈ പാട്ട്, ഈ ബീജിയം ഏത് ചിത്രത്തിലെയാണ്? ബോണ്ടിങ് നല്ല രീതിയിലുള്ള ഒരു ചിത്രമാണ്, ബ്രദർ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് നല്ല രീതിയിലുള്ള ഒരു ചിത്രമാണ്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ, 0484242 8101 വിളിക്കാം.
1: കേട്ടോണ്ടിരിക്കുന്നു റെയിൻബോ FM 107.5 with RJ ശാലിനി ആൻഡ് RJ രശ്മി.

0: ലവ് യു മൈ ബ്രദർ എന്നുള്ളൊരു പറയാനായിട്ടുള്ള ഒരു അവസരമാണ് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കില് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
1: ലവ് യു ബേബി അല്ല, ലവ് യു ബ്രദർ.
0: അതെ അതെ അതെ.
1: അപ്പോ നമ്മുടെ വെണ്ണില കൊമ്പിലെ
0: കഴിഞ്ഞു. അടുത്തൊരു
1: ഒന്നുകൂടെ അത് പ്ലേ ചെയ്യാം.

0: അപ്പോ ഈ ഒരു പാട്ടിന്റെ കറക്റ്റ് ഉത്തരവുമായിട്ട് നമ്മുടെ കൂടെ ഒരാളെത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. നമസ്കാരം, ഇതാരാണ്?
1: ഹലോ, ഇത് മൂന്നാർ അടുത്തുള്ള മാങ്കുളം എന്ന് പറയും, ഇടുക്കി ജില്ലയിൽ ബോബി എന്ന് പറയും.
0: ബോബി എന്താ ചെയ്യണേ? ബോബി
2: മാങ്കുളം മൂന്നാറിന്. മൂന്നാറിൽ മഴയുണ്ട്? ഇപ്പോ
1: മഴ പെയ്തോണ്ടിരിക്കാണ്. ഇത് ആനക്കുളം കേട്ടിട്ടുണ്ടോ? ടൂറിസ്റ്റ്
0: ആനക്കുളം കേട്ടിട്ടുണ്ട്.
2: കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്.
1: ആ അത് തന്നെ, ആനക്കുളം പോന്നെ. ആനക്കുളം ഞങ്ങളുടെ വീട് കഴിഞ്ഞിട്ടാണ് പോകുന്നത്.
0: അത് ശരി.
2: ഇപ്പൊ നല്ല മഴയാണോ?
1: ആ നല്ല മഴയാണ്, ചെറുതായിട്ട് മഴ പെയ്തോണ്ടിരിക്കാണ്.
2: അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
1: ആ അവിടെ എഫ്എംഎൽ അവിടെ ക്ലിയർ ആയിട്ട് കേട്ടുന്നുണ്ട്.
0: അല്ല, നമ്മുടെ ചോദ്യം കേട്ടിരുന്നോ? നമ്മൾ ചോദിച്ച ചോദ്യം.
1: ആ ചോദ്യം കേട്ടായിരുന്നു.
0: അപ്പൊ ഏതാണെന്നൊന്ന് പറയാമോ? ട്രൈ ചെയ്ത് നോക്കാമോ?
1: അത് വല്യേട്ടൻ മൂവിയിലല്ലേ?
2: വല്യേട്ടൻ മൂവി. കറക്റ്റ് ആയിട്ട് എങ്ങനെ ഗസ് ചെയ്തു?
1: വല്യേട്ടൻ മൂവിയിലാണ് അത്. മായാദേവിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
0: അപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാ?
1: മമ്മൂട്ടി ഉണ്ട്, മനോജ് വിജയന്,
0: അറക്കൽ മാധവൻ ഉണ്ണി. എങ്ങനെ മറക്കാൻ പറ്റൂലേ?
2: ആ ക്യാരക്ടറിന്റെ പേര് അറക്കൽ മാധവൻ ഉണ്ണി എന്നാണ് മമ്മൂട്ടി ചെയ്ത്. വല്യേട്ടൻ.
0: കറക്റ്റ് ചാൻസ്.
2: ബാക്കി അതില് ഒത്തിരി ബ്രദേഴ്സ് ഉണ്ട്. അതില് മനോജ് കെ ജയൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പിന്നെ സുധീഷ് ഉണ്ട്,
1: സുധീഷ് ഉണ്ട്,
0: സിദ്ദിഖ് ഉണ്ട്,
2: സിദ്ദിഖ്.
1: കലാഭവമണിയുണ്ടോ?
2: കലാഭവമണിയുണ്ട്.
0: വിജയകുമാർ ഉണ്ട്. ഒരുപാട് പേരുണ്ട്.
1: ഞങ്ങളുടെ ഇവിടെ ആ കാലത്തിലൊക്കെ തിയേറ്റർ കുറവായിരുന്നു. ന്യൂ സ്റ്റാർ സിനിമ എന്ന് പറഞ്ഞ് മാങ്കുളത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ഇരിക്കുന്നവർക്കാണ് ഞാൻ ഇവിടെ പുതിയ ബെറ്റന്നുമായിട്ട് വർക്ക് നടക്കുന്നത്. ഇടിച്ചു പൊളിച്ച് കളഞ്ഞു.
0: അത് ശരി. അപ്പൊ ഇപ്പൊ എവിടെയാ പോവാ തിയേറ്ററിലൊക്കെ മൂവി കാണാനായിട്ട്?
1: ഇപ്പൊ അടിമാലി ഉണ്ടോ? അടിമാലി തിയേറ്റർ ഉണ്ട്.
0: പുതിയ മൂവീസ് എല്ലാം വരും അല്ലെ അവിടെ?
1: പുതിയ മൂവീസ് വരും. രണ്ടു സിനിമയുള്ള തിയേറ്റർ ഉണ്ട്, അടിമാലി മാതാ തിയേറ്റർ എന്ന് പറഞ്ഞു.
2: വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ?
1: വീട്ടില് ചാച്ചനും അമ്മയും ഞാനും, രണ്ട് രണ്ട് പെങ്ങന്മാരായിരുന്നു. അവരെ കല്യാണം കഴിച്ചു വിട്ടു.
0: അവരൊക്കെ എവിടെയപ്പോ?
1: ഒരു പെങ്ങള് കോട്ടയത്താണ് ഏറ്റുമാനിന്റെ. ഒരു രണ്ടാമത്തെ പെങ്ങള് പാലക്കാടാണ്. പാലക്കാട് അവളൊരു ബൈക്ക് ആക്സിഡന്റ് ആയി. ഒരു നായ് വന്ന് വട്ടം ചാടി അതിനെ ഇടിച്ച് ആക്സിഡന്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിലാണ് ഇപ്പൊ നല്ലത്.
0: അത് ശരി.
1: അമ്മൻ ചാച്ചനും

0: അത് നോക്കാനായിട്ട് അല്ലെ, ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പൊ ബോബി ഇപ്പൊ ഒറ്റയ്ക്കാണ് വീട്ടിലല്ലേ?
1: ഞാൻ ഒറ്റയ്ക്കാണ്.
2: അപ്പൊ രണ്ട് പെങ്ങന്മാരുടെ പ്രിയപ്പെട്ട ചേട്ടനാണ്.
0: അനിയനാണ്. അനിയനാണ്. ഓക്കെ ഓക്കെ. രണ്ട് ചേച്ചിമാർക്കുള്ളൊരു പൊന്നോമൻ അനിയനാണ്.
2: പണ്ടത്തെ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങള് ബോണ്ടിങ് കാണിക്കാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ചേച്ചിമാരിങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിട്ടുണ്ടാവും അല്ലെ ബോബിയെ?
1: ഇവിടെ ഹൈറേഞ്ചല്ലേ, ഹൈറേഞ്ചിൽ അവര് ആണ് ഞങ്ങളെ സ്കൂളിലെല്ലാം പോകുന്നതെല്ലാം നടന്നായിരുന്നു പോകുന്നത്. ഒരു 3.5 കിലോമീറ്റർ പോകണം ഞങ്ങളുടെ ഇവിടെ സെന്റ് മേരീസ് യു പി സ്കൂളിൽ നിന്ന്. അത് ഇപ്പം ഹയർ സെക്കൻഡറി വരെയായി.
0: അത് ശരി.
1: അവിടെ ഞങ്ങള് നടന്നായിരുന്നു പോകുന്നത്. അവരെന്നെ പകുതി സമയത്ത് എടുത്തോണ്ട് പോകും. എടുത്തോണ്ടൊക്കെ ആയിരുന്നു
0: പൊക്കോണ്ടിരുന്നത്. അതെ.
1: അത് കഴിഞ്ഞിട്ട് പെങ്ങന്മാരെല്ലാം കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടുന്ന് ആ കാലത്ത് ഹൈസ്കൂൾ ഇവിടെ ഇല്ലായിരുന്നു. അത് കാരണം അവര് പാലയിലേക്ക് വേറെ ഒരു മറ്റേ ഈ സിസ്റ്റർമാര് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് മാറി. അവിടുന്ന് എല്ലാ വർഷവും ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ അയക്കും. അങ്ങനെയാണ് നമുക്ക് ഈ പ്രദേശത്തേക്ക് കാർഡ് കിട്ടുന്നത്.
0: അതെ അതെ. അത് ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. കാര്യം ഇന്നിപ്പൊ നഷ്ടപ്പെട്ടു പോയൊരു കാര്യവുമാണ് ഗ്രീറ്റിംഗ് കാർഡ് ആയാലും. അല്ലെ, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ബോബി?
1: കൊറേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലെ നവോദയ സംവിധാനം ഉണ്ടല്ലേ കേന്ദ്ര സർക്കാരിന്റെ, അതിന് എഴുതാൻ വേണ്ടി കിട്ടിയില്ല. അതിന് എഴുതാൻ വേണ്ടി ഒരു ബുക്കൊക്കെ അവർ വാങ്ങിച്ചു തന്നായിരുന്നു. പരീക്ഷ എഴുതി പക്ഷെ കിട്ടിയില്ല. അതിന്റെ അത് ഓരോ പേജിൽ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവട്ടെ സംവിധാനം.
0: ഓ അത് ശരി. അപ്പൊ നവോദയയുടെ ആ ബുക്കും ഇപ്പൊ കൂടെ ഉണ്ട്. അപ്പൊ എത്ര വയസ്സ് വ്യത്യാസമുണ്ട് ചേച്ചിമാരും ബോബിയായിട്ട്?
1: ചേച്ചിമാരും ഞാനുമായിട്ടൊരു മൊത്തമായ ചേച്ചിയായിട്ടൊരു 7 വയസ്സിന്റെ വ്യത്യാസം. അത് ചേച്ചിയായിട്ട് ഒരു 5 വയസ്സിന്റെ വ്യത്യാസം.
0: അല്ല, അവരത്രയും കെയർ ചെയ്ത് ബുക്സ് ഒക്കെ വാങ്ങി കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്.
2: അവരെടുത്തോണ്ട് നടന്നതല്ലേ അപ്പൊ പിന്നെ എന്തായാലും ബുക്കും എല്ലാം എല്ലാം അവര് മിഠായിയൊക്കെ തരുമായിരുന്നോ കൊച്ചിലെ വാങ്ങിച്ച് സ്കൂളിൽ കൊണ്ടുപോകുമ്പോ?
1: അപ്പന് കടയുണ്ടായിരുന്നു. കടയിൽ നിന്ന് മിഠായിക്കൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ യാത്രാ സൗകര്യങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നു.
0: അതെ അതെ അതെ അതെ.
2: ഒത്തിരി ദൂരം ഉണ്ടല്ലേ സ്കൂളിലേക്ക്?
0: 3.5 കിലോമീറ്റർ നടന്നാണ് പോയിരുന്നതെന്ന്.
2: അപ്പൊ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. കറക്റ്റ് ആൻസർ ആണ്.
0: അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വന്ന ഒരു കോൾ ആയിരുന്നു അല്ലേ?
2: അതെ, അവിടെയൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ? എന്തോ
1: മാങ്കുളത്ത് വിരിഞ്ഞവാറ എന്ന് പറഞ്ഞ സ്ഥലം.
0: ഓക്കെ ഓക്കെ.
1: നമ്മുടെ ഒരു സിനിമയൊക്കെ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആക്ച്വലി ഞാൻ പേര് മറന്നുപോയി. കോട്ടത്തുള്ള എന്തോ ഒരു സ്ഥലപ്പേര് വെച്ചിട്ടുള്ള ഒരു സിനിമയൊക്കെയാണ് വന്നത്.
0: അത് ശരി.
1: ബോഗെയിൻവില്ല
0: റീസെന്റ്ലി
2: കുഞ്ചാക്കോ ബോബനൊക്കെ ഉള്ളതാണോ?
1: കുഞ്ചാക്കോബനല്ല, ബോഗെയിൻവില്ല എന്നും പറഞ്ഞു വേറെ പുതിയ ആക്ടേഴ്സ് ഒക്കെ ആയിരുന്നു ഇവിടെ വന്നേ.
2: ഒത്തിരി സന്തോഷം കേട്ടോ സംസാരിക്കാം. അപ്പൊ നല്ലൊരു ആശംസ,
1: നല്ലൊരു പാട്ടും നിങ്ങൾ തന്നെ സാധിച്ചു.
0: ഓക്കെ ഓക്കെ ഓക്കെ ബോബി, താങ്ക് യു.
1: ഓക്കെ ബൈബി.
0: അപ്പോ ബോബി ആ ഒരു ട്യൂണിൽ തന്നെ ആ BGM കേട്ടപ്പോ തന്നെ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് വിളിച്ചു. അപ്പൊ നിങ്ങൾക്ക്
2: ചിത്രത്തിലെ ഗാനമായിരുന്നു അറക്കൽ മാധവനുണ്ണി. മാധവനുണ്ണിയുടെ ബ്രദേഴ്സായിട്ട് ദാസൻ, ശങ്കരൻകുട്ടി, അപ്പു,
0: ശോഭനയും അല്ലെ,
2: ദേവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സായികുമാർ ആയിരുന്നു അല്ലെ മെയിൻ ആയിട്ടുള്ള വില്ലൻ
0: ആയിട്ട്,
2: പട്ടേരി ശിവരാമൻ എന്നായിരുന്നു.
0: അതെ അതെ.
2: അപ്പോ ഈ ഒരു ഗാനം അവർക്ക് നമുക്ക് ആ പാട്ട് കിട്ടുകൊടുക്കാം അല്ലെ?
0: ആ പാട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ.
2: വെണ്ണിലാ കൊമ്പിലെ ഗാനം നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു, അതും ബാക്ക് ടു ബാക്ക്
0: വരും കേട്ടോ. ഓക്കേ.

0: ഒരു പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.
1: This is Rainbow FM 107.5. Musically yours.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്
1: കേട്ടോ. സമയം പോയത് നമ്മൾ അറിഞ്ഞേ ഇല്ല അല്ലേ.
0: ഇന്ന് ബ്രദേഴ്സ് ഡേ ആയിട്ട് നമുക്ക് നല്ല കോളേഴ്സ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കോളേഴ്സ് ആയിരുന്നു.
1: അതെ അതെ അതെ, ആ ഒരു ബ്രദറിന്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഒരു മെസ്സേജ് വന്നിരുന്നു കേട്ടോ രാഖിയുടെ. അപ്പൊ രാഖിക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ആണ്, അതായത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. അപ്പൊ രാഖിയുടെ വീട് പാലക്കാടാണ്, ഇപ്പൊ എറണാകുളത്ത് താമസിക്കുകയാണ്. അപ്പൊ ബ്രദറിനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക്.
0: ഓക്കെ, അപ്പൊ ഇതുപോലെ ഒത്തിരി മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് അയക്കാം 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദറിനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബ്രദറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിലൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം, നമ്മളത് വായിക്കുന്നതാണ് അല്ലേ.
1: അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. അപ്പൊ
0: നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു,
1: ഗെയിം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോ അടുത്ത ഒരു ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്.
0: അപ്പൊ തുടക്കമിടാം.
1: അതെ, അപ്പൊ നമ്മളിപ്പോ ഒരു സോങ് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ്, ഏത് മൂവിയിലാണ്, അതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് വേഗം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അതാ ക്വസ്റ്റ്യൻ വരുന്നു,

0: ഇത് ഇതുപോലെ തന്നെ ഒരു ഹൈലി ബോണ്ടിങ്, ശരിക്കും പറഞ്ഞ ഫാദർ സൺ ആണ് ബോണ്ടിങ് എങ്കിലും അതിലും ഉണ്ട് സിസ്റ്റർ ബ്രദർ അങ്ങനത്തെ ബോണ്ടിങ് ഉള്ള ഒരു
1: മൂവിയാണ്.
0: തമിഴാണ്, അതൊരു ക്ലൂ നമ്മൾ തരുകയാണ്. തമിഴ് ഫിലിമാണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ.
1: എനിക്ക് തോന്നുന്നുണ്ട് കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഒരു പാട്ട് തന്നെയാണ്.
0: ഒന്നുകൂടെ പ്ലേ ചെയ്യാം അല്ലേ?
1: തീർച്ചയായിട്ടും.

0: അപ്പോൾ ഇത് ഏത് ചിത്രമാണ്, ഇത് ഏത് പാട്ടാണ്, ഒപ്പം അതിലെ ക്യാരക്ടേഴ്സ് പറയാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, അതിലെ ആക്ടേഴ്സ്
1: ആക്ടേഴ്സ് ആരൊക്കെയാണ്, അതിലെ കഥാപാത്രങ്ങളുടെ പേരും കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത് അല്ലേ.
0: ഓക്കെ, അപ്പൊ ഇതൊരു തമിഴ് മൂവിയാണ്, നമ്മളൊരു ക്ലൂ തന്നിട്ടുണ്ട്. 7:25 നമുക്ക് മലയാളത്തിൽ വാർത്തകളുണ്ട്. വാർത്തകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഓൺ ദ ഗോ ഉണ്ട്. 8 മണിവരെ
1: കൂടെ
0: നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, ഒന്ന് കേട്ടുമുട്ടാ അല്ലേ.
1: നമസ്കാരം, ഇതാരാണ്?
0: ഹലോ
2: ഹലോ,
1: അനന്തു, എന്താ ചെയ്യണേ?
2: ഞാനിവിടെ ഇൻഫോപാർക്കിൽ വർക്ക് ചെയ്യാണ്.
1: വീട്ടിലാരൊക്കെയുണ്ട് അനന്തുവിന്റെ?
2: എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്. ചേച്ചി മാരീഡാണ്, ആളുടെ വീട്ടിലാണ്.
1: ആളുടെ വീട്ടിലാണ്. ചേച്ചി എവിടെയാ കല്യാണം കഴിച്ചിരിക്കണേ?
2: കാഞ്ഞിരമറ്റം.
1: കുഴപ്പമില്ല അല്ലെ, വലിയ ദൂരമില്ല അല്ലെ. എനിക്ക് പെട്ടെന്ന് കാഞ്ഞങ്ങാട് ആണ് ഓർമ്മ വന്നത്. അതെ അതെ, എനിക്ക് പെട്ടെന്ന് കാഞ്ഞിരമറ്റം എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് വന്നത് അതെ അതെ കാഞ്ഞങ്ങാടാണ്. അതെ അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ അനന്തു ഇന്ന് ബ്രദേഴ്സ് ഡേ ആയിട്ട്
1: ചേച്ചി വിഷ് ചെയ്തോ രാവിലെ വിളിച്ച്? അപ്പൊ ചേച്ചിയോട് പറയാം നമുക്ക്. അതെ അല്ലേ, അപ്പൊ ചേച്ചിയെ വിളിച്ച് അങ്ങോട്ട് പറയാം, ചേച്ചി ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്, എന്നെ വേഗം വിഷ് ചെയ്യുന്നു.
0: എനിക്കൊരു വേഗം ഒരു വിഷ് തരൂന്ന്.
1: അതെ അതെ. അപ്പോ പണ്ട് നിങ്ങളെ തല്ലു കൂടുമായിരുന്നോ ചെറുപ്പത്തില്?
2: പിന്നെ ഒരുപാട്.
1: എന്തൊക്കെയായിരുന്നു അതിലെ ഹൈലൈറ്റ്സ്?
2: മെയിൻ ആയിട്ട് എല്ലാരെയും പോലെ തന്നെ റിമോട്ടിനെ ആയിരിക്കുള്ളൂ, റിമോട്ടിന് വേണ്ടിയുള്ള അടിയായിരിക്കുള്ളൂ.
1: അതെ അതെ,
2: ഹിന്ദി സിനിമ സീരിയലൊക്കെ കണ്ടിട്ടിരിക്കായിരിക്കും. ഞങ്ങൾ ആട്ടുകാടാൻ പറ്റിയുള്ള അടിയായിരിക്കുള്ളൂ.
0: അതൊക്കെ. നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്?
2: 6 വയസ്സ്.
1: 6 വയസ്സ്, ആ കുഴപ്പമില്ല. കാർട്ടൂണും മൂവീസും തമ്മിലുള്ള മാച്ചും കേട്ടപ്പോ എനിക്ക് മനസ്സിലായി,
0: അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: അവസാനം അമ്മ റിമോട്ട് എടുത്ത് മാറ്റി വെക്കുമായിരുന്നോ? അതെ, സ്വാഭാവികം, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ.
0: അച്ഛൻ ഇത് അറിയാൻ പറ്റുമായിരുന്നോ നിങ്ങളുടെ അടി? നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് അമ്മ കഴിഞ്ഞിട്ട് അച്ഛനിലേക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ?
2: കേട്ടായിരുന്നു.
1: കിട്ടിയോ ആൻസർ?
2: കണ്ടാങ്കി എന്ന് പറഞ്ഞ പാട്ടാണ്.

0: ജില്ലാ മൂവിയില്.
1: ജില്ലാ മൂവി വേണം. ആരാണ് ആക്ട് ചെയ്തത്?
0: ശക്തി എന്നാണ്. മറ്റേ അവളുടെ പേര് ശാന്തിയോ അങ്ങനെന്തോ.
2: വിഘ്നേഷ് എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട്.
0: വിഘ്നേഷോ?
2: അതിലെ ബ്രദറും
1: അതാണ് അതാണ് കണ്ടോ പോന്നു കഴിഞ്ഞു കറക്റ്റ് ആയിട്ട്.
2: ആ വിഘ്നേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് ആരാന്നറിയോ?
1: അതെ അതെ അതെ, ജില്ല നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ ചാടി കയറി കാണാൻ പോയൊരു മൂവിയായിരുന്നു. അതെ അതെ അതെ.
2: മഹത് രാഘവേന്ദ്ര എന്നാണ് ആ വിഘ്നേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളുടെ പേര്. മറ്റേ മലയാള നടിയായിട്ടുള്ള നിവേദ തോമസ് ആണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്ററിന്റെ റോള് ചെയ്തത്.
1: മലയാളികളുടെ ഒരു എന്താ പറയണേ, ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു ആ ഒരു മൂവിയിലെ ജില്ലയില് അല്ലെ.
2: ഓക്കെ, അപ്പോ ഒത്തിരി സന്തോഷം. ഏതെങ്കിലും പാട്ട് ഇഷ്ടപ്പെട്ടത് പ്ലേ ചെയ്യണോ?
1: നല്ലൊരു പാട്ട് മതി. അപ്പൊ ചേച്ചിയെ വിളിച്ച് വേഗം പറഞ്ഞോളൂ, എന്നെ വേഗം വിഷ് ചെയ്യാ, എനിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരാൻ പറയാ. കുഞ്ഞിയന് വേണ്ടിട്ട് അല്ലേ.
2: അനന്തുവിന് ഉള്ള ഗിഫ്റ്റ് എത്രയും പെട്ടത് പോരട്ടെ,
1: ഇത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
2: ഓക്കെ, അപ്പൊ സന്തോഷോട്ടോ സംസാരിക്കാൻ സാധിച്ചു.
1: ഓക്കെ അനന്ത്, അപ്പൊ വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ ബൈ. അനന്തു ഒറ്റ ഇതിൽ തന്നെ കറക്റ്റ് ആൻസർ നമുക്ക് തന്നു അല്ലേ.
2: അതെ അതെ, കറക്റ്റ് ആൻസറും തന്നു, കറക്റ്റ് ആൾക്കാരുടെ പേരും പറഞ്ഞു. ആകെ ആളുടെ ഒരു
1: വിട്ടുള്ളൂ, ബാക്കി കറക്റ്റ് ആയിട്ടെല്ലാം കിട്ടി. ചേച്ചിയുടെ പേര് ചോദിക്കാൻ നമ്മൾ വിട്ടുപോയി, അനന്തുവിന്റെ ചേച്ചിയുടെ. അപ്പോ വിഷ് ചെയ്യാത്ത അനന്തുവിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് കുഞ്ഞനിയൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട്.
2: അതെ, നമുക്ക് 7:25 മലയാളത്തിൽ വാർത്തകളുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ആരും വിട്ടുപോണ്ട,
1: ഞങ്ങൾ കൂടെ തന്നെയുണ്ട് 8 മണിവരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കൽ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: Secretary and I therefore welcome the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
0: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റു ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ 100,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന

0: മാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലാന്റിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി.

0: എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ വലിയൊരു ബ്രേക്ക് ആയിരുന്നു അല്ലേ.
1: നീണ്ടൊരു ബ്രേക്കിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ വീണ്ടും തിരിച്ചെത്തി.
0: ആദ്യ ശാലിനിയും ആദ്യ രശ്മിയും. ഓക്കേ, നമ്മള് ക്വസ്റ്റ്യൻസ് ഒക്കെ
1: റെഡി ആയിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നുകൂടെ പറയാം, ഗെയിം ഇപ്പോഴാണ് കേൾക്കണമെങ്കിൽ അറിയില്ലല്ലോ. അതായത് നമ്മളിപ്പോ ഒരു സോങ്ങിന്റെ ബിജിഎം പ്ലേ ചെയ്യും, അതൊരു ബ്രദർ ബോണ്ടിങ് വരുന്ന ഒരു മൂവി ആയിരിക്കും, അതാണ് നമ്മളൊരു ക്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ബിജിഎം കേട്ട് കഴിയുമ്പോൾ അത് ഏത് മൂവിയാണ്, അതിൽ അഭിനയിച്ചിരിക്കുന്നത് ആരൊക്കെയാണ്, ആ ക്യാരക്ടേഴ്സിന്റെ പേരും കൂടെ ചേർത്ത് ഇങ്ങടേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷം.
0: മെസ്സേജിനൊപ്പം 0484-242-8101 വിളിക്കുകയും ചെയ്യാം.
1: അപ്പോ വേഗം വിളിക്കുക, ഫോൺ കയ്യിലുണ്ടല്ലോ, എത്രയും വേഗം വിളിച്ചോളാം.
0: ക്വസ്റ്റ്യൻ
1: കേട്ടോളൂ കേട്ടോ.

0: ഈ ഒരു മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിലെ ഒരു സ്റ്റൈല് പരീക്ഷിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞു, അപ്പോഴേക്കും എന്താ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക്
1: 0484228101 വിളിക്കേണ്ടത്. ഇപ്പോ പാടിയ BGM ഒന്നും കൂടെ വിടുകയാണ്. അത് വെച്ചിട്ട് ഏതാണ് ഫിലിം, അതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് പറയാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. അതല്ല, അത് അഭിനയിച്ച ആരാണെങ്കിലും അതും പറയുക.

0: അപ്പോൾ ദേ ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെ ആൻസറുമായിട്ട് ഒരാൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
1: ഷടപടേ ഷടപടേ എന്ന് ഉത്തരം പറയാനായിട്ട് എത്തിയിരിക്കുന്നത് ആരാന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഇതാരാണ്?
2: എന്റെ പേര് സീന എന്നാണ്.
1: സീന എവിടെ നിന്നാ വിളിക്കണേ?
2: ഞാൻ എറണാകുളം.
1: എറണാകുളത്ത് എവിടെ?
0: എറണാകുളത്ത് എവിടെ?
2: എളമക്കര.
0: എളമക്കരയിന്ന് സീന.
1: എന്ത് ചെയ്യണു സീന?
2: ഞാൻ വർക്ക് ചെയ്യുകയാണ്.
1: ആഹാ, എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: ഞാൻ മുത്തൂറ്റിലാണ് വർക്ക് ചെയ്യുന്നത്.
1: മുത്തൂറ്റിലാണ്. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് സീനയുടെ?
2: ഹസ്ബൻഡും പിള്ളേരും.
1: പിള്ളേരും. പിള്ളേർ എത്രയായി?
2: ഒരാള് സിക്സ്ത്തിലേക്ക്, ഒരാള് യു കെ.
1: ആഹാ. അപ്പോ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ?
2: ഏകദേശം
1: ബുക്ക്
0: ഒന്നാം
1: തീയതി തുറക്കും.
0: ഒന്നാം തീയതി തന്നെ തുറക്കോ അതോ രണ്ടാം തീയതി തുറക്കോ?
1: ഇല്ലില്ല, ഒന്നാം തീയതി തന്നെ തുറക്കും.
0: ഓക്കെ. മക്കള് പേര് പറഞ്ഞില്ലല്ലോ.
2: പേര് ആഷ്ന ആൻഡ് എയ്ഡൻ.
0: എയ്ഡൻ.
1: എയ്ഡൻ.
0: ഓക്കെ. ഇവര് തമ്മില് ബ്രദർ സിസ്റ്റർ വഴക്കുകളുണ്ടോ?
2: ഉണ്ട്.
1: എങ്ങനെയാണ് സോൾവ് ചെയ്യണത്?
2: അത് രണ്ടുപേരോടും ഈക്വലായിട്ട് തന്നെ ബിഹേവ്
1: ചെയ്യും. ഓക്കെ. ആരാണ് കൂടുതലും നോട്ടി? എയ്ഡൻ ആണോ കൂടുതൽ കുസൃതി?
2: രണ്ടുപേരും ഈക്വൽ ആണ്.
1: ഈക്വൽ ആണ്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു കുഴപ്പമില്ല.
0: എത്രയല്ല പഠിക്കുന്നത് മൂത്താള്?
1: ആറില്.
0: ആറിലാണ്.
1: അപ്പൊ ബുക്ക് കവറിങ് എല്ലാം കഴിഞ്ഞോ?
2: ഇല്ല,
1: ഇല്ല,
2: തുടങ്ങുന്നുള്ളൂ.
0: ഏത് സ്കൂളിലാണ്?
2: മോള് പഠിക്കുന്നത് സെയിന്റ് ജോസഫിലാണ്, എറണാകുളം.
0: ഓക്കെ.
1: കുഞ്ഞിമോനോ?
2: വേറെ സ്കൂളാണ്, സ്പിനലി പബ്ലിക് സ്കൂൾ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ കേട്ടിരുന്നോ?
2: കേട്ടിരുന്നു.
1: കിട്ടിയില്ലേ ആൻസർ? ചിരി കേട്ടപ്പോ തന്നെ അറിയാം.
0: അപ്പൊ പറഞ്ഞോളൂ ഏതാണ്?
2: രാജമാണിക്യം.

0: ഒന്നുകൂടെ കേട്ടോളൂ, ചെറുതായിട്ടൊന്ന് പിടിവിട്ടിട്ടുണ്ട് അല്ലേ, ഒന്നുകൂടെ കേട്ടോളൂ. ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. അതിലെ നായകൻ സെയിം ആണ്, അതാണ് അവിടെ കൺഫ്യൂഷൻ വന്നത്. സീന, തിങ്ക് തിങ്ക് തിങ്ക്,
1: ഒന്നുകൂടെ ആലോചിച്ചാ കിട്ടും.
0: കിട്ടും. ഒരു സ്റ്റൈല് മേക്ക് ചെയ്ത ഒരു മൂവിയാണത്.
1: അതെ, ആ സംസാരമൊക്കെ.
0: ഇതിലെ നായകൻ ആരാണ്? മമ്മൂട്ടിയാണ്. സിനിമ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി.
1: കൂടെ അഭിനയിച്ചത് ആരാന്ന് പറയാൻ പറ്റുമോ?
2: ലക്ഷ്മി റായ്?
1: അല്ല, ലക്ഷ്മി റായ് നടിയായിട്ടുണ്ട്.
0: നടിയായിട്ടുണ്ട്.
2: മമ്മൂട്ടി ഡബിൾ റോള് ചെയ്ത പടമാണ്.
0: അല്ലല്ലോ. അപ്പോ
2: അയ്യോ സോറി.
0: ആ കുഴപ്പമില്ല, അതിനെന്തിനാ സോറി?
1: സോറി ഒന്നും വേണ്ട, ഗസ് ചെയ്തിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല.
0: ചെറുതായിട്ടൊന്ന് തെറ്റിയുള്ളൂ, മമ്മൂട്ടിയാണെന്നുള്ള നമ്മൾ സ്ഥാപിച്ചെടുത്തല്ലോ. ആ അപ്പോ കേട്ടുകൊണ്ടിരുന്നോളൂ കേട്ടോ, കറക്റ്റ് ആൻസർ ഏതാന്ന് അറിയാനായിട്ട്. അപ്പൊ ഉത്തരം തെറ്റിപ്പോയെങ്കിലും ഈ ഒരു പാട്ട് ഞങ്ങള് എയ്ഡനും, മോളുടെ പേരെന്തായിരുന്നു? ആഷ്ന അല്ലേ? ആഷ്ന കുട്ടിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സീന അപ്പൊ വീണ്ടും വിളിക്കാട്ടോ.
2: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ബൈ ബൈ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശ് വാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്. ഏഴ് മണി കഴിഞ്ഞ് 50 മിനിറ്റും 16 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നത്.
1: നമ്മുടെ സമയം ഇങ്ങനെ കൺക്ലൂഡ് ആവാറായി. ആ സമയത്ത് നമ്മുടെ കൂടെ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം, താരാണ്?
2: ഹലോ, നമസ്കാരം. എന്റെ പേര് ഷിജിത് കുമാറാണ്. നീലേശ്വരം, കാസർഗോഡ് ജില്ലയാണ്.
1: ഓ, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്.
0: കാസർഗോഡ് നിന്ന് വിളിക്കുന്നത് അല്ലേ? അവിടെ
2: ഓൺലൈൻ വഴി കേൾക്കുന്നതാണ്.
1: മഴയുണ്ടോ അവിടെ?
2: ഇല്ല, മഴയില്ല.
1: മഴയില്ല? ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് കൊച്ചിയിൽ നല്ല മഴയാണ്.
2: എന്ത്
1: ചെയ്യണു?
0: പറഞ്ഞു.
2: ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു.
1: ജോലി ചെയ്യണു. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ അമ്മ, ചേട്ടൻ, അപ്പച്ചി എല്ലാരും ഉണ്ട്.
1: അപ്പൊ ചേട്ടനായിട്ടൊക്കെ തല്ലുകൂടിയിരുന്നോ പണ്ട്?
2: ആ, ഉണ്ടായിരുന്നു.
1: സ്വാഭാവികമായിരുന്നു.
2: അതെ അതെ.
1: വിഷ് ചെയ്തോ രാവിലെ ചേട്ടനെ?
2: ഇല്ല, ഇന്ന് കുറച്ച് ലീവ് ആയതുകൊണ്ട്.
1: അതെ അതെ, സൺഡേ നമുക്കൊരു ലേസി ഡേ ആണല്ലോ.
2: അതെ അതെ അതെ.
1: വളരെ വൈകി ഉണരും.
2: അലാറൊക്കെ വെക്കും.
1: അതെ അതെ.
0: സൺഡേ നമുക്ക് വൈകി എഴുന്നേറ്റിട്ട് വൈകി ഭക്ഷണം അല്ലേ?
2: അതെ, എല്ലാം വൈകിട്ടാണ്.
0: അപ്പൊ
2: വിചാരിച്ചു ഈ പ്രോഗ്രാം കേൾക്കുന്ന സ്ഥലത്തൊന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ക്വസ്റ്റ്യൻ കേൾക്കാൻ മറന്നുപോയി.
1: ആ, ഇതിനെന്തോ ഒരു കുഴപ്പമില്ല, നമ്മള് പ്ലേ ചെയ്യാം കേട്ടോ.
2: ഓക്കെ ഓക്കെ.
1: അപ്പൊ ഇത് ഏത് സോങ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. ക്ലൂ തരാം, ഒരു ബ്രദർ ബോണ്ടിങ് വരുന്ന ഒരു മൂവി ആയിരിക്കും.
2: ഓക്കെ ഓക്കെ.

0: യെസ്,
1: ഈ പാട്ടല്ലേ?
0: ഏ പാട്ട്, അതെ അതെ. തെറ്റിപ്പോയി തെറ്റിപ്പോയല്ലോ. നേരത്തെ വിളിച്ച ആള് സീമ പറഞ്ഞിരുന്നു കറക്റ്റ്, നടന്റെ പേര് പറഞ്ഞിരുന്നു. എന്നാ ഒരു പണി ചെയ്യാം, അതിന്റെ തുടക്കം ഒന്ന് കേൾപ്പിക്കാം, അപ്പൊ ചെലപ്പോ കിട്ടുമോ നോക്കൂ.
2: നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരിക്കും മിക്കവാറും അല്ലേ?
1: അതെ അതെ.

0: കിട്ടിയോ?
1: ഇത് വിധുപ്രത പാടിയ പാട്ടല്ലേ?
2: ഇതില് ആക്ട് ചെയ്തത് ആരൊക്കെയാണ്?
1: മമ്മൂട്ടി.
0: മമ്മൂട്ടിയാണ്. ഓക്കെ,
2: ഏതാണ് മൂവി?
1: മൂവി
2: നാവിന്റെ തുമ്പിലിരിപ്പില്ലേ? കിട്ടും കിട്ടും, കം ഓൺ ട്രൈ.
0: ആ ഒരു പേരിന് തുടക്കത്തിൽ തമിഴ് സിനിമയുണ്ട്, അതിൽ വിജയ് അഭിനയിച്ചിട്ടുണ്ട്. ഇനി ക്ലൂ ഇല്ല.
1: മമ്മൂട്ടി എന്ന് കിട്ടി, കുഴപ്പമില്ല, പറഞ്ഞോളൂ.
2: പറയില്ല,
0: പാസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ കേട്ടോണ്ടിരുന്നോ ആൻസർ അറിയാനായിട്ട്.
2: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോ നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
0: നമ്മുടെ ഒരു പ്രാവശ്യം കൂടെ കേൾപ്പിച്ചു നോക്കാം, ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ വിളിക്കട്ടെ. 0484242810 ലേക്കാണ് വിളിക്കേണ്ടത്. സമയം 7 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ.

0: നമസ്കാരം.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഓൺ ദ ഗോ ഡ്രൈറ്റൈലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, കേൾക്കാമോ?
0: ഹലോ, നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, പക്ഷെ ലൈൻ ഡ്രോപ്പായി എന്ന് തോന്നുന്നു.
1: നമ്മുടെ വാട്സപ്പ് 8547341075 വാട്സപ്പ് നമ്പറിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ഹലോ, ദീപ സുരേഷ് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ
0: നമുക്ക് വേറൊരു കോള് വരുന്നുണ്ട്, ആരാണ് നമുക്ക് നോക്കാം.
1: ഹലോ ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: കെ ബി ചന്ദ്രൻ, തൃച്ചാട്ടുകുളം. ഓക്കെ, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് വിളിക്കുകയാണോ?

0: ഹലോ ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ്?
2: കെ ബി ചന്ദ്രൻ, തൃച്ചാട്ടുകുളം.
0: കെ ബി ചന്ദ്രൻ, തൃച്ചാട്ടുകുളം. ഓക്കെ, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് വിളിക്കുകയാണോ?
2: അതെ അതെ അതെ അതെ അതെ
0: ഓക്കെ, ഏതാ കിട്ടിയോ? പറഞ്ഞോളൂ.
2: പോക്കിരി രാജ.
1: ഓ, കറക്റ്റ് ആൻസർ. എനിക്ക് ഒരു യുറേക്ക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ കിട്ടിയത്. ആരായിരുന്നു അവിടെ നിന്ന് ആൻസർ പറഞ്ഞു തന്നത്? മോനും വൈഫും എന്താ ചെയ്യണേ?
2: മോൻ 10-ാം ക്ലാസ് പരീക്ഷ എഴുതി.
1: ആഹാ, റിസൾട്ട് വന്നു അല്ലേ?
2: റിസൾട്ട് വന്നു,
1: റിസൾട്ട് വന്നു. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
2: വൈഫും മോനും ഞാനും മാത്രമേ ഉള്ളൂ.
1: മൂന്ന് പേരേ ഉള്ളൂ.
0: ഇന്ന് ബ്രദേഴ്സ് ഡേ ആണ്. ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ?
1: അപ്പോ ബ്രദേഴ്സിനൊക്കെ വിഷ് ചെയ്തോ ഇന്ന് ബ്രദേഴ്സ് ഡേ ആയിട്ട്? വിഷ് ചെയ്തു അല്ലേ. ഓക്കെ,
0: അപ്പൊ നമ്മള് മമ്മൂട്ടി ഒരാൾ ക്യാരക്ടറാന്ന് നേരത്തെ ആള് പറഞ്ഞു. പിന്നുള്ള ബ്രദറിന്റെ പേരെന്താണ്?
1: പൃഥ്വിരാജ്. യെസ്. അപ്പൊ പൃഥ്വിരാജിന്റെ
0: അവരുടെ ക്യാരക്ടേഴ്സിന്റെ പേരറിയോ?
1: ആ സിനിമയിൽ അവര് ചെയ്ത ക്യാരക്ടറിന്റെ പേരറിയോ? ഒരു ചോക്ലേറ്റ് ഓഫർ ചെയ്താൽ ചിലപ്പോ കിട്ടുമായിരിക്കും.
0: ആ പേര് ഫിലിമില് തന്നെ ഉണ്ട്, ഫിലിമിന്റെ പേരിൽ തന്നെ ഉണ്ട്.
1: അതെ അതെ. ആ കറക്റ്റ്,
0: മധുര രാജ എന്നാണ് മമ്മൂട്ടിയുടെ ആ കഥ.
1: മകനെല്ലാം അറിയാം, പക്ഷെ അച്ഛനൊന്ന് സോപ്പിടണം. അച്ഛൻ എങ്ങനെ സ്റ്റാർ ആവണ്ടെന്ന്.
0: പൃഥ്വിരാജിന്റെ പേര് സൂര്യാന്ന്. സൂര്യ എന്നാണ് പൃഥ്വിരാജ് ചെയ്ത കാര്യം. ഓക്കെ, അപ്പോ വീട്ടിലപ്പം ചായ കുടിച്ചോ എല്ലാരും?
1: എട്ടായി. ആ എന്താണ് സ്പെഷ്യൽ? ആ പിന്നെന്ത് വേണം? ഇന്നിപ്പോ ഒരു കഞ്ഞിയും ഒരു തീയലൊക്കെ കൂട്ടി കഴിച്ചാൽ മതിയല്ലേ. അത്ര അങ്ങനെ സുഖമുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക്. നല്ല മഴ.
0: ഒത്തിരി സന്തോഷം.
1: അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചില്ല. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്.
0: സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ്, 57 മിനിറ്റും 56 സെക്കൻഡുമായി.
1: അപ്പോ നമുക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈമിന്റെ സീറ്റ് ഇങ്ങനെ വിട്ടുകൊടുക്കാനായിട്ടുള്ള നേരെ ടാറ്റ പറയാറ്.
0: അടുത്തതായിട്ട് ഗീത് ബഹാർ എന്ന ഹിന്ദി ഗാനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. വാർത്തകൾക്ക് ശേഷം,
1: വാർത്തകൾക്ക് ശേഷമായിരിക്കും.
0: സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. എല്ലാവർക്കും ഒരു ശുഭ രാത്രി.
1: കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോ FM 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP വിജയം. ദേബാംശു പാണ്ഡെയുടെ ജയം 100,000-ൽ പരം വോട്ടിന്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അംഗണവാടിയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വാർത്ത വന്നതിന് പിന്നാലെ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറിനോട് മന്ത്രി ബിന്ദുകൃഷ്ണ റിപ്പോർട്ട് തേടി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും പാലക്കാട് വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ സമാപിച്ചു.
2: ന്യൂസ് റെയിൻബോ.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
4: गीत बहार
5: गानों की बहार सुनहरा प्यार गीत बहार
4: गीत बहार
5: गानों की बहार सुनहरा प्यार गीत बहार.
6: हेलो मेरे प्यारे दोस्तों, नमस्कार. എല്ലാവർക്കും സ്വാഗതം. आप सुन रहे हैं आपका फेवरेट प्रोग्राम गीत बहार और मैं हूं आपका दोस्त प्रिया.

ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് വൈബ്രേഷൻ 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഇന്ന് നമുക്കൊരു ബ്യൂട്ടിഫുൾ മാജിക്കൽ ജേണി ആയാലോ. ഇത് മാജിക്കൽ അല്ല, മ്യൂസിക്കൽ ജേണി ആക്കാം അല്ലേ. ദേഖോ, ലൈഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണല്ലേ. ലൈഫ് തോ സിമ്പിൾ ഹേ തോ ആപ്കെ പ്ലേ ലിസ്റ്റ് കോ എക്സ്പ്ലോർ കരോ. സോങ്സ് ജോ ദിൽ കോ ടച്ച് കരേ, മനസ്സിനൊരു ഫ്രഷ് ഫീൽ തരുന്നതാണ് പാട്ടുകളെ അല്ലേ. അപ്പോൾ ഇനി ട്രാവൽ ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസി ലൈഫിൽ നിന്നും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടായിട്ടാണ് ഇന്നത്തെ യെസ് ആജ് കാ ഈ പ്രോഗ്രാം. ഗീത് ബഹാർ ദോടാ വാമിൻ കെ സാത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം.

आप सुन रहे हैं गीत बहार और ले ऑन आकाशवाणी कुछ एफएम रेनबो 107.5 सॉन्ग्स जिसमें जादू है, कभी कभी यादें लाता है, कभी कभी हंसी, कभी हमारे दिल को हार्ट को हील कराते हैं। അങ്ങനെ കുറെ നല്ല പാട്ടുകളുണ്ട്, നമ്മുടെ മൂഡൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കും, ശരിയല്ലേ? അപ്പോ നെക്സ്റ്റ് സോങ്, അതായത് ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇനി വരാൻ പോകുന്നത്, ലവും ഇമോഷൻസും ഒക്കെ ആയിട്ട്. അപ്പോ ഒരു മ്യൂസിക്കൽ ജേണി, മാജിക് ആസ്വദിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? സോ എൻജോയ്.

ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. പ്രിയരെ, ഇനി കേൾക്കാം ദ ആകാശവാണി പോഡ്കാസ്റ്റ്. മിതാലി ചാറ്റർജി, ഫോർമർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പ്രസാർ ഭാരതി പങ്കെടുക്കുന്നു. കൃത്യം 9 മണിക്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.